മുപ്പത്. മലയാള വർഷം 1201, മിഥുനം 6. 2026 ജൂൺ 20, ശനിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21:05.

കവരത്തി നിലയത്തുനിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം പി കെ ഗോപി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര 3, 7:05 പവഴമണ്ണിലെ സാഹിത്യം, ഇതിൽ അബുസാല മണ്ഡലി എഴുതി അവതരിപ്പിക്കുന്ന കഥ, 7:35 പാട്ടും വിശേഷങ്ങളുമായി പാട്ടുപെട്ടിയും, തുടർന്ന് 7:45 കൽപ്പിനിദ്വീപ് സ്വദേശിനിയും LLB വിദ്യാർത്ഥിനിയുമായ സഫാന പങ്കെടുക്കുന്ന പവഴമൺ ഫെൻഫോരിഷ എന്ന പരിപാടിയും, 8:30 കേന്ദ്ര സഹമന്ത്രി ശ്രീ കീർത്തി വർദ്ധൻ സിംഗിന്റെ ലക്ഷദ്വീപ് സന്ദർശന റിപ്പോർട്ട്, തുടർന്ന് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്.

ഇനി വിവിധ ദ്വീപുകളെ രേഖപ്പെടുത്തിയ താപനില നോക്കാം. കവരത്തി കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനിയൊരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാന സർക്കാർ ആദ്യ ബജറ്റ് പ്രഖ്യാപനത്തിൽ പുതിയ നികുതികൾ ചുമത്താതെ വികസനത്തിന് ഊന്നൽ നൽകുന്ന പുതിയുഗ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബജറ്റ് പ്രഖ്യാപനത്തിൽ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ലൈറ്റ് മെട്രോ, റബ്ബറിന്റെ താങ്ങുവില 250 രൂപ, മലപ്പുറത്ത് ക്യാൻസർ സെന്റർ, ബ്രാൻഡ് കേരളം ആരംഭിക്കും, വയോജന സേവനം, വാർദ്ധക്യകാല ആരോഗ്യ പരിപാലനം തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചു. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രം ഒപ്പിട്ടതിന് തൊട്ടുപിന്നാലെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധപ്രതീതി. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 47 പേർ കൊല്ലപ്പെട്ടു. നടപ്പാതയിലൂടെ നടക്കൽ മൌലിക അവകാശമാണെന്നും ഇതുറപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്നും സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ രാജ്യത്ത് ടെലഗ്രാം ആപ്പിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടി ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. ദക്ഷിണ കൊറിയയെ 1-0 തോൽപ്പിച്ച് മെക്സിക്കോ ലോക ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെത്തുന്ന ആദ്യ ടീമായി. 2 ജയവുമായി ഗ്രൂപ്പ് എയിൽ നിന്ന് 6 പോയിന്റ് സ്വന്തമാക്കിയാണ് മെക്സിക്കോയുടെ നോക്കൌട്ട് പ്രവേശനം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 3-ഏകദിനം ഇന്ന് ചെന്നൈ ചെപ്പോക് സ്റ്റേഡിയത്തിൽ. ഉച്ചയ്ക്ക് 1:30 മുതലാണ് മത്സരം.
1: കേരള നിയമസഭയിൽ ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട 2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാനത്തിന്റെ പുതുക്കിയ ബജറ്റ് ഇന്ന് സംസ്ഥാനത്തിന്റെ വികസന ദിശയെക്കുറിച്ചുള്ള പ്രധാന ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. പുതിയ സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിലും സാമ്പത്തിക വെല്ലുവിളികൾക്ക് മറുപടി കണ്ടെത്താനുള്ള ശ്രമം എന്ന നിലയിലും ഈ ബജറ്റിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ വി ഡി സതീശൻ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രത്തിലെ കണ്ടെത്തലുകൾ ചൂണ്ടിക്കാട്ടിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പ്രതിസന്ധികൾക്കിടയിലും പുതുയുഗ കേരളം എന്ന വികസന കാഴ്ചപ്പാട് മുൻനിർത്തി സാമൂഹിക സുരക്ഷ, ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷിക മേഖല, യുവജന സംരംഭകത്വം, സ്ത്രീ ശാക്തീകരണം, തീരദേശ വികസനം, വയോജനക്ഷേമം തുടങ്ങിയ മേഖലകൾക്ക് പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ടെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ സൂചിപ്പിക്കുന്നത്. കിഫ്ബിയുടെ ഭാവി പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വിദഗ്ധ സമിതി, വിദേശ പഠന കുടിയേറ്റ പ്രവണത കുറയ്ക്കാൻ നോളജ് വാലി പദ്ധതി, സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുടെ വിപുലീകരണം തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ശ്രദ്ധ നേടുന്നുണ്ട്. എന്നാൽ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം പ്രായോഗികമാകും, സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ഈ പദ്ധതികൾക്ക് പിന്തുണ നൽകാൻ പര്യാപ്തമാണോ? പ്രഭാതഭേരി പരിശോധിക്കുന്നു.
2: കഴിഞ്ഞ ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിന്റെ ചൂട് പിടിച്ച് തന്നെയാണ്. ഇപ്പൊ കണക്കിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ട്രാൻസ്ഫറിൽ ഒരു 20,000 കോടി കഴിഞ്ഞ സർക്കാർ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ 20,000 കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്നുള്ള ഹെഡിംഗിലാണ് വരേണ്ടത്.
1: സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ എസ് ആദികേശവൻ,
2: അത് വരാനായിട്ടുള്ള സംവിധാനം അല്ലെങ്കിൽ ആ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ആ കണക്ക് റീവർക്ക് ചെയ്തു. തനത് വരുമാനത്തിന്റെ തോത് 5,000 കോടി, ജി എസ് ടിയുടെ കളക്ഷൻ തന്നെ എനിക്ക് തോന്നുന്നത് 94,000 കോടിയായി കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബജറ്റില് ഇതേ കാലയളവിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഫെബ്രുവരിയിലെ ബജറ്റിൽ അത് 89,000 അല്ലെങ്കിൽ 88,000 ആയിരുന്നു. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ കണക്ക് ഏകദേശം അതേപോലെയാണ്. പക്ഷെ പുതിയ ഒരു ദിശാബോധം നൽകാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ധനമന്ത്രി ശ്രീ വി ഡി സതീശൻ, മുഖ്യമന്ത്രിയും കൂടിയിട്ടാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഓവറോൾ നല്ലതാണ്. വിഭവ സമാഹരണം വളരെ ശക്തമായിട്ട് സംസ്ഥാന സർക്കാർ നടത്തേണ്ടിയിരിക്കുന്നു. ലീക്കേജ്, ചോർച്ച ഒഴിവാക്കണം. കിട്ടേണ്ട ടാക്സ് നികുതി സംസ്ഥാനത്തിന് കിട്ടേണ്ടത് നമ്മൾ ഫുള്ളായിട്ട് പിരിച്ചെടുക്കാൻ സാധിക്കണം. അതുപോലെ പഴയ കേസുകളൊക്കെ സെറ്റിൽമെന്റ് അതിന്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൊത്തം നോക്കുമ്പോഴത്തേക്കും പുതിയ ഒരു രീതിയിലേക്ക് സംസ്ഥാനം വളരേണ്ട കാര്യത്തിനെ കുറിച്ചുള്ള അവബോധത്തോടുകൂടി, തികഞ്ഞ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ബജറ്റ് എന്ന രീതിയിൽ ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കും.
1: വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളെ കേരളത്തിൽ തന്നെ നിലനിർത്താൻ ലക്ഷ്യമിട്ടുള്ള നോളജ് വാലി പദ്ധതിയെയും ജെൻസി തലമുറയ്ക്കുള്ള 50 കോടിയുടെ പാക്കേജിനെയും കുറിച്ച് സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ അനിതകുമാരി,
3: കേരളത്തിലെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി പോലെ ഇപ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ കേരള നോളജ് വാലി പദ്ധതി എന്നുള്ളത്. കാരണം ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായിട്ട് കേരളത്തിനെ ഉയർത്തണം എന്നുള്ള ഉദ്ദേശമാണ് ഇതുകൊണ്ട് മനസ്സിലാവുന്നത്. ശരിക്കും അവർ അതിനുവേണ്ടിട്ട് ഒരു ഉപദേശക സമിതി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവരുടെ മാർഗനിർദ്ദേശങ്ങൾ കൂടെ എടുത്തുകൊണ്ട് ഇന്ത്യയിലും വിദേശത്തും മുൻനിര സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ച് വളരെ ദൃഢമായിട്ടുള്ള ഒരു വ്യവസായവും അക്കാദമിക് ഇത് രണ്ടും കൂടെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ബന്ധമാണ്. ഇങ്ങനെ വരുമ്പോൾ ഈ ലോകോത്തര നിലവാരത്തിലുള്ള ഈ അവസരങ്ങൾ കേരളത്തിലെ കുട്ടികൾക്ക് കണ്ടെത്താനും അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഗവേഷണ നേട്ടങ്ങൾ അത് വെച്ചിട്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അങ്ങനെ നമ്മളെ കേരളത്തിനെ ശരിക്കും പറഞ്ഞാൽ ഏഷ്യയിലെ ഒരു ഭൗതിക തലസ്ഥാനമായിട്ട് മാറ്റാനുള്ള ഒരു, അതായത് നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു സംരംഭമായിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സ്വകാര്യ സർവകലാശാല ബില്ലിൽ മാറ്റങ്ങൾ അതിന് ആവശ്യം.

0: അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി ചെയ്യും എന്നുള്ള ആ ഒരു പ്രഖ്യാപനം, അതൊരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായിട്ട് നമുക്ക് അതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു പദ്ധതി. പക്ഷെ അതിനുവേണ്ടിയിട്ട് 100 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജെൻസി കുട്ടികളെ ആകർഷിക്കുക എന്നുള്ളത് എല്ലാ സംസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ രാജ്യങ്ങളുടെയും ഒരു വെല്ലുവിളിയാണ് ഇപ്പോ. അപ്പൊ അവരെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ജെൻസി സ്കീം ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ട് അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിനും അവർക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് 50 കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് മനസ്സിലാവുന്നത് ഈ സമകാലീന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമുകളായിട്ട് നമുക്ക് കരുതാവുന്നതാണ്.
1: സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ചതിലൂടെയും കൊച്ചിയിലെ പുതിയ ഫിലിം സിറ്റിയിലൂടെയും കലാരംഗത്തുണ്ടാകുന്ന പുത്തൻ പ്രതീക്ഷകളെക്കുറിച്ച് ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജു.
2: രണ്ട് നിർദ്ദേശങ്ങളാണ് ഇപ്പോ ബജറ്റിൽ ഉള്ളത്. സിനിമയെ വ്യവസായമായിട്ട് പ്രഖ്യാപിക്കുന്നത് കൊച്ചി കേന്ദ്രീകരിച്ച് ഒരു ഫിലിം സിറ്റി എന്നുള്ള രൂപത്തിൽ പല കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യും എന്നുള്ളതുമാണ്. അപ്പൊ അതിൽ സിനിമയെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നത് എപ്പോഴും വിശ്വൊരു കാര്യമാണ്. കാരണം സിനിമ ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. അപ്പൊ അതിന് ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് കിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കൂടി പല കാര്യങ്ങളും കുറച്ചുകൂടി റിജിഡ് ഫോം ഉണ്ടാവും. ഇപ്പൊ അതൊരു വളരെ ലൂസായിട്ടാണ്. നിയമനിർമ്മാണങ്ങളായാലും അതിന്റെ എക്യൂഷൻസ് ആയാലും ഒക്കെ ഒരു വ്യവസായം എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതിനൊക്കെ കൃത്യത ഉണ്ടാവും. അപ്പൊ അത് കുറച്ചുകൂടി കൺട്രോൾഡ് ആവാനുള്ള ഒരു സാധ്യതകളുണ്ട്. രണ്ടാമത് ഈ ഫിലിം സിറ്റി എന്നുള്ള ഒരു ആശയവും തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം നമ്മൾ ദേശീയ അന്തർദേശീയമായിട്ടുള്ള പല സിനിമകളുടെയും യൂണിറ്റുകളെ നമുക്ക് കേരളം പോലെയുള്ള വളരെ മനോഹരമായ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് ചിത്രീകരണത്തിനായിട്ട് കൊണ്ടുവരാൻ സാധിക്കുക. ഒപ്പം ഫിലിം ഫിക്ഷൻ കോംപ്ലക്സ് കൂടി ഉൾപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് ചലച്ചിത്രങ്ങളെ കൂടി റിവൈവ് ചെയ്യാവുന്ന തരത്തിൽ നാഷണൽ ലെവലിൽ തന്നെ നമുക്കൊരു സ്റ്റുഡിയോ കോംപ്ലക്സ് ഉണ്ടാവുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം ഏറ്റവും ചെലവ് കുറച്ചുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ സംവിധാനം ഉള്ള ഒരു പക്ഷേ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കേരളത്തിലാണ്.
1: റബ്ബർ വില 250 രൂപയാക്കി ഉയർത്തിയതും കൃഷിക്ക് വകയിരുത്തിയ വലിയ തുകയും കർഷകർക്ക് എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് വിശദീകരിക്കുകയാണ് കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അലക്സ് ഒഴുകയിൽ.
3: ഈ ബഡ്ജറ്റിൽ റബ്ബറിന് താങ്ങുവില 250 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ റബ്ബറിന് വില 270-275 രൂപ റേഞ്ചിലാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 2-3 മാസമായിട്ട് റബ്ബർ വില ഉയർന്നു നിൽക്കുകയാണ്. ആ റേഞ്ചിൽ തന്നെ UDF പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് റബ്ബറിന് 300 രൂപ താങ്ങുവിലയാക്കും എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനം കൊണ്ട് ഗ്രാമീണ മേഖലകളിൽ റബ്ബർ മേഖലകളിൽ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം നിലവിൽ പ്രഖ്യാപിച്ച താങ്ങുവിലയേക്കാൾ 25 രൂപയോളം കൂടുതലാണ് നിലവിലുള്ള മാർക്കറ്റ് റേറ്റ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇതൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയും ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി UDF പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ റബ്ബറിന് 300 രൂപ താങ്ങുവിലയായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ചിഫയുടെ നിലപാട്.
1: കലാലയങ്ങളിൽ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി പ്രഖ്യാപിച്ച മകൾക്കൊപ്പം പദ്ധതിയെക്കുറിച്ചുള്ള ഒരു വിദ്യാർത്ഥിനിയുടെ പ്രതികരണം.
4: എന്റെ പേര് ആൻ സെബാസ്റ്റ്യൻ. 2026 പുതിയ UDF സർക്കാരിന്റെ ബഡ്ജറ്റിൽ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ജെൻസികൾക്കും ഒക്കെ വേണ്ടി ഒരുപാട് പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മകൾക്കൊപ്പം എന്ന ഒരു പേര് നൽകിക്കൊണ്ട് ക്യാമ്പസിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥിനികളുടെ സുരക്ഷയ്ക്കും കൂടുതൽ ഉന്നമനത്തിനും വേണ്ടി പ്രത്യേകം കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയത് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്.
1: വിദ്യാർത്ഥിനിയായ ദേവു കൃഷ്ണ എസ് നാഥ്.
5: മകൾക്കൊപ്പം എന്ന പദ്ധതി വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് തങ്ങളുടെ വീടുകളിൽ തന്നെയാണ്. അടുത്തുള്ള ബന്ധുക്കളായിരിക്കും അവരെ പീഡിപ്പിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ പല കേസസും റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നുണ്ട്. ചിലപ്പോൾ പേടിച്ചിട്ടാകാം, അല്ലെങ്കിൽ ഭീഷണി മൂലമാകാം. സോ സ്കൂളിലെ അധ്യാപകരും ട്യൂഷൻ ക്ലാസ്സിലെ ടീച്ചർമാരും അമ്മമാരും ഒക്കെ കുറെ കൂടെ ശ്രദ്ധ കൊണ്ടുവരണം പെൺകുട്ടികളിൽ. അവരിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, അവർ സംസാരിക്കാതെ വരുമ്പോൾ ബിഹേവിയറൽ ചേഞ്ചസ് കാണിക്കുമ്പോൾ അതനുസരിച്ച് ആക്ഷൻസ് എടുക്കേണ്ടത് അനിവാര്യമാണ്. അതേപോലെ തന്നെ ചൈൽഡ് ലൈൻ സിസ്റ്റവും വളരെ സ്ട്രോങ് ആക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ റീസെന്റ് നടന്ന നെടുമങ്ങാട് കേസിൽ അമ്മമ്മ വിളിച്ച് പറയുമ്പോൾ അത് റെസ്പോണ്ട് ചെയ്ത കോള് റെസ്പോണ്ട് ചെയ്ത ആളിൽ നിന്നുണ്ടായ റെസ്പോൺസ് വളരെ മോശമായിരുന്നു. എന്റെ അയാൾക്കെതിരെ ആക്ഷൻ എടുത്തെങ്കിൽ പോലും അത്തരം സിസ്റ്റം കുറെ കൂടെ സ്ട്രോങ് ആകണം. ഇവിടെ പെൺകുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ചൈൽഡ് ലൈനിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ സിസ്റ്റത്തിനും സമൂഹത്തിനും കൂടെയാണ് അവയർനെസ് കൊടുക്കേണ്ടുന്നത്.
1: ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതിയെ കുറച്ചതിലൂടെ ഹരിത വാഹന വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് ഒരു ഉപഭോക്താവ്.
6: ഞാൻ കെന്നി ജേക്കബ്. ഞാനൊരു ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്ന ആളാണ്. കേരള സർക്കാർ പുതിയ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മാറ്റങ്ങൾ, അതായത് 40 ലക്ഷം രൂപയ്ക്ക് താഴെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി കുറച്ചത് വളരെ നല്ല ഒരു തീരുമാനമാണെന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഇലക്ട്രിക് വാഹനങ്ങൾ പലരും ഇപ്പോൾ വാങ്ങിക്കാതിരിക്കുന്നതിന് ഒരു കാരണം റോഡിലിറങ്ങുമ്പോൾ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴുള്ള ഉയർന്ന വിലയാണ്. അതൊന്ന് കുറഞ്ഞാൽ തന്നെ ധാരാളം ആളുകൾ കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാനൊരു സാധ്യതയുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ തന്നെ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എണ്ണ ഇമ്പോർട്ട് ഒരു കുറവ് വരാൻ സഹായിക്കും. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് പ്രിസർവ് ചെയ്യാനും അത് സഹായിക്കും. മാത്രമല്ല വൈദ്യുതി എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പുറപ്പുറത്തൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് നമുക്ക് മറ്റു രാജ്യങ്ങളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് ഒരു ഡീസെൻട്രലൈസ്ഡ് രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഭാവിയിലേക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും.
1: അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, സാമൂഹിക സുരക്ഷ, കായികം, സാംസ്കാരിക മേഖലകൾ എന്നിവയ്ക്കും ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നാണ് പ്രഖ്യാപനങ്ങൾ സൂചിപ്പിക്കുന്നത്. മലബാർ മേഖലയിൽ ലോകോത്തര ഫുട്ബോൾ സ്റ്റേഡിയത്തിനായി 50 കോടി രൂപ, വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിനായി 192 കോടി രൂപ, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായി 10 കോടി രൂപ എന്നിവ വകയിരുത്തിയതും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തിന്റെ വരുമാന അടിത്തറ വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചില പുതിയ നികുതി നിർദ്ദേശങ്ങളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു ബജറ്റിന്റെ വിജയം നിർണയിക്കുന്നത് പ്രഖ്യാപനങ്ങളുടെ എണ്ണമല്ല, മറിച്ച് സമയബന്ധിതമായും കാര്യക്ഷമമായും അവ നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്നതാണ്. ബജറ്റ് ഒരു സാമ്പത്തിക രേഖ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വികസന ദിശയും ഭരണകൂടത്തിന്റെ മുൻഗണനകളും പ്രതിഫലിപ്പിക്കുന്ന ഒരു പൊതുപ്രമാണം കൂടിയാണ്. പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
7: പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ എംപിമാരെയും എംഎൽഎമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്റ്റിയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹി ഒഡീഷയിലെത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായ്രംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മയൂർഭഞ്ച് ജില്ലയിലെ ദണ്ഡബോസ് വിമാനത്താവളത്തിൽ നിശ്ചയിച്ചിരുന്ന ലാൻഡിംഗ് റദ്ദാക്കി പശ്ചിമബംഗാളിലെ കലേകുണ്ടെ വിമാനത്താവളത്തിൽ നിന്ന് റായ്രംഗ്പൂരിലേക്ക് റോഡ് മാർഗമാണ് രാഷ്ട്രപതി എത്തിയത്. സംസ്ഥാനങ്ങൾ എംപിമാരെയും എംഎൽഎമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് ജെ പി നദ്ദ ആവശ്യപ്പെട്ടു. ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഓൺലൈനിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും നദ്ദ ചർച്ച നടത്തി. ഓരോ ക്ഷയരോഗ കേസും തിരിച്ചറിയുന്നതിന് ഒരു ദുർബല വ്യക്തിയും പിന്നിലല്ലെന്ന് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യം ശ്രദ്ധേയ പുരോഗതി കൈവരിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2014 ഒരു ലക്ഷം ജനസംഖ്യയിൽ 243 ക്ഷയരോഗ കേസുകളാണ് ഉണ്ടായതെങ്കിൽ 2024 അത് 187 കുറഞ്ഞെന്നും അദ്ദേഹം യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് ക്ഷയരോഗ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ജെ പി നദ്ദ പറഞ്ഞു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,79,000 പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് NTA അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 200,000+ ഉദ്യോഗസ്ഥരെ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുണ്ടാകും. തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കുമേൽ സജീവ നിരീക്ഷണം ഉണ്ടാകുമെന്നും NTA വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർകോട് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 120 പേർക്കാണ് രോഗം ബാധിച്ചത്. 5 പേർ മരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഷിഗല്ലയടക്കം രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗല്ല ക്യാമ്പയിന്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച് രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 ലെ 56 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വിലയിരുത്തലുകൾ കലക്ടറുമായി പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഇന്ത്യയിലെ പരിവർത്തനാത്മക സംരംഭങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ ഹൈടെക് മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഘടനാപരമായ പരിവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ, ബഹിരാകാശ മേഖലകൾ. ദേശീയ സുരക്ഷാ സാമ്പത്തിക പ്രതിരോധ ശേഷി, ഡിജിറ്റൽ പരമാധികാരം, ഭാവി മത്സരക്ഷമത എന്നിവയുടെ അടിത്തറയിലാണ് രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായം വികസിച്ചത്. 76,000 കോടി രൂപ ചെലവഴിച്ച് 2021 ഡിസംബറിൽ രാജ്യം സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചു. ഭാവി തൊഴിൽ ശക്തി സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 1,000 കോടി രൂപയാണ് ഈ മേഖലയിൽ വകയിരുത്തിയത്. രാജ്യത്തിന്റെ ബഹിരാകാശ നയം 2023 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപഗ്രഹ വിക്ഷേപണ ഡേറ്റ ശേഖരണം, ഗ്രൌണ്ട് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തി നൽകി. 2014 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1-ൽ നിന്ന് 400-ലധികമായി ഉയർന്നു. ഇത് രാജ്യത്തിന്റെ കുതിച്ചുയരുന്ന സ്വകാര്യ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകി. നമ്മുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഏകദേശം 8.4 ബില്യൺ ഡോളർ എന്നത് 10 വർഷത്തിനുള്ളിൽ 5 മടങ്ങായി വളരുമെന്നാണ് പ്രതീക്ഷ.
0: കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ 4 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനം കവരത്തിയിൽ തുടരുന്നു. ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നിർണായക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി അധ്യക്ഷത വഹിച്ചു. കലക്ടർ ശിവം ചന്ദ്ര, പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജ്യത്തിലെ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിന്റെ ജൈവവൈവിധ്യം, മത്സ്യബന്ധന വിഭവങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് നിർണായകമായ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി. സമുദ്രതീര പരിസ്ഥിതി വ്യവസ്ഥകളുടെ സംരക്ഷണവും ആരോഗ്യവും സംബന്ധിച്ച വിവിധ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് സഹമന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാഷിംഗ്ടണിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന 2-ാമത്തെ ടീമായി അമേരിക്ക മാറി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലാന്റിനെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. ബ്രസീൽ ഹെയ്ത്തി മത്സരം പുലർച്ചെ 6:00 ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീൽ 2 ഗോൾ നേടി. ഫിലാഡൽഫിയയിലാണ് മത്സരം. അടുത്ത മത്സരം രാവിലെ 8:30 തുർക്കിയയും പരാഗ്വേയും തമ്മിലാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കര കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് മകം കലം വരവ്. മുഴക്കുന്ന് നല്ലൂരിൽ നിന്ന് നല്ലൂരന്മാർ എന്നറിയപ്പെടുന്ന തറവാട്ട് സ്ഥാനികരാണ് കലങ്ങൾ എഴുന്നള്ളിച്ച് അക്കരെ കൊട്ടിയൂരിലെത്തിക്കുക. 3-ാമത്തെ ചതുശതമായ ആയില്യം ചതുശതം ഇന്നലെ പൂർത്തിയായി. അവസാനത്തെ ചതുശതം ചൊവ്വാഴ്ചയാണ്. ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. തുടർന്ന് 24-ന് തൃക്കലശാട്ടോടെ വൈശാഖോത്സവം സമാപിക്കും. വർഷത്തിൽ 28 ദിവസം മാത്രം നടക്കുന്ന വൈശാഖോത്സവത്തിൽ ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത്.
0: മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10:00 അടച്ചു. തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് സഹസ്രകലശ അഭിഷേകവും വൈകിട്ട് പടിപൂജയും പുഷ്പാഭിഷേകവും നടത്തി. കർക്കിടകമാസ പൂജയ്ക്കായി അടുത്ത മാസം 16-ന് നട വീണ്ടും തുറക്കും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി KM അഭിജിത്ത് MLA അറിയിച്ചു. 5 കോടിയുടെ വിലങ്ങാട് പ്രത്യേക പാക്കേജും മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് 15 കോടി 5 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പ്രതിഷേധം അറിയിച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രത്യേകമായി പരിഗണിച്ച് PRD ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 25% മറ്റ് അവശ്യ വിഭാഗങ്ങൾക്ക് നൽകുന്ന പെൻഷനേക്കാൾ വർദ്ധിപ്പിക്കണമെന്ന കാഴ്ചപരിമിതരുടെ ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചില്ലെന്ന് KFB കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് ജില്ലയ്ക്ക് വികസന കുതിപ്പേകുമെന്ന് വിലയിരുത്തൽ. നഗരത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ലൈറ്റ് മെട്രോ പദ്ധതി. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെ ബജറ്റ് പ്രഖ്യാപനം കോഴിക്കോടിന്റെ മുഖച്ഛായ മാറ്റുമെന്നാണ് കരുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ദ്രൌപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്ത്തിയെ നേരിടുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീലിന് 3 ഗോൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: പ്രവാചി.
4: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ. ഈ നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം പി കെ ഗോപി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് സ്വാസ്ഥ്യം യോഗയിലൂടെ എന്ന പ്രത്യേക പരിപാടി. 7:05 പവിഴമണ്ണിലെ സാഹിത്യം, ഇതിൽ അബുസാല മണ്ഡലി എഴുതി അവതരിപ്പിക്കുന്ന കഥ. 7:35 പാട്ടും വിശേഷങ്ങളുമായി പാട്ടുവെട്ടിയും, തുടർന്ന് 7:45

കൽപ്പിനി ദ്വീപ് സ്വദേശിനിയും LLB വിദ്യാർത്ഥിനിയുമായ സഫാന പങ്കെടുക്കുന്ന ഫെൺപോരിഷ എന്ന പരിപാടിയും 8:30 കേന്ദ്ര സഹമന്ത്രി ശ്രീ കീർത്തി വർദ്ധൻ സിംഗിന്റെ ലക്ഷദ്വീപ് സന്ദർശന റിപ്പോർട്ട്, തുടർന്ന് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി കെ ഗോപി.
1: വായന ഒരു ചർച്ചാവിഷയമാണോ? ആകേണ്ടതാണ്. ഇത്രയധികം പുസ്തകങ്ങളും അതിന്റെ പ്രചരണങ്ങളും, ഇത്രയധികം ഗ്രന്ഥശാലകളും, ഇത്രയധികം മാധ്യമങ്ങളും നിലവിലുള്ളപ്പോൾ വായന വർത്തമാനകാലത്തിന്റെ പ്രധാന ചർച്ചാവിഷയമാകേണ്ടതാണ്. ഭാവനയുടെ ലോകങ്ങളെ നിർമ്മിക്കുകയും നിരസിക്കുകയും നിരൂപിക്കുകയും ചെയ്യുന്ന വിസ്മയമാണ് വായന. അതിരുകളില്ലാത്ത ദിക്കുകളെ കൂട്ടിയോജിപ്പിച്ച് വഴിനടപ്പിന് മാടി വിളിക്കുകയാണ് വായന. ഒരിക്കൽ തുടങ്ങിവച്ചാൽ നിലയ്ക്കാതെ പ്രവഹിക്കുന്ന ചിന്തയുടെ നീരുറവയായി അത് മാറുന്നു. അപരിചിതങ്ങളെ അനാവരണം ചെയ്ത് അർത്ഥങ്ങളും ആഴങ്ങളും കാണിച്ചു തന്ന്, വിദൂരതകളെ സമീപത്തു വിളിച്ച് പുസ്തകവായന സ്വയം ഗുരുവാകുന്നു. അക്ഷരങ്ങളുടെ ചെപ്പിലടച്ച് കാലത്തെയും ചരിത്രത്തെയും മനുഷ്യ ആത്മാവിൽ നിക്ഷേപിക്കുന്ന എളുപ്പവിദ്യയാണ് വായന. മാനുഷികമായ നീതിബോധത്തെ അനുഭവങ്ങളുടെ തുലാസിൽ വച്ച് അളന്നു നിശ്ചയിക്കുന്ന വിചാരണ കോടതിയാണ് വായന. മനസാക്ഷിയുടെ ചോദ്യങ്ങൾക്ക് മൗനം കൊണ്ട് മറുപടി പറയുകയും മൗനങ്ങളിൽ ചലനമുണ്ടാക്കി മനസാക്ഷിയിൽ സ്ഫോടനം സൃഷ്ടിക്കുകയും ചെയ്യുന്ന സർഗാത്മക ശക്തിയാണ് വായന. ആത്മധൈര്യത്തിന്റെ അഗ്നിയാണ് മനുഷ്യന്റെ ബുദ്ധിയുടെയും മനസ്സിന്റെയും ഇന്ധനം. തിരിച്ചറിവുകളുടെ ജാലകം തുറന്ന് ജീവിതമെന്ന സമസ്യയെ വിശാലമായി നിരീക്ഷിക്കാൻ വായന നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അനുനിമിഷം മാറിമറിയുന്ന ബാഹ്യലോകവും അവരവർക്ക് മാത്രമറിയാവുന്ന ആന്തരലോകവും തമ്മിൽ സംവാദവും സംഘർഷവും സൃഷ്ടിക്കുന്ന വായന നിശബ്ദ വിപ്ലവത്തിന്റെ വിത്തുപാകുകയാണ്. വ്യക്തിയെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ വിശാല ഭൂപടത്തിലൂടെ യാത്ര ചെയ്യിച്ച് വിശ്വരൂപിയാക്കുകയും മഹാപ്രപഞ്ചത്തിന്റെ കൈക്കുമ്പിളിലെ നിസാര ജലബിന്ദുവാക്കുകയും ചെയ്യുന്ന വായനയുടെ അറിവ്, അല്ലെങ്കിൽ അറിവിന്റെ വായന വിശദീകരിക്കുക എന്നെപ്പോലെ ഒരെളിയവന് എളുപ്പമല്ല. സ്വയം അനുഭവിച്ച് ബോധ്യപ്പെടുകയും ഉള്ളിൽ ബോധമുണർത്തുകയും ചെയ്യുന്ന പ്രക്രിയ വായിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. വായിക്കാൻ ഒരേ ഒരു യോഗ്യത മതി: സഹൃദയത്വം. മനുഷ്യത്വം എന്ന് പറഞ്ഞാലും തെറ്റില്ല, രണ്ടും ഒന്നു തന്നെ. നിദ്രകൊള്ളുന്ന പുസ്തകങ്ങളെ വിളിച്ചുണർത്തി ഇണക്കം സ്ഥാപിക്കുക. ആദരവോടെ പതുക്കെ അക്ഷരങ്ങളിലേക്ക് പ്രവേശിക്കുക. ആശയങ്ങളുടെ വിചിത്ര സമുദ്രത്തിലെ അനുഭൂതിയുടെ തിരമാലകളിലേക്ക് മനസ്സിനെ വിളിച്ചുകൊണ്ടുപോവുക. അങ്ങനെ സാധിക്കും. അതാണ് സാധിക്കേണ്ടത്. വികാരവിക്ഷുബ്ധതയുടെ ഏകാന്ത നിമിഷങ്ങളിൽ ചിലപ്പോൾ ഏങ്ങലടിച്ചു കരഞ്ഞെന്നു വരും. രക്തത്തിളപ്പുകൊണ്ട് അമർഷമുള്ളിലടക്കി നെടുവീർപ്പിട്ടെന്നു വരും. വിപ്ലവങ്ങളും യുദ്ധങ്ങളും സങ്കൽപ്പങ്ങളിൽ സത്യം പോലെ നിങ്ങൾ കണ്ടെന്നിരിക്കും. ദർശനങ്ങളുടെ ബോധപ്രകാശം ഒരു പതിനായിരം ആതിഥേയരൊന്നായി വരുവതുപോലെ ചിലപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിച്ചെന്നിരിക്കും. മധുരിക്കുന്ന കയ്പായും കയ്പുള്ള മധുരമായും ജീവിതാനുഭവങ്ങളുടെ കലവറ തുറന്ന് ചിലത് സ്വീകരിക്കേണ്ടി വരും. വായന കഴിയുമ്പോൾ ചിതൽപ്പുറ്റിൽ നിന്നുണർന്ന താപസ ഹൃദയം പോലെ വെളിപാടിന്റെ വെളിച്ചം നിങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നു.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് പി കെ ഗോപി. ഇപ്പോൾ സ്വാസ്ഥ്യം യോഗയിലൂടെ എന്ന പ്രത്യേക പരിപാടി കേൾക്കാം.
2: സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര അവതരണം സയ്യിദ് അഹമ്മദ്.

0: ജാഫർ സാദിഖ് എസ് വി, യോഗ ഇൻസ്ട്രക്ടർ, ആയുഷ് ഹോസ്പിറ്റൽ, കവരത്തി.
1: പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. എൻ്റെ പേര് സാദിഖ്, യോഗ ഇൻസ്ട്രക്ടർ, നാട് അന്തൃത്താണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് ആയുഷ് ടി ഡി ഹോസ്പിറ്റൽ കവരത്തിയിലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അർദ്ധചക്രാസന എങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് കുറച്ച് വിവരങ്ങൾ തരാം. അർദ്ധചക്രാസനം ഒരു ലളിതമായ പിന്നിലേക്ക് വളയുന്ന ബാക്ക്വേർഡ് ബെൻഡിങ് ആസനമാണ്. ഇതിനെ മെയിൻ ഗുണങ്ങൾ എന്ന് പറയുന്നത് നെഞ്ച് വികസിപ്പിക്കാനും നെറ്റലിൻ്റെ വഴക്കം, നമ്മളെ നെറ്റലിന് സ്പൈന് വഴക്കം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു ആസനം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പിന്നെ ഇത് ചെയ്യേണ്ട വിധം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ചെയ്യുമ്പോൾ താടാസനത്തിൽ നേരെ നിൽക്കുക. താടാസനം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കൈകളും നമ്മുടെ ശരീരത്തിൻ്റെ വശങ്ങളിലോട്ട് ചേർത്ത് വെക്കുക. അതുപോലെ തന്നെ കഴിയുന്നതും കാലുകൾ തമ്മിൽ ചെറിയ അകലം, ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് അകലത്തിൽ കഴിയുന്നതും ഷോൾഡർ ലെവലങ്ങളും വെച്ചോ, ഇല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് ഒരു 3 ഇഞ്ച് അകലെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പതുക്കെ ശ്വാസം ഉൾക്കൊണ്ട് നെഞ്ച് ഒന്ന് മുകളിലോട്ട് ഉയർത്തുക. പിന്നെ പതുക്കെ പിന്നിലേക്ക് വളയ്ക്കുക, പതുക്കെ ബാക്കിലോട്ട് വളഞ്ഞു നിൽക്കുക. പിന്നെ മെയിനായിട്ട് 2 കൈകളും നമ്മൾ ബട്ടക്സിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ ബാക്കിലോട്ട് ഒന്ന് ബെൻഡ് ചെയ്യുക. അവിടെ നോർമൽ ബ്രീത്തിങ് കുറച്ചൊരു 10-15 സെക്കൻഡേക്ക് നമ്മൾ ഒന്ന് നോർമൽ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് നിൽക്കുക. പതുക്കെ ഒരു ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും നേരെ നിൽക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു 3 തവണയെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ, നെറ്റലിൻ്റെ വഴക്കം നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നു. പിന്നെ നമ്മളെ നെഞ്ചിനെയും നമ്മളെ ശ്വാസകോശത്തെയും എന്ത് വികസിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു. നമ്മളതുപോലെ തന്നെ നമ്മളെ തോളുകൾ, ഷോൾഡർ, പിന്നെ അതുപോലെ പുറം ഭാഗങ്ങൾ, ബാക്കിലുള്ള പേശികളെ, അതിനെയൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആസനം കൂടിയാണ്. പിന്നെ മെയിനായിട്ട് നമ്മളെ ശരീരത്തിന് എന്തെങ്കിലും ഫാൾട്ടി പോസ്ചർ ഉണ്ടാകും, ചിലർക്ക് വളഞ്ഞു വളവും തിരിവൊക്കെ ഉണ്ടാകും നെറ്റലിന്, ആ നെറ്റലിൻ്റെ വളവുകളൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ, മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറ്റവും നല്ല ആസനം കൂടിയാണ് ഈ അർദ്ധ ചക്രാസനം എന്ന് പറയുന്ന ആസനം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അമിതമായി പിന്നിലേക്ക് വളയരുത്. പിന്നെ കഴുത്തിനോ പുറം വേദനയോ ഉള്ളവർ, കഴുത്തു വേദനയോ പുറം വേദനയോ ഉള്ളവർ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാൻ വേണ്ടി ഈ ആസനം ശ്രമിക്കുക. ഇനി അടുത്ത ദിവസം നമുക്ക് യോഗയിൽ ശലഭാസന എങ്ങനെയാണ് ചെയ്യുക, ശലഭാസനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും എന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കേൾക്കാം. എന്നെ ഇത്രയും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര. അവതരിപ്പിച്ചത് സയ്യിദ് അഹമ്മദ് ജാഫർ സാദിഖ് എസ് വി, യോഗ ഇൻസ്ട്രക്ടർ, ആയുഷ് ഹോസ്പിറ്റൽ, കവരത്തി.
2: ശനിയാഴ്ചകളിൽ രാവിലെ 7:45 ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
3: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: ആകാശവാണി കവരത്തി. ഇപ്പോൾ പവിഴമണ്ണിലെ സാഹിത്യം എന്ന പരിപാടി കേൾക്കാം.
5: ആകാശവാണി കവരത്തി, പവിഴമണ്ണിലെ സാഹിത്യം. ലക്ഷദ്വീപിന് ചുറ്റുമുള്ള കടലും കടൽ മത്സ്യങ്ങളും നാം മനുഷ്യർക്ക് അനേകം പാഠങ്ങൾ പഠിപ്പിക്കുന്നു. വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള, നിറങ്ങളുള്ള, ശരീരഘടനയുള്ള അനേകം മത്സ്യങ്ങൾ ജീവിക്കുന്ന കടലിൽ അവർ വളരെ സ്വതന്ത്രമായി ജീവിക്കുന്നു. ഒറ്റപ്പെട്ടു പോകുന്ന ചിറ്റുമൂര കുഞ്ഞ് എന്ന മത്സ്യത്തെ കേന്ദ്ര കഥാപാത്രമാക്കി അബൂസാല മണ്ഡലി എഴുതി അവതരിപ്പിക്കുന്ന ഈ കഥയിൽ ചിന്തിപ്പിക്കുന്ന രംഗങ്ങളും ഗുണപാഠങ്ങളുമുണ്ട്.

ഏകാന്തതയും തന്റെ ശത്രുവിന്റെ പേടിപ്പെടുത്തലും കൊണ്ട് തീർത്തും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ശിറ്റുമൂര കുഞ്ഞിന് കൂട്ടായി കല്ലുകരട്ടിയും ഫുറാച്ചിയും എത്തുന്നു. കല്ലുകരട്ടിയുടെ വർണ്ണാഭമായ ശരീരഘടന കണ്ട് ശിറ്റുമൂര കുഞ്ഞ് അത്ഭുതപ്പെടുന്നു. ഇത്ര നിറങ്ങളുള്ള ശരീരമോ, എന്ത് ഭംഗിയാണ് ഇവനെ കാണാൻ. അവർ രണ്ടുപേരും വേഗത്തിൽ ചങ്ങാതികളാവുന്നു. അങ്ങനെ വളരെ സന്തോഷത്തിൽ നീന്തി തുടിച്ച് അവരുടേതായ ലോകത്തിൽ ജീവിക്കുവാൻ തുടങ്ങി. ഒരു നാൾ ഫുറാച്ചി വന്ന് രണ്ടുപേരോടും കൂട്ടുകൂടി. ഫുറാച്ചി ശിറ്റുമൂര കുഞ്ഞിനോട് ചോദിച്ചു, ഇപ്പോഴേതെങ്കിലും ശത്രുക്കൾ വരികയാണെങ്കിൽ ഞാൻ ഈ മണലിന്റെ അടിയിൽ ഊർന്നൊളിക്കും. കല്ലുകരട്ടിയോ അതിവേഗം കല്ലിൽ പോയി ഒളിക്കും. നീയോ, നീ എന്ത് ചെയ്യും? ഈ ചോദ്യം കേട്ട് ശിറ്റുമൂര കുഞ്ഞു മൂകനായി. നീളമുള്ള എന്റെ ശരീരത്തെ പെട്ടെന്ന് എങ്ങനെ ഒളിപ്പിക്കാനാണ് എന്ന് ചിന്തിച്ചതും മനുഷ്യക്കൈകൾ വല വീശിയതും ഒന്നിച്ചായിരുന്നു. അപകടം മനസ്സിലാക്കിയ കരട്ടിയും ഫുറാച്ചിയും കൃത്യസമയത്ത് രക്ഷപ്പെട്ടു. എന്നാൽ രക്ഷപ്പെടാൻ വഴികൾ ആലോചിക്കുമ്പോഴേക്കോ ശിറ്റുമൂര കുഞ്ഞു വലയിലുമായി. ഇതുപോലെയല്ലേ മനുഷ്യരും? തന്ത്രങ്ങൾ അറിയാവുന്നവർക്കും ചുറ്റും നിരീക്ഷണ പാടവമുള്ളവർക്കും അവസരോചിതമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്കും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാവുന്നു. എന്നാൽ അല്പജ്ഞാനികളോ എന്നും ശത്രുക്കളുടെ വല കാണാതെ പോകുന്നു. അബൂസാല മണ്ഡലി എഴുതി അവതരിപ്പിക്കുന്ന കഥ കൂട്ടുന്നു.

0: கருத்தோ நாம் குன்னி
1: கூட்டம் தெற்றிய சிற்றுமூர குஞ்ஞின் ஏற நாளத்தை காத்திருப்பின் சேஷம் கிட்டிய சங்காதியான கல்லுக்கரட்டி. ஒற்றப்பெட்ടു പോയ അവൻ കോക്കപുളുക്കിയ ആറ്റിലെ വലിയ കുണ്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഉണ്ടക്കണ്ണം പുള്ളിച്ചമ്മം പിടിച്ചു തിന്നാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. ഒരമാവാസി രാത്രിയിൽ ഇരതേടി അലഞ്ഞ കല്ലുകരട്ടി ചുറ്റുമൂരത്തിന്റെ കുണ്ടിനകത്തൂടി പോകുമ്പോഴാണ് ഇവരുടെ അവിചാരിതമായ കണ്ടുമുട്ടൽ. വെള്ളി നിറമുള്ള ചുറ്റുമൂരം നിറവൈവിധ്യമുള്ള കരട്ടിയെ ആദ്യമായി കാണുകയായിരുന്നു. ചുറ്റുമൂരൻ ചോദിച്ചു, കല്ലുകരട്ടി കല്ലുകരട്ടി നിക്കിക്കുപ്പായങ് ആര് തന്നെ? മഞ്ഞയും വെള്ളയും കാക്കക്കറുപ്പുള്ള മഞ്ചം കുപ്പായങ് ആര് തന്നെ? അതിന് കരട്ടി മറുപടി പറഞ്ഞു, വലിയ ഫെറന്നാക്ക് എന്നാ ബാപ്പ മംഗലവരത്തിൻ്റെ കൊണ്ടുതന്നെ. നിരന്തരമായ സമ്പർക്കത്തിലൂടെ അവർ ഉറ്റ ചങ്ങാതിമാരായി മാറി. ചുറ്റുമൂരത്തിന് പുറം ലോകം കാണാൻ പൂതിയായി. അവൻ തന്റെ ആഗ്രഹം ചങ്ങാതിയോട് പറഞ്ഞു. പുറത്തേക്ക് പോകുമ്പോൾ കൂടെ കൂട്ടാനും കരട്ടിപ്പെണ്ണിന്റെ വീട് കാണാനും അവൻ തയ്യാറായി. ആ കൂട്ടത്തിൽ തന്നെ ഭയപ്പെടുത്തുന്ന ഉണ്ടക്കണ്ണൻ പുള്ളിച്ചമ്മന്റെ കാര്യം കൂടി സൂചിപ്പിച്ചു. കല്ലുകരട്ടി അതിന് മറുപടിയായി പറഞ്ഞു, ശമ്മനം കാണാ ശമനീയം കാണാ മാസം പതിനാലും ഒക്കെ പോവാം. ശമ്മനം കാണാ ശമനീയം കാണാ മാസം പതിനാലും ഒക്കെ പോവാം. കാരയും കാണാ കടത്തലും കാണാ മാസം പതിനാലും ഒക്കെ പോവാം. കാരയും കാണാ കടത്തലും കാണാ മാസം പതിനാലും ഒക്കെ പോവാം. പൗർണമി ദിവസം ഭാരക്കൂട്ടത്തിന്റെ ഓരം പറ്റി ഉണ്ടക്കണ്ണൻ ചമ്മം കാണാതെ അവർ ആ കുണ്ടിൽ നിന്നും രക്ഷപ്പെട്ടു. ഏറെ നാൾ അവരൊന്നിച്ചു ബില്ലത്തിൽ നീന്തി തുടിച്ചു. കൊണ്ടി തേടി പുറപ്പെട്ട ഫുറാച്ചി അവരെ കണ്ടു. അപകടം മനസ്സിലാക്കിയ ഫുറാച്ചി ചുറ്റുമോരത്തോട് ഇങ്ങനെ പറഞ്ഞു, നാമ്പല വീശിയ പൂഞ്ഞിപ്പോകും, ഓമ്പല വീശിയ കൂഞ്ഞു പോകും. നീ എന്നെ ചീയുമെൻ ചുറ്റുമോര. പെട്ടെന്ന് അവർ മൂന്ന് പേർക്ക് ചുറ്റും ഒരു വീശുവല വന്ന് വീണു. കറട്ടി തൊട്ടടുത്ത മാളത്തിലേക്ക് ചേക്കേറി. ഫുറാച്ചി വെള്ളമണലിൽ തുളച്ചുപൂനി. രക്ഷപ്പെടാൻ ശ്രമിച്ച ചുറ്റുമൂരം വീശുവലക്കാരന്റെ വലയിൽ കുടുങ്ങി ജീവത്യാഗം ചെയ്തു.

അനേകം തലമുറകൾക്ക് തെങ്ങും തേങ്ങയും കൊണ്ടുള്ള ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അബൂസാല മണ്ഡലിയുടെ കഥകൾ തന്നെ വളരെ രസകരവും ചിന്തിപ്പിക്കുന്നതുമാണ്. തന്റെ ചുറ്റുമുള്ള വസ്തുക്കളെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് അദ്ദേഹം വളരെ സരസമായി കഥ പറയുന്നു. തേങ്ങ എന്ന് കേട്ടാൽ നിങ്ങളെ ചിരിച്ചു തള്ളാൻ വരട്ടെ. തേങ്ങ കഥാനായകന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി പലതരത്തിലുള്ള പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഉപ്പയോടൊപ്പം തേങ്ങ എണ്ണാൻ സഹായിക്കാൻ പോയ ബാല്യകാലം,

0: എണ്ണാൻ പഠിച്ചതും കൂട്ടാൻ പഠിച്ചതും കുറക്കാൻ പഠിച്ചതും ഗുണനം പഠിച്ചതും ഒക്കെ ഈ തേങ്ങയെ ചുറ്റിപ്പറ്റിയായിരുന്നു. എന്നാൽ യൗവനകാലമെത്തുമ്പോഴേക്കും സംഗതി മാറുന്നു. കുടുംബ വഴക്കിന് വരെ തേങ്ങ ഒരു കാരണമായി മാറുന്നു. വളരെ ഹൃദ്യവും സരസവുമായി അവതരിപ്പിക്കുന്ന അബൂസാല മണ്ഡലി പറയുന്ന ഈ കഥ നമുക്ക് കേട്ടാലോ? തേങ്ങ.
1: തേങ്ങ അങ്ങനെ ജീവിതത്തിൽ പലപ്പോഴും വ്യത്യസ്തമായ അനുഭവങ്ങൾ നൽകി അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആദ്യം അത് ഗുണനം പഠിക്കാൻ ടീച്ചിങ് എയ്ഡായി. വൃശ്ചികം കഴിഞ്ഞാൽ ഷെഡിൽ നിന്നും ഒരു പുണ ഈ രണ്ട് വീതം പത്തെണ്ണം 20 തേങ്ങ വീതം വീടിന് കിഴക്ക് വശത്തെ തുറസ്സായ സ്ഥലത്ത് സ്ഥാനം പിടിക്കും. കുഞ്ഞി ഉവ്വ പാരയിൽ കൊത്തി തൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തോടൊപ്പം ഞാറ് കളഞ്ഞ് ചാക്കിലിടുമ്പോൾ ഒരു കൈ 3 അടുത്ത കൈ 1 കൈ 4 വീതം ഓരോ ചാക്കും നിറയുമ്പോൾ വാപ്പയുടെ ചോദ്യം വരും, മൊത്തം എത്ര തേങ്ങ? ഗുണനപ്പട്ടിക ചൊല്ലി കണക്ക് കൂട്ടും. 1 2 2 2 2 4 1 3 3 2 3 6 മൊത്തം തേങ്ങയുടെ എണ്ണം കൂട്ടിപ്പറഞ്ഞ് വാപ്പ നമ്മുടെ പോസ്റ്റിൽ കയറി ഗോളടിക്കും. മുഖത്തെ ചമ്മൽ മാറാൻ തേങ്ങാ തൊണ്ടെടുത്ത് അടുത്ത് നിന്ന് ആടിനെയോ കോഴിയെയോ എറിഞ്ഞു സായുജ്യമടയും. കൊപ്രക്കളത്തിൽ വീണ്ടും വീണ്ടും എണ്ണിച്ച് ബാപ്പ കോളടി തുടരും. തെങ്ങ് ചതിക്കില്ല എന്നായിരുന്നു വിശ്വാസം. പല ദിവസവും തെങ്ങും തേങ്ങയും മാത്രമല്ല തെങ്ങ് കയറ്റക്കാരൻ കുഞ്ഞുവയും കുട്ടിയുവയും ചതിച്ചു. സ്കൂളിൽ നിന്നെത്തി കളിക്കാൻ ഇറങ്ങാൻ നേരത്ത് തെങ്ങ് കയറാനെത്തിയും തേങ്ങ പതിക്കാനെത്തി ഭീകരമായി ചതിച്ചു. ഇതൊന്നുമല്ല ചതി, കവറത്തിയിലെ വാടക വീട്ടിൽ എന്നോട് സംസാരിച്ചിരിക്കെ തിത്തുടയായ വീട് നിറകന്തലയിൽ ഒട്ടും മൂക്കാത്ത ഒരു തേങ്ങ ഞെട്ടടർന്ന് പതിച്ചു. ഒരു രോദനത്തോടെ യായ്വി ഒന്ന് വട്ടം ചുറ്റി ബോധം കെട്ട് വീണു. ഒരു ഫുട്ബോളിന്റെ വലിപ്പവും ഷോർട്ട്പുട്ടിന്റെ ഭാരവുമുള്ള തേങ്ങ അങ്ങനെ കൊലച്ചത് ചെയ്തു. തേങ്ങ കറിയിൽ മാത്രമല്ല ദാമ്പത്യത്തിലും മെല്ലെ മെല്ലെ ഇടപെട്ടു തുടങ്ങി. ആകാശത്തേക്ക് നോക്കി തെങ്ങിന് മുകളിൽ പ്രായം തികഞ്ഞ് ഉണങ്ങിക്കിടക്കുന്ന തേങ്ങ നോക്കി താഴെ വീട്ടുവരാന്തയിൽ കവിഴ്ന്നു കിടന്ന് പുസ്തകം വായിക്കുന്ന എന്റെ ഉത്തരവാദിത്തമില്ലായ്മയെ ചൂണ്ടിക്കാട്ടി സ്വപത്നി ശകാരിച്ചു കൊണ്ടിരുന്നു. കാലം മാറിയതറിയാതെ പാവം അത് തുടർന്നു. ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി 45 രൂപ തെങ്ങൊന്നിന് കേറ്റുകൂലി, 5 രൂപ തേങ്ങയ്ക്ക് 9 തേങ്ങ കൂലി പോകും. തെങ്ങിൽ നിന്ന് 10 തേങ്ങ കിട്ടിയാൽ 1 തേങ്ങയുടെ പൈസ മിച്ചം. ഇതിലും നല്ലത് തെങ്ങ് കയറ്റം പഠിക്കലാണ്. പക്ഷെ അതും ശ്രമിച്ചു പരാജയപ്പെട്ടതാണ്. ഔരി റഹ്മാൻ സിനിമ പിടിക്കാൻ തയ്യാറായി. പേര് വരെ തീരുമാനമായി. എനിക്കൊരു റോള് ലഭിക്കാനായി ഔരിയുടെ ഉറ്റ സുഹൃത്ത് ജലീലിനോട് കെഞ്ച് കാലുപിടിച്ചു. അവിവാഹിതനായ ജലീൽ മുൻചുണ്ടിക്കാരനായിരുന്നു. എന്റെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ എന്റെ ശരീരപ്രകൃതിക്കനുയോജ്യമായ റോള് തരാമെന്നായി. പെർമിറ്റിൽ ദ്വീപിലെത്തിയ തമിഴൻ തെങ്ങുകയറ്റക്കാരൻ. പക്ഷെ തെങ്ങുകയറ്റം പഠിക്കണം. ആദ്യം ചെറിയ തെങ്ങ് കയറി പഠിക്കാൻ തീരുമാനിച്ചു. കൂട്ടുകാരന്റെ മകൾക്ക് പനി വന്നപ്പോൾ അവനോടൊപ്പം മുള ഉപയോഗിച്ച് കരിക്ക് മുറിക്കാൻ തയ്യാറായി തെങ്ങിൻ ചുവട്ടിലെത്തി. എന്റെ തലയിലെ ബൾബ് കത്തി. 3 മീറ്റർ മാത്രം ഉയരമുള്ള തെങ്ങിലേക്ക് തോർത്ത് തളപ്പാക്കി കയറി മുകളിലെത്തി കരിക്കിട്ട് വിജയശ്രീലാളിതിന് ഇറങ്ങാൻ നേരം കാലിന്ന് പോയി. ഊർന്ന് നേരെ തെങ്ങിൻ ചുവട്ടിലെത്തി. ആദ്യ ഉദ്യമത്തിൽ തന്നെ പരാജയം. തുടകൾക്കിടയിലെ തൊലി തെങ്ങിനൊരാവരണമായി. വികൃതമായ നടത്തം വലിയ വിവാദമായി പരിണമിച്ചു. സിനിമാ മോഹം സ്വാഹ. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി പുതിയ തെങ്ങ് കയറ്റക്കാരനെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. സുഹൃത്ത് ഷറഫ്. കൃത്യമായി തെങ്ങ് കയറ്റം നടന്നു. പേയ്മെന്റ് ഗൂഗിൾ പേ വഴി ഷറഫിന്റെ അക്കൗണ്ടിൽ എത്തിച്ചുകൊണ്ടിരുന്നു. 2 ദിവസം മുമ്പ് ഫോൺ ബെല്ലടിച്ചപ്പോൾ ആർത്തിയോടെ ഫോൺ എടുത്ത് വായിച്ചു നോക്കി. ഷറഫ്, കോക്കനട്ട് ക്ലൈംബർ. 10 പൈസ പറ്റില്ലാതെ കൊടുത്താണല്ലോ. എന്നാലും എന്തിനാണാവോ ഈ വിളി? BSNL എന്നത്തെയും പോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പറയുന്നതിൽ നിന്നും ഇങ്ങോട്ട് കേൾക്കുന്നതിൽ നിന്നും അക്ഷരങ്ങൾ കട്ടെടുത്ത് വികൃതമായൊരു ഭാഷ സൃഷ്ടിച്ചു. ഇടയ്ക്കെപ്പോഴോ വാട്സപ്പ് എന്ന് പറഞ്ഞത് മാത്രം അവ്യക്തമായി കേട്ടു. വൈകുന്നേരം വാട്സപ്പിലെ പച്ച കത്തിയ മെസ്സേജുകൾ വരവേ ഷറഫിന്റെ അക്കൗണ്ട് കണ്ണിൽ പെട്ടത്. ഒരു വോയിസ് മെസ്സേജും പിന്നെ ഒരു ലിസ്റ്റും. ആ മെസ്സേജ് കണ്ടപ്പോൾ എന്റെ തലയിൽ തേങ്ങയല്ല തെങ്ങ് വീണ അവസ്ഥയായിരുന്നു. അതിങ്ങനെയായിരുന്നു വോയിസ്: ഇനി മുതൽ താഴെ പറയുന്ന സാധന സാമഗ്രികൾ തെങ്ങുടമ സൈറ്റിൽ എത്തിക്കേണ്ടതാണ്. കൂടാതെ തെങ്ങൊന്നിന് 50 രൂപ കേറ്റുകൂലിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു.

0: ചേർച്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രതയില്ലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.
1: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
2: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കേ മാധ്യമ സേ ദേശ് കേ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
4: Go for PLI.
5: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
6: കാനഡ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര
8: തൊണ്ണൂറ് തികഞ്ഞ ആകാശവാണി
9: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
8: തൊണ്ണൂറ് തികഞ്ഞ ആകാശവാണി.
7: ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
9: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
7: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
9: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
7: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
9: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ.
10: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
11: ഭാരത് ദുനിയക്കേ ടോപ്പ് 5 ദേശമേ ആഗയാ.
10: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
12: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:45 ഹരിതചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
1: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളമെത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
2: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ, യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
13: ഇപ്പോൾ ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തുനിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

നമസ്കാരം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലികാവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു

0: അദ്ദേഹത്തിന്റെ 68ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: മയൂർഭഞ്ചിലെ പഹാത്പൂർ ഗ്രാമത്തിലെത്തുന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവിടെയുള്ള നൈപുണ്യ വികസന കേന്ദ്രം, പഹാത്പൂർ സ്കൂൾ എന്നിവിടങ്ങൾ സന്ദർശിക്കും. തുടർന്ന് മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടിയിൽ 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. പിന്നീട് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പിഎം കിസാൻ സമ്മാൻ നിധി 23ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം പുരോഗമിക്കുമ്പോൾ രാജ്യതാൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് സംരക്ഷണമൊരുക്കുകയും ചെയ്യുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ആരോപിച്ച് ഇന്ത്യ. യു എൻ ഹൈക്കമ്മീഷണറുടെ വാർഷിക റിപ്പോർട്ടിനെക്കുറിച്ചുള്ള സംവാദത്തിനിടെ പാകിസ്ഥാനും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനും ജമ്മുകശ്മീർ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൌത്യത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗിന്റെ ഈ പരാമർശം. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി തുടരുമെന്ന് അവർ വ്യക്തമാക്കി. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ നടക്കാനുള്ള പൌരന്മാരുടെ അവകാശത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യുജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എൻടിഎ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലും ഭാരത് പാസ്പോർട്ട് സേവാ പരിപാടിയിലൂടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക റീജിയണൽ പാസ്പോർട്ട് ഓഫീസർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നയങ്ങൾ ഇന്ത്യയെ ഒരു വിശ്വബന്ധുവായി ഉയർത്തുമ്പോൾ രാജ്യത്തിന്റെ പാസ്പോർട്ട് ഏറെ ബഹുമാനപൂർവ്വമാണ് ലോകം നോക്കിക്കാണുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
3: As our foreign policy establishes India as a Vishwa Bandhu, the Indian passport is treated with respect and with confidence internationally. Our responsibility is to ensure that the process of obtaining this document remains a matter of right, not as a struggle.
0: സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെയുള്ള കർമ്മസമിതി FATFന്റെ അടുത്ത വൈസ് പ്രസിഡന്റായി ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. നിലവിൽ സാംസ്കാരിക മന്ത്രാലയ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ വിവേക് അഗർവാളിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഏറെ അഭിമാനം നൽകുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. എൻഡിഎ നയിക്കുന്ന കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നു. മിഷൻ ലൈഫ് സംരംഭത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിനിലും അദ്ദേഹം പങ്കുചേർന്നു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക, ഖത്തർ, ഇറാൻ എന്നിവരുടെ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് വെടിനിർത്തലിന് സംബന്ധിച്ച് ഇസ്രയേലും ഹിസ്ബുല്ലയും. അതേസമയം തെക്കൻ ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിലുണ്ടായ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് യുഎസ് ഇറാൻ സമാധാന ചർച്ചകൾ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പായിട്ടാണ് വെടിനിർത്തലിനെ കണക്കാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക ഔദ്യോഗികമായി പിൻവലിച്ചിട്ടുണ്ട്. ഇതോടെ ഹോർമുസ് കടലിടുക്കിലൂടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇറാനും ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ 2-0 പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് സിയിൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ച ബ്രസീൽ ഹെയ്റ്റി മത്സരം പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ ഇന്ന് രാവിലെ 8:30 തുർക്കിയെ പരാഗ്വേ മത്സരം നടക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇജൽകരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊൽഹാപൂരിൽ നടക്കുന്ന പൊതുയോഗത്തെയും ശ്രീ ഷാ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ, പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.
5: ഫാട്ടുഫെട്ടി. ഹലോ, ആകാശവാണിയുടെ ഫാട്ടുഫെട്ടിയിലേക്ക് സ്വാഗതം. ആരാണ്?
6: മുഹമ്മദ് അസ്രത്ത് ബിലാൽ.
5: ബിലാൽ എവിടുന്നാണ് വിളിക്കുന്നേ?
6: കവരത്തി.
5: ഓക്കെ, ബിലാൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
6: 4-ാം ക്ലാസ്.
5: ഏത് സ്കൂളിലാണ്?
6: SB സ്കൂൾ.
5: ഓക്കെ, ക്ലാസ്സിൽ ആരൊക്കെയുണ്ട്? കൂട്ടുകാരൊക്കെ ആരാണ്?
6: ഫൈസാൻ, റാദിൻ, കാസിം, നിഹാൽ, ഫൗസാൻ, റേനൽ, റാദിൻ, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്.
5: ഓക്കെ, അപ്പൊ ബിലാൽ പാട്ട് പാടാറുണ്ടോ?
6: ആ,
5: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിയാലോ? ഓക്കെ, പാടിക്കോളൂ.
6: അസ്സലാമലൈക്കും. ബലാലാണ് വല്യോലാണ് ബായോലാണ് ദുബായിലെ, ഹലാലായ പാതയിലാണ് അടിമുടി പടവിലെ തോക്ക്, അള്ളാണേ പാണേ കാണ് ആ തമിഴായൊരു മാലേ കാണ് ബദറായൊരു നിരിപ്പിരി കാണ് അതിലെ മതിലിനെ കാണ് ബലാലാണ് ബല്യോലാണ് ബായോലാണ് ദുബായിലെ ഹലാലായ പാതേലാണ് അടിമുടി പടവിലെ നോക്ക് കിനാവോനല്ല പാതിരാവോനല്ല കിനാവോനല്ല പോതി പൂത്തതുമല്ല അല്ലാണെ പാണേ കാണ് ആദപിലായൊരു പാലേ കാണ്

0: പോതി പോത്തത് മല്ല ബലാലാണ് ബല്ലോലാണ് ബായോലാണ് ദുബായിലെ ഹലാലായ പാതയിലാണ് അടിമുടി പടവിലെ തോക്ക് കിനാവോ നല്ല പാതിരാവോ നല്ല കിനാവോ നല്ല പൂതി പൂത്തതുമല്ല മൂന്നിന്റെ നേരത്ത് ഉമ്മാന്റെ കയ്യുന്ന തല്ലെന്ന് കിട്ടിയില്ലേ മൂന്നാളെ കൂടുന്ന ഉമ്മറക്കൊരായി ഒച്ചക്കിരുത്തിയില്ലേ മഞ്ചാടി ചോപ്പിന്റെ ചോപ്പാണ് ചള്ളമ്മര് ഉമ്മാന്റെ കയ്യുന്നല്ലേ ഉപ്പാനെ കണ്ടപ്പോ മുറന്ന് താത്തിട്ട് ഓതിപ്പടിച്ചതല്ലേ ഇടമുള്ള ചങ്ങായിലാല് എന്റെ കുട്ടിന്റെ പോക്ക് പലാല് ഈ ഉമ്മാന്റെ ഹജത്ത് പോലെ കടങ്കി കണ്ട് ലോലേ കൂട്ട് പിലാല് കടങ്കി കണ്ട് ഓനല്ലേ ലോലേ തനരന
1: ബിലാലെ പാട്ട് വളരെ നന്നായിട്ടുണ്ട്. ബിലാലെ സ്കൂളിലൊക്കെ പാടാറുണ്ടോ? ഓക്കെ, സ്കൂളിൽ നിന്ന് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഇന്ന് ബിലാലിന് ഏത് പാട്ടാണ് വേണ്ടത്?
0: ഞാൻ പാടിയ പാട്ട് അത് കിട്ടിയില്ലേ വേറെ പാട്ട് മതി.
1: ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
0: കൂട്ടുകാർക്കും ഉമ്മക്കും മൂത്തോൾക്കും ടീച്ചേഴ്സിനും.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ നല്ലൊരു പാട്ട് കേൾക്കാം. ആകാശവാണിയിലേക്ക് വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കാം.

0: ഇന്നത്തെ പാട്ടപ്പെട്ടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.
1: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും.

0: നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും. ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിതചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിതചിന്തകൾ.
1: നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
2: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: I'm looking for a life insurance policy that has a low premium, gives a good bonus and is truly trustworthy.
4: Go for PLI.
5: Along with government employees, all professionals, graduates and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
6: നിങ്ങൾക്കറിയാമോ ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
6: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: ആകാശവാണി കവരത്തി.
1: ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം. ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
2: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888222. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK ആൻഡ് UAE.
0: ഫെൻ ഫോറിഷ ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൻ ഫോറിഷ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഫെൻ ഫോറിഷയിലൂടെ ആത്മവിശ്വാസത്തോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും മുന്നേറുന്ന ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുകയാണ്. നിയമം എന്നത് വെറും നിയമവാക്യങ്ങളുടെ കൂട്ടമല്ല, മറിച്ച് സാമൂഹിക നീതിയിലേക്കുള്ള ശക്തമായ വഴി എന്ന വിശ്വാസത്തോടെ പഠനത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു LLB വിദ്യാർത്ഥിനിയാണ് നമ്മുടെ അതിഥി. നിയമത്തെ അറിയുക, മനസ്സിലാക്കുക, ആത്മവിശ്വാസത്തോടെ ഉപയോഗിക്കുക. കൽപ്പേനി ദ്വീപ് സ്വദേശിനിയും LLB വിദ്യാർത്ഥിനിയുമായ സഫാനയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി. നമസ്കാരം, പെൻ ഫോറിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം, എന്റെ പേര് സഫാന. ആദ്യം തന്നെ ഫെൻ ഫോറിഷ എന്ന പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ ആകാശവാണി കവർത്തിക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഞാൻ കൽപ്പനി ദ്വീപ് സ്വദേശിയാണ്. എന്റെ പഠനം 10ാം ക്ലാസ് വരെ ലക്ഷദ്വീപ് തന്നെയായിരുന്നു. പിന്നീട് +1, +2 പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂർ പോയി. അവിടുന്ന് പിന്നെ തിരുവനന്തപുരം മാരവാനിയോസ് കോളേജിലായിരുന്നു BA ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അത് കഴിഞ്ഞ് ഒരു 3 വർഷക്കാലം ഞാൻ UPSC കോച്ചിയിലായിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഞാൻ തൊടുപുഴ അലസർ ലോ കോളേജിൽ 2ാം വർഷ നിയമ വിദ്യാർത്ഥിയാണ്. ഞാൻ 3-year യൂണിറ്ററി LLB ആണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 2nd year ആണ്. എൻ്റെ ബാപ്പ ലക്ഷദ്വീപിലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓഫീസറാണ്, PCOA എന്നാണ് പേര്. എൻ്റെ ഉമ്മ ഷംഷാദ് ബീഗം ഹോം മേക്കറാണ്. എനിക്കൊരു അനിയത്തിയാണുള്ളത്, ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് 3rd year MBBS വിദ്യാർത്ഥിനിയാണ്.
0: LLB തിരഞ്ഞെടുക്കാൻ പ്രചോദനമായത് എന്താണ്?
3: പ്രചോദനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിൽ നീതി ഉറപ്പാക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധം, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫുൾ പ്രൂഫ് ആയിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത് നിയമം അല്ലെങ്കിൽ നിയമ പഠനമാണ് എന്ന തിരിച്ചറിവാണ്. സാധാരണക്കാരനായ മനുഷ്യർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, കാരണം നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ എന്തൊക്കെ നേരിടുന്നു എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഹാൻഡ് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ വളരെ റീസെന്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് മാത്രം നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അറിവ് പകരുക എന്നതിലുപരി സ്വയം അവർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അവരുടെ വോയിസ് ആവുക എന്നുള്ളത് നിയമ പഠനത്തിലൂടെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്.
0: ഒരു പെൺകുട്ടിക്ക് നിയമ വിദ്യാഭ്യാസം എത്രത്തോളം ആവശ്യമാണെന്ന് വിശദീകരിക്കാമോ?
3: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിയമ വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം ഒരു ബിരുദം മാത്രമല്ല, മറിച്ച് സമൂഹത്തിലെ മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും, എസ്പെഷ്യലി പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും, വലിയൊരു ആത്മവിശ്വാസം കൂടിയാണ്. സ്വന്തം അവകാശങ്ങൾ എന്താണെന്നും അത് ലംഘിക്കപ്പെട്ടാൽ എവിടെ പരാതിപ്പെടണം എന്നും അറിയാവുന്ന ഒരു പെൺകുട്ടിക്ക് സത്യം പറഞ്ഞാൽ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല. കാരണം വാട്ട് ഹാസ് സൊസൈറ്റി അഫോർഡഡ് ടു ദം എന്നവർക്കറിയാം. അത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ അത് തിരിച്ചു നേടാം എന്നുള്ള ഒരു അറിവ് എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം അഥവാ വിമൻ എംപവർമെന്റ് എന്ന് പറയുന്നത്. നിയമ വിദ്യാഭ്യാസം ഒരു പെൺകുട്ടിക്ക് നൽകുന്നത് എംപവർമെന്റ് ത്രൂ അവയർനെസ് അഥവാ അറിവിലൂടെയുള്ള ശാക്തീകരണമാണ്. ഇതാണ് നിയമ വിദ്യാഭ്യാസം എന്നതിന്റെ യഥാർത്ഥ അടിത്തറ. ഇതിനൊരു ബിരുദ വിദ്യാഭ്യാസം വേണമെന്നില്ല. നമുക്ക് എന്താണ് നമ്മുടെ റൈറ്റ്സ്, എന്താണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, എന്താണ് നമ്മുടെ സിവിൽ റൈറ്റ്സ് എന്താണ്, ഇതിനെപ്പറ്റിയുള്ള ഒരു ബേസിക് വിവരം, അല്ലെങ്കിൽ ഇത് ഇവയൊക്കെ എന്താണ്, എന്താണ് ഇതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എങ്ങനെ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നുള്ളത് പ്രോപ്പറായിട്ട് അറിയാവുന്ന ഒരാൾ എന്ന് പറയുന്നത് ഇസ് വെൽ എംപവേർഡ്.
0: ഇപ്പൊ സോഷ്യൽ മീഡിയയിലും മറ്റ് സൈബർ ഇടങ്ങളിലും സ്ത്രീകൾ ഇന്ന് ധാരാളം അതിക്രമങ്ങൾ നേരിടുന്നുണ്ട്. അത്തരം അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെ സംരക്ഷിക്കാൻ എന്തെല്ലാം നിയമങ്ങളാണ് നിലവിലുള്ളത്?
3: IT Act 2000 പ്രകാരം Section 66E, 67, 67A എന്നിവ സ്ത്രീകളുടെ സ്വകാര്യത ലംഘിക്കുന്നതിനും അശ്ലീല സ്വഭാവമുള്ള ഡേറ്റ പ്രചരിപ്പിക്കുന്നതിനുമെതിരെയുള്ള ശക്തമായ വകുപ്പുകളാണ്. അതുകൂടാതെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ, അതായത് ഭാരതീയ ന്യായ സംഹിത 2023 Section 78 എന്നുള്ളത് സൈബർ സ്റ്റോക്കിങ്ങിനെതിരെയുള്ള വകുപ്പാണ്. അപ്പം ഇവയ്ക്കും സ്ത്രീകളെ സൈബർ ഇടങ്ങളിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻസും കാര്യങ്ങളുമാണ്. ഇതിനു പുറമെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലില് അതായത് സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇനില് പേര് വെളിപ്പെടുത്താതെ, അതായത് അനോണിമസ് ആയിട്ട് പരാതി നൽകാനുള്ള ഒരു സൗകര്യവും ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇവയെല്ലാം തന്നെ സൈബർ സ്പേസ് അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമങ്ങളും കാര്യങ്ങളുമാണ്.
0: തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമം ഇന്ന് എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നുണ്ട്?
3: പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ആക്ട് 2013 അഥവാ പോഷ് ആക്ട് എന്നത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് മാന്യമായും സുരക്ഷിതമായും ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പാക്കുന്ന ഒരു ആക്ടാണ്. 10 അതിലധികമോ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഒരു ഇന്റേണൽ കമ്മിറ്റി ഇന്ന് നിർബന്ധമാണ്. പരാതികൾ രഹസ്യമായി കൈകാര്യം ചെയ്യാനും ഇരയ്ക്ക് നീതി ഉറപ്പാക്കാനും ഈ നിയമം സഹായിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഇന്റേണൽ കമ്മിറ്റി രഹസ്യ സ്വഭാവത്തോടുകൂടി പരാതികൾ കൈകാര്യം ചെയ്യുന്നത് കാരണം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി പ്രയത്നിക്കുന്ന സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങൾ കുറച്ചുകൂടി സുരക്ഷിതത്വമുള്ളതാക്കാൻ വേണ്ടുന്ന ഏറ്റവും വലിയ ഉപാധികളിൽ ഒന്നുകൂടിയാണ്.
0: സ്ത്രീകളെ സംബന്ധിച്ച് മറ്റൊരു പ്രധാന നിയമമാണല്ലോ ഗാർഹിക പീഡന നിരോധന നിയമം. ഈ നിയമം സ്ത്രീകൾക്ക് എന്തുതരം സംരക്ഷണമാണ് നൽകുന്നതെന്ന് വിശദീകരിക്കാമോ?
3: ഗാർഹിക പീഡന നിരോധന നിയമം

0: അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നത്. ശാരീരിക പീഡനം മാത്രമല്ല മാനസിക, ലൈംഗിക, സാമ്പത്തികവുമായ പീഡനങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീക്ക് സ്വന്തം വീട്ടിൽ താമസിക്കാനുള്ള അവകാശം അഥവാ റൈറ്റ് ടു റിസൈഡ്, സംരക്ഷണ ഉത്തരവുകൾ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ്, സാമ്പത്തിക സഹായം അഥവാ ഫൈനാൻഷ്യൽ ഹെൽപ്പ് എന്നിവ നിയമം വഴി കോടതി ഉറപ്പാക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ നീതി ലഭിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സിവിൽ സ്വഭാവമുള്ള ക്രിമിനൽ നിയമമാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അഥവാ ഗാർഹിക പീഡന നിരോധന നിയമം.
1: സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ വനിതാ കമ്മീഷൻ ഇടപെടലുകൾ നടത്തുന്നതായി മാധ്യമങ്ങളിലൂടെ അറിയാറുണ്ട്. എന്താണ് വനിതാ കമ്മീഷൻ? ഒരു സ്ത്രീക്ക് വനിതാ കമ്മീഷന്റെ സഹായം ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് തേടാവുന്നത്?
0: വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമപരമായ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ പറഞ്ഞ വനിതാ കമ്മീഷൻ. സ്ത്രീധന പീഡനം അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ വിവേചനം, പോലീസ് നടപടിയിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന വീഴ്ചകൾ, അതോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങി സ്ത്രീകളുടെ നിലനിൽപ്പിനെയോ അല്ലെങ്കിൽ അന്തസ്സിനെയോ ബാധിക്കുന്ന ഏതൊരു വിഷയത്തിലും ഇടപെടാനുള്ള പവറുണ്ട് വനിതാ കമ്മീഷന്. അപ്പോൾ ഇതിലേക്കുള്ള പരാതികൾ എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ടായിട്ടോ നൽകാവുന്നതാണ്. അതുപോലെ വനിതാ കമ്മീഷന് അദാലത്തുകൾ വഴി പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള പവറുണ്ട്.
1: നിയമങ്ങളെ കുറിച്ച് അറിവുള്ള സ്ത്രീകൾ പോലും പലപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ സമൂഹത്തിലെ ഒറ്റപ്പെടുത്തൽ ഭയന്ന് നിയമ സഹായം തേടാൻ മടി കാണിക്കാറുണ്ട്. എന്താണ് അവരോട് പറയാനുള്ളത്?
0: നിയമ സഹായം തേടാൻ മടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഓക്സിമോറോണാണ്. നിയമം എക്സിസ്റ്റ് ചെയ്യുന്നത്, നിയമമുള്ളത് നമ്മളെ സഹായിക്കാനാണ്. നിയമം എപ്പോഴും നമ്മുടെ പക്ഷെ തന്നെ ആയിരിക്കും. ഒരു നിയമം ലംഘിക്കുന്ന ഒരാളാണ് എപ്പോഴും സമൂഹത്തെ പേടിക്കേണ്ടത്, അല്ലാതെ ഇരയാക്കപ്പെടുന്ന ഒരാളല്ല. സമൂഹം എന്തു പറയും അല്ലെങ്കിൽ അവരെന്നെ എങ്ങനെ കാണും, അവരെന്നെ ഏത് കണ്ണിലാണ് കാണുക എന്നുള്ളതിനേക്കാൾ പ്രധാനം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതവും നിങ്ങളുടെ അന്തസ്സുമാണ് എപ്പോഴും. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ കാണിക്കുന്ന ധൈര്യം, ഇന്ന് നിങ്ങളെ നിയമസഹായം തേടാൻ കാണിക്കുന്ന ആ ധൈര്യം എന്ന് പറയുന്നത് നാളെ മറ്റൊരു സ്ത്രീക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. അവർക്കുണ്ടാവുന്ന അനീതി സഹിച്ചിരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് വേണ്ട നീതി എനിക്ക് തന്നെ ചോദിച്ച് മേടിക്കാം എന്നുള്ളത് എന്ന് അവർക്കൊരു മാതൃക കാണിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും നിയമസഹായം തേടാൻ മടിക്കരുത്. എന്ത് പ്രശ്നം വന്നാലും, അതിപ്പം ഇനിയിപ്പം മോഷണത്തിന്റെ കേസാണെങ്കിലും അതൊരു റേപ്പിന്റെ കേസാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും അത്രയും എന്താ പറയാ അത്രയും വലിയൊരു സ്പെക്ട്രത്തിൽ നിൽക്കുന്ന എന്താണെങ്കിൽ പോലും നിയമസഹായം തേടാനുള്ളത് മടിക്കരുത്. കാരണം അതാണ് ഫൈനലി നമുക്ക് വേണ്ട നീതി നമുക്ക് മേടിച്ചു തരിക എന്നുള്ളത്.
1: ഭാവിയിൽ ഒരു അഭിഭാഷകയാകുമ്പോൾ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി എങ്ങനെയുള്ള ഇടപെടലുകൾ നടത്താനാണ് ആഗ്രഹിക്കുന്നത്?
0: ഒരു അഭിഭാഷകയാകുമ്പോൾ കേവലം കോടതി മുറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് നിയമം എന്ന് പരക്കെയുള്ള ഒരു വിശ്വാസമുണ്ടല്ലോ, അത് മാറ്റണം എന്നാണ് എൻ്റെ ഒരു പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ പോഷ് ആക്ടിനെ കുറിച്ച് സംസാരിച്ചു, ഗാർഹിക പീഡന നിരോധന നിയമത്തെ കുറിച്ച് സംസാരിച്ചു. സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട നിയമമായിട്ട് പോലും ഇത് കേട്ടോണ്ടിരിക്കുന്ന എത്ര സ്ത്രീകൾക്ക് ഇതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ നമുക്കിടയിലുള്ള സ്ത്രീകൾക്ക്, അതായത് ലക്ഷദ്വീപിലെ സ്ത്രീകൾക്കിടയിൽ ലീഗൽ ലിറ്ററസി കൂട്ടണം, നിയമ സാക്ഷരത വർദ്ധിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ നീതി തേടി കോടതിയിലെത്തുന്ന ആൾക്കാർക്ക്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്ക്, എസ്പെഷ്യലി സ്ത്രീകൾക്ക് സൗജന്യ നിയമ സഹായം എന്നത് ഒരു പരിധിവരെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളതും എൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നതാണ്. അവർക്ക് അർഹമായ അവകാശങ്ങൾ വാങ്ങി നൽകാനും അവർക്ക് വേണ്ടി കൂടുതൽ പ്രയത്നിക്കാനും എന്നെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്.
1: LLB പഠിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്?
0: നിയമപഠനം എന്നത് ഒരു തൊഴിൽ എന്നതിലുപരി, ഒരു ബിരുദം എന്നതിലുപരി സമൂഹത്തെ മാറ്റിമറിക്കാനുള്ള ഒരു കരുത്ത് കൂടിയാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന നിയമം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊട്ടക്ഷനാണ്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള നമ്മുടെ സ്ട്രെങ്ത് ആയിരിക്കും നമ്മുടെ നിയമങ്ങളെ പറ്റിയുള്ള നമ്മുടെ അറിവ്. നിയമങ്ങൾ മാത്രമല്ല, എന്റെ റൈറ്റ്സ് എന്താണ്, എന്റെ അവകാശങ്ങൾ എന്താണ്, അവയുടെ ലംഘനം വാട്ട് ഡു ദേ മീൻ, അതിന് നമുക്ക് എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ എന്റെ നഷ്ടപ്പെട്ട അവകാശങ്ങൾ എനിക്ക് എങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഒരു LLB സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു LLB പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആംബീഷനോടുകൂടി വേണം നമ്മളിതിനെ എന്താ പറയുക ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം കടന്നു വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്. ഇപ്പം കോൺഫിഡൻസോടുകൂടി കയറി വരിക, നന്നായിട്ട് വായിക്കാൻ പഠിക്കുക, ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കണം, നമ്മുടെ ചുറ്റും കാണുന്ന അനീതികളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം നമുക്ക് വേണം. അപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ LLB പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന പെൺകുട്ടികൾ ആത്മവിശ്വാസത്തോടെ ഈ മേഖലയിലേക്ക് കടന്നു വരിക. കാരണം നമ്മുടെ ഈ സമൂഹത്തെയും നമ്മുടെ ചുറ്റുള്ള ആൾക്കാരെയും സംരക്ഷിക്കാനുള്ള കരുത്താണ് നിയമ പഠനം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്.
1: ഇന്ന് ഈ പരിപാടിയിലൂടെ നിയമബോധവും സ്ത്രീ ശക്തീകരണവുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട ചിന്തകൾ പങ്കുവച്ചതിന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. നിയമ വിദ്യാഭ്യാസത്തിന്റെ ഈ യാത്രയിൽ കൂടുതൽ നേട്ടങ്ങളും വിജയവും കൈവരിക്കട്ടെ എന്നും നീതിയും ന്യായവും മുൻനിർത്തി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു മികച്ച നിയമജ്ഞയായി മാറട്ടെ എന്നും ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഫെൻഫൂരിഷ. കൽപ്പേനി ദ്വീപ് സ്വദേശിനിയും LLB വിദ്യാർത്ഥിനിയുമായ സഫാനയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ബി സമിയ, സലാഹിയ മൻസിൽ. ഏവർക്കും നന്ദി, നമസ്കാരം.
3: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
4: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെ ആകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് DBA, BCOM+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888222. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK ആൻഡ് UAE.
3: ഫെൻഫോരിഷ നിങ്ങൾക്കായി സമർപ്പിച്ചത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
5: News on AIR app. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:30 മുതൽ കവരത്തി നിലയത്തുനിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കെ മാംലേ മേ ബഹുത് പീച്ചേ ഥാ, ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലേ മേ ഭാരത് ദുനിയാകെ ടോപ് 5 ദേശോമേ ആഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
3: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കേ മാധ്യം സേ ദേശ് കേ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

ആകാശവാണി കവരത്തി. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പന്തയക്കോഴി എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ്, ശ്വേതാമോഹൻ ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് അലക്സ് പോൾ.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനെ കാ യേ അഭിയാൻ ആനെ വാലി പീഡിയോ കോ സശക്ത കർനെ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലെ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിഷൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി ഏക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി സാജൻ എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യൻ ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് നദീം ശ്രാവൺ. ഗാനരചന സമീർ.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനേ വാലി പീഡിയോക്കോ സശക്ത കർനേക്കായി മഹാ അഭിയാൻ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി വാത്തി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേതാ മോഹൻ ആലപിച്ച ഗാനം സംഗീതം നൽകിയിരിക്കുന്നത് GV പ്രകാശ് കുമാർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി മേഘം എന്ന ചിത്രത്തിനുവേണ്ടി കെ എസ് ചിത്ര ആലപിച്ച ഗാനം. സംഗീതം നൽകിയിരിക്കുന്നത് ഔസേപ്പച്ചൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തുനിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് റംസീന ബീഗം, ചെണ്ടിപ്പുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തുനിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

ആകാശവാണി പ്രിയ ശ്രോതകളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആനന്ദഭദ്രം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് ആദ്യം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മേലെ പറമ്പിലാൺ വീട്. രചന IS കൊണ്ടൂർ, സംഗീതം ജോൺസൺ. മധുര സ്വപ്നങ്ങൾ ഉയനാട്.

0: മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.
1: ചിത്രയും സംഘവും പാടിയ ഗാനം ഇനി കേൾക്കാം. രചന സത്യൻ അന്തിക്കാട്, സംഗീതം രവീന്ദ്രൻ. ചിത്രം കളിയിലൽപ്പം കാര്യം.

റാംജി റാവ് സ്പീക്കിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും ഉണ്ണിമേനോനും സി ആൻഡോയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ബിജു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: അനുരാഗ കൊട്ടാരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം ഇളയരാജൻ.

വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതിയ വരികൾക്ക് വിദ്യാസാഗർ ഈണമിട്ട് ശങ്കർ മഹാദേവനും ചിത്രയും പാടിയത്. ചിത്രം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും.

0: ചലച്ചിത്രഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി, സമയം 10 മണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. കഴിഞ്ഞ നേർവഴിയിലൂടെ പരിചയപ്പെട്ട അധ്യാപികയായ ഹീര വി എസിന്റെ മറ്റു വിശേഷങ്ങൾ കൂടി ചോദിച്ചറിയാം.
1: ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഏതാണ് ചൂസ് ചെയ്തത്?
2: ബി എ മലയാളമാണ് എടുത്തത്. മലയാളം വിത്ത് ജേർണലിസ്റ്റ് ആണ് ഞാൻ പഠിച്ചത്. സഹൃദയില് പി ജി മലയാളം ലിറ്ററേച്ചർ തന്നെയാണ്.
1: ഒരുപാട് വായിക്കോ എങ്ങനെയാണെന്ന് പറയാം?
2: എന്റെ വായന എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തതിന് ശേഷമാണ് എന്റെ വായന കാര്യമായിട്ട് നടക്കുന്നത്. പല പുസ്തകങ്ങളെ പറ്റി ഞാൻ കേൾക്കുന്നത്, ഇപ്പൊ എന്റെ ടീച്ചറുമായിട്ടുള്ള ചർച്ചകളിലൊക്കെയാണ് ഞാൻ പല പുസ്തകങ്ങളെയും പരിചയപ്പെടുന്നത്. അതിനു മുന്നേ നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളിലുള്ള വായനകൾ നമ്മൾ നടത്തുന്നല്ലാതെ പുറത്തേക്കുള്ള വായനകൾ വളരെ കുറവായിരുന്നു. ഞാൻ പ്രധാനമായിട്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ്, ആളുകളോട് സംസാരിച്ച് അങ്ങനെ അറിവുകൾ എടുക്കുക, ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളിൽ നിന്ന് പുസ്തകങ്ങളെ പറ്റി അറിയുക, അങ്ങനെ ഒരു രീതിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ചെറുതായിട്ടൊക്കെ എഴുതുമായിരുന്നു. ഹൈസ്കൂൾ സമയത്ത് എഴുത്തുകൾ വെച്ചിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ കവിതാ സമാഹാരം ചെയ്തിട്ടുണ്ട്, വീണീർപ്പൂക്കൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു പ്ലസ് ടു കാലഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അത് കുറച്ചും കൂടെ നന്നാക്കായിരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല, അതൊരു 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ചിന്തകള് അല്ലെങ്കിൽ കാഴ്ചപരിമിതിയുള്ള ഒരു പെൺകുട്ടിയുടെ പലതരത്തിൽ ഉൾവലിഞ്ഞു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ചിന്താഗതികൾ എന്നുള്ള രീതിയിലാണ് കവിതകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ കുറേം കൂടെ അതിനെ മാറ്റിപ്പണിയണം എന്നുള്ള ആലോചനകൾ തോന്നുന്നുണ്ട്. മലയാളം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വായിക്കാം, എഴുതാം, ഭാഷ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താം, നല്ല രീതിയിൽ എഴുതണം, കുറെ എഴുതണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോ മലയാളം തന്നെ എടുക്കൂ എന്ന് പറഞ്ഞു. പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു മലയാളം വേണ്ട, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്സോ ഹിസ്റ്ററിയോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാന്ന്. ഇല്ല, മലയാളം മാത്രമേ എടുക്കൂ എന്നുള്ള നിർബന്ധത്തിൽ എടുത്തതാണ് സഹൃദയിൽ.
1: വിഴിനീർ പൂക്കളിലെ കുറച്ച് വരികൾ ഞങ്ങൾക്ക് വേണ്ടി ചൊല്ലാം.
2: ചെറിയ കുട്ടിയുടെ ചാവല്യങ്ങളാണ് അത് ചൊല്ലാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം എനിക്ക് 17 വയസ്സുള്ളപ്പോ ചെയ്ത പുസ്തകമാണ് അത്. എന്റെ എഴുത്ത് വായിച്ചാൽ ഇവളിങ്ങനെയൊക്കെ പുരോഗമനം പറയുന്ന ആളാണോ എന്ന് സംശയമൊക്കെ തോന്നും. അത് കാരണം ഞാൻ എന്റെ എഴുത്തുകൾ അധികം പുറത്തേക്ക് കൊടുക്കാറില്ല. ടൈറ്റിലുകളൊന്നും ഇല്ല എന്റെ കവിതകൾക്കൊന്നും. പുസ്തകത്തിൽ ചെയ്തതിനുണ്ടായിരുന്നു, അല്ലാതെ ഇപ്പൊ എഴുതുന്നതിനൊന്നും അങ്ങനെ ടൈറ്റിലൊന്നും ഇട്ടിട്ടല്ല എഴുതുന്നത്. അതിലെഴുതിയതില് എനിക്ക് കുറച്ചും കൂടെ ഒരിഷ്ടം തോന്നിയിട്ടുള്ള ഒരു കവിത എന്ന് പറയുന്നത്, കവിതയല്ല എന്റെ ഒരു എഴുത്ത് എന്ന് പറയുന്നത്, അന്ന് നിന്റെ ചില്ലയിൽ നിന്നും എന്റെ ആത്മാവിന്റെ അടരുകളിലേക്ക്

0: ഞെട്ടറ്റ ഒരിലയില്ലേ? ജീവന്റെ നീലഞരമ്പുകളുള്ള ഒരില, സ്വപ്നത്തിന്റെ ഒരില. ഇടയ്ക്കൊക്കെ ആ ഇല കുമ്പിൾ കുത്തി നമ്മൾ നിലാവ് കോരിക്കുടിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു കൗതുകം കൂടി പറയട്ടെ, ആ ഇലക്കുമ്പിളിൽ ഇപ്പോഴും ഒരു തുള്ളി നിലാവ് ബാക്കിയുണ്ട്.
1: വളരെ മനോഹരമായിട്ടുണ്ട്.
2: അതങ്ങനെ വായിക്കുന്നോണ്ടായിരിക്കും. അങ്ങനെ ചില ചില തോന്നലുകൾ. ഇപ്പം ഈ കരിയിലയുടെ ഒച്ച ഉണ്ടല്ലോ, കരിയില ഇങ്ങനെ കാറ്റിൽ മൂവ് ചെയ്യുന്ന ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ശബ്ദമാണ്. അപ്പൊ അതിനെ ഞാൻ കരുതുന്നത് ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളാണ് എന്നുള്ള രീതിയിലാണ് എന്റെ
1: എഴുത്തിൽ
2: വരുന്നത്. അപ്പം നീ കേട്ടിട്ടുണ്ടോ കാറ്റിൽ നടക്കുന്ന കരിയിലകളുടെ കാലൊച്ച? അത് താളരഹിതമാണ്, ചുവടുകൾ ക്രമത്തിലുമല്ല. ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഗതി കിട്ടാതെ അലയുന്ന മരത്തിന്റെ ആത്മാക്കളാണ് അവയെന്ന്, നമ്മെ പോലെ.
1: നല്ല മോഡുലേഷനിലാണ്
2: ഞാൻ എഴുതുമ്പോഴും. ഇപ്പൊ എനിക്കുള്ള ഒരു ഫീൽ എന്താണ്, അതിലങ്ങനെ ഓർത്തോർത്ത് അങ്ങനെ എഴുതും. വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ശ്രമിക്കാറ് വായിക്കാൻ.
1: പിന്നെ
2: എന്റെ കവിത ഞാൻ അങ്ങനെ വായിക്കാത്തോണ്ടാണ് ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ എനിക്ക് തന്നെ വരുന്നത്.
1: ഇങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, ബാക്കിയുള്ളവർ അറിയണ്ട.
2: ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും എത്തിയിട്ടില്ല, എങ്ങും എത്തിയിട്ടുണ്ടായിരുന്നില്ല.
1: ഇനി ഇതുപോലെ രസകരമായിട്ട് എഴുതിയ വരികൾ ഓർമ്മയുണ്ടോ? ഇനിയും കേൾക്കാൻ തോന്നുന്നുണ്ട്.
2: ഇലകളെ ഒഴുക്കുന്ന ഒഴുക്കാകണം, ആ ഒഴുക്കിൽ ഒരിലയാകണം. ഉപരിതലമറിയാത്ത അടിയൊഴുക്കാകണം, അടിയൊഴുക്കിനും അടിയിലെ ചുഴിയാകണം. ചുഴിയിൽ ചുറ്റിത്തിരിയുന്ന നിലവിളിയാകണം, നിലവിളി കേൾക്കാത്ത മരണമാകണം. മുൻപേ മരിച്ചവർക്ക് കൂട്ടാകണം, വരാനിരിക്കുന്നവരെ കൺപാർത്തിരിക്കണം.
1: ഷാർപ്പായിട്ടുള്ള വേർഡിങ്സ് ആണ്. ഇപ്പൊ ഓരോ വാക്കും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ തീവ്രതയൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നത്?
2: ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചില സമയത്ത് അത് എഴുതിയേ പറ്റൂ, എന്തെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാലാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് തോന്നുന്ന സമയത്ത് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതും. അപ്പൊ ഒരു ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് ഒന്ന് റീറൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക്
1: പറ്റില്ല.
2: അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെറുതായിട്ട് കഥകളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ പല കഥകൾക്കും തുടക്കമുണ്ട്, ഒടുക്കുണ്ട്, നടു ഫില്ലല്ല. ചില കഥകൾ അവസാനത്തെ ഒരു സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്, അതിന് ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ ബാക്കിയൊന്നുമില്ല. അവസാന വാചകത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തുന്നു എന്ന് എനിക്കറിയില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു വാചകം നമ്മളെ സ്ട്രൈക്ക് ചെയ്യും, ചിലപ്പോൾ യാത്രകളിലായിരിക്കാം. അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നതിനെ എഴുതി വെക്കുന്നതാണ്. പിന്നെ ചിലരുടെ കഥകൾ കേൾക്കുമ്പോൾ അതിന് വേറൊരു രീതിയിൽ എഴുതണം, മറ്റുള്ളവരും കൂടെ അത് അറിയണം എന്നുള്ള ആഗ്രഹമൊക്കെ വരുമ്പോൾ അങ്ങനെ എഴുതാൻ തുടങ്ങും. പിന്നെ കുറെ കഴിയുമ്പോൾ വിചാരിക്കും അത് അവരുടെ സ്വകാര്യത, അത് അവരിൽ തന്നെ നിൽക്കട്ടെ, എന്നിലും നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ആ എഴുത്ത് അവിടെ നിൽക്കും. അങ്ങനെ കുറെ പെൻഡിങ് എടുക്കുന്നുണ്ട്. യാത്രാവിവരണം എഴുതണം എന്നുള്ളത് വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഡിഗ്രി കുട്ടികളുടെ കൂടെ ഞങ്ങളൊരു 5 ഗവേഷകരും ടീച്ചേഴ്സും കൂടെ ഡൽഹി ആഗ്രയ്ക്ക് യാത്ര പോയിരുന്നു. അപ്പൊ ആ യാത്രാനുഭവങ്ങളെ ഒന്ന് എഴുതണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ടീച്ചറും അതുപോലെ അതിലൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെ ഇരുന്ന് എഴുതാനുള്ളൊരു സമയം, അതിനിടയിലാണ് പിന്നെ ജോലി കിട്ടി ഇങ്ങോട്ട് വന്നു. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയപ്പോ എഴുതാൻ പറ്റിയിട്ടില്ല, അതും വൈകാതെ എഴുതണമെന്നുണ്ട്.
1: അപ്പൊ എല്ലാത്തിനും സമയം ഉണ്ടാവട്ടെ. ജോലി എങ്ങനെ പോകുന്നു?
2: ജോലി കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. ആദ്യത്തെ കുറച്ച് സമയം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം അതുവരെ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഒരു ടീച്ചർ എന്നുള്ള രീതിയിലും എത്താതെ ഒരു ഗവേഷക എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതൊക്കെ പെട്ടെന്നൊരു ദിവസമാണ് ഒരു ഷിഫ്റ്റിംഗ് വരുന്നത്. അതും ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോടാണ് PhD ചെയ്യുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ തിരുവനന്തപുരത്തിന്റെ ഒരു തിരക്കുകളിലേക്ക് പെട്ടെന്ന് മാറ്റപ്പെട്ടപ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ആദ്യ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ ഓക്കെയാണ്. കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എല്ലാവരും നല്ല സഹകരണമാണ്. എന്ത് കാര്യം ചോദിച്ചാൽ പറഞ്ഞു തരാനും ചെയ്തു തരാനും ഒക്കെ നല്ല ഹെൽപ്പിംഗ് ആണ്. അതുപോലെ തന്നെ കുട്ടികളും നല്ല സഹകരണമാണ്.
1: അപ്പൊ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു
2: അധ്യാപനം. നിലവിൽ സന്തോഷത്തോടുകൂടി തന്നെ പോകുന്നുണ്ട്.
1: ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് അതിന്റെ ഒരു
2: ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏത് പോർഷനാണെന്ന് നോക്കും. ആ വിഷയത്തെ കുറിച്ച് പ്രധാനമായിട്ടും ചോദിക്കുന്നത് എന്റെ ഗൈഡായിട്ടുള്ള സോണിയ ടീച്ചറോടാണ്. ടീച്ചറോട് ചോദിക്കും, അല്ലെങ്കിൽ ടീച്ചറെ ഹസ്ബൻഡ് അനിൽ മാഷുണ്ട്, മാഷ് മലയാളം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. മാഷോട് ചോദിക്കും, അതുപോലെ എന്റെ കൂടെ ഗവേഷണം നടത്തുന്ന എന്റെ സുഹൃത്തുക്കളുണ്ട്, അവരോടും ചോദിക്കും. അങ്ങനെ എനിക്ക് വേണ്ടുന്ന പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് എന്റേതായ രീതിയിലൊന്ന് തയ്യാറാക്കി ഞാൻ ബ്രെയിലില് നോട്ട് എഴുതിയെടുക്കും, എന്നിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്.
1: ഇപ്പോൾ എഴുത്തിന്റെ കാര്യം പറഞ്ഞാൽ, അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് വേറെ?
2: വേറെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആർട്സിലായിരുന്നു ഞാൻ ആദ്യ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. കവിത ചൊല്ലും, അതുപോലെ കഥാപ്രസംഗം പറയും. ഹൈസ്കൂൾ ടൈമിൽ വീടിന്റെ അടുത്ത് അമ്പലങ്ങളിലും ഒക്കെ കഥാപ്രസംഗം പറയാൻ പ്രൊഫഷണലായി തന്നെ പോയിരുന്നു. പിന്നെ മോണോആക്ട് ചെയ്യും, കീബോർഡ് വായിക്കും, വയലിൻ ചെറിയ രീതിയിലൊക്കെ വായിക്കും.
1: സർവകലാവല്ലഭയാണ്.
2: പിന്നെ അതുപോലെ പിന്നെ ഒരു പി ജി ഒക്കെ കഴിയുന്ന സമയത്താണ് നമുക്ക് ആർട്സ് മാത്രം പറ്റുന്നുള്ളൂ, അല്ലാതെ സ്പോർട്സിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ അങ്ങനെ വന്നപ്പോഴാണ്. ഇവിടെ ജ്യോതിർഗമേല് വന്ന സമയത്ത് ഒരു ബൽറാം സാറുണ്ട്, അദ്ദേഹമാണ് എന്നെ ചെസ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെസ് കളിക്കും, പിന്നെ ബ്ലൈൻഡ് ഫുട്ബോൾ പ്ലെയറാണ്. എനിക്ക് എവിടെ ഇരുന്ന് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും ഇങ്ങനെ നടന്ന് പ്രവർത്തിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ ബ്ലൈൻഡ് ഫുട്ബോളിൽ എത്തുന്നത്.
1: സജീവമായിട്ട് അതിൽ തുടരുന്നു അല്ലേ?
2: തുടരുന്നു. ഇപ്പൊ ഈ ജോലി കിട്ടിയതുകൊണ്ട് നമുക്കിപ്പോ ലീവ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പോവാത്തത്. കഴിഞ്ഞ ഒരു ഡിസംബർ വരെ ഞാൻ പോയിട്ടുണ്ട്. രണ്ടുവട്ടം സ്റ്റേറ്റ് ടൂർണമെന്റിന് കളിച്ചു, പിന്നെ രണ്ട് സോണല്, ഒരു നാഷണല്, അങ്ങനെ പിന്നെ ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കേരള ടീമിന്റെ ഐക്കം പ്ലെയർ ആയിരുന്നു വുമൻസ് ടീമിന്റെ. പിന്നെ രണ്ടുവട്ടം ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു.
1: ഫുട്ബോൾ കാണുമോ? അല്ലാതെ ഫുട്ബോൾ
2: ഇല്ല, അങ്ങനെ കാണുന്നില്ല.
1: ഫോളോ ചെയ്യോ?
2: ഇല്ല, ഞാൻ അങ്ങനെ വല്ലാതൊരു പാഷൻ ഉള്ള ആളല്ല. അങ്ങനെ കാണാനും അറിയാനും അങ്ങനെ പാഷൻ ഉള്ള ആളാണ്. കളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, കാരണം നമ്മുടെ ബാക്കി എല്ലാ സ്ട്രെസ്സും ഞാൻ മാറ്റിവെക്കുന്ന ഇതവിടെയാണ്. അത്രയും ഓക്കെ ആയിരിക്കും ഞാൻ കളിക്കാൻ പോകുന്ന സമയത്ത്. പിന്നെ സ്വിമ്മിങ് ഉണ്ട്, സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ട്, കുറച്ച് സെൽഫ് ഡിഫെൻസ് പഠിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഓഡിയോ നാടകം ചെയ്തിട്ടുണ്ട്.
1: ഓഡിയോ നാടകം ചെയ്തത് എവിടെ?
2: ഇൻസൈഡർ എന്ന പേരിലാണ് ചെയ്തിട്ടുള്ളത്. അത് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ യൂത്ത് ഫോറം ഒരു ഓഡിയോ നാടക മത്സരം സംഘടിപ്പിച്ചിരുന്നു രണ്ടു വർഷം മുന്നേ. അപ്പൊ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്.
1: അതിന്റെ സ്ക്രിപ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ?
2: അത് എഴുതിയത് ഞാൻ തന്നെയാണ്, രചന സംവിധാനം ഞാനാണ്. പിന്നെ അതിലൊരു ചെറിയ ഭാഗം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പ്ലസ് വണ്ണില് പഠിക്കുന്ന സമയത്ത് അകക്കണ്ണ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അഭിനയവും എനിക്ക്. പിന്നെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആക്സസിബിൾ തിയേറ്റർ, അങ്ങനെ നാടകത്തിന്റെ മേഖലയും
1: എല്ലാ മേഖലയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്.
2: വേറെ ഒന്നല്ല, എന്റെ അമ്മയ്ക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, കാഴ്ചയില്ല അല്ലെങ്കിൽ കണ്ണ് കാണില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും മാറി നിൽക്കരുത്. കണ്ണ് കാണാത്തത് കൊണ്ടാണ് നിനക്കത് ചെയ്യാൻ പറ്റാഞ്ഞേന്ന് ആരെ കൊണ്ടും പറയിക്കരുത് എന്നുള്ളൊരു. എന്റെ അമ്മ അങ്ങനെ കാഴ്ച പോയ സമയത്ത് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും പോകുന്നുണ്ട്, എന്റെ മോള് മാത്രം പോകുന്നില്ല, എന്റെ മോൾക്ക് കാണാത്തോണ്ടല്ലേ എന്നുള്ളൊരു സങ്കടം ഉണ്ട് അമ്മയുടെ. അപ്പം കാഴ്ച ഇല്ലാത്തോണ്ടല്ലേ എന്ന് പറഞ്ഞ എന്നെ ആ ഒരു കാര്യം എന്നോട് ആര് പറയുമ്പോൾ എനിക്ക് എന്റെ അമ്മയുടെ കണ്ണീര് ഓർമ്മ വരാം. എനിക്കത് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യം അമ്മയുടെ കണ്ണീര് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ചിലപ്പോൾ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് എന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഓക്കെയാണ്, പക്ഷെ കാഴ്ചയില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും ഞാനത് ചെയ്യും. യാത്രകൾ പോകുന്നതാണെങ്കിലും ഒക്കെ ഇപ്പൊ ഞാൻ തന്നെ പാചകം ചെയ്യും. ഒറ്റയ്ക്കൊരു വീടെടുത്ത് താമസിക്കുക എന്ന് പറഞ്ഞപ്പോഴും കാഴ്ചയില്ലാത്തതുകൊണ്ട് എന്നുള്ള ഇത് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സ്പേസ് എനിക്ക് വേണം, എനിക്ക് നിൽക്കണം, ചെയ്യണം എന്നുള്ളൊരു വാശിയിൽ ഞാൻ ചെയ്തത്. ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും ഞാൻ അതിന് ചെയ്യും.
1: അപ്പൊ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും വലിയ മോട്ടിവേഷൻ ഈ വാക്കുകൾ തന്നെയാണ്.
2: എനിക്കത് തന്നെയാ പറയാനുള്ളത്, കാരണം നമ്മൾ അതുകൊണ്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും പല പരിമിതികളും നേരിടുന്നവരാണ്. പിന്നെ നമ്മൾ മാത്രം അതിന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. കാഴ്ച പരിമിതി ഒരു പ്രശ്നമല്ല. നമുക്ക് എഴുതാനും വായിക്കാനും കാഴ്ചയുള്ളവരെ പോലെ പറ്റുന്നില്ല എന്നുള്ളൂ. പക്ഷെ അതിനെ സഹായിക്കുന്ന പല സംവിധാനങ്ങളും ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അതിനൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകും. അതൊരു പരിമിതിയായിട്ട് കണക്കാക്കുമ്പോഴാണ് നമുക്കത് പ്രശ്നമാവുക. അപ്പൊ നമ്മൾ നമ്മളെയൊക്കെ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവരെ നമ്മൾ ആലോചിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. ദൈവം സഹായിച്ച് എനിക്ക് ഒറ്റയ്ക്ക് നടക്കാം, എനിക്ക് എന്തിനെങ്കിലും പറയാം, എനിക്ക് കേൾക്കാം, അതൊക്കെ എന്റെ അനുഗ്രഹമല്ലേ. അപ്പൊ അതിനെ മാക്സിമം യൂസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ ആ വാക്കുകൾ തന്നെയാണ് എന്നെ എല്ലാ കാര്യത്തിലേക്കും എന്നെ എത്തിക്കുന്നത്,
1: മോട്ടിവേറ്റ്
2: ചെയ്യുന്നത്. അത് ഇപ്പോഴും ഞാൻ ഉള്ളില് സൂക്ഷിക്കുന്നുണ്ട്.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
2: ഹസ്ബൻഡ് ആളുടെ പേര് സാരംഗ് എന്നാണ്. മലപ്പുറം കോട്ടയ്ക്കിലടുത്തുള്ള MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ആളും കാഴ്ച പരിമിതി നേരിടുന്ന വ്യക്തിയാണ്. എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ കാഴ്ച പരിമിതിയുള്ള ഒരാളെ കല്യാണം കഴിക്കൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. യാത്ര ചെയ്യുന്നതിനൊക്കെ ആളാണ് കൂടുതലും സപ്പോർട്ട്. ഇപ്പൊ ട്രെയിനിന്റെ പല കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നതും ഒക്കെ ആളാണ്.
1: അപ്പൊ തീർച്ചയായിട്ടും ഇനിയും പുതിയ പുതിയ മേഖലകളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കട്ടെ. ഒപ്പം തന്നെ ഇതേ മോട്ടിവേഷനും അമ്മ തന്ന ആ ഒരു എനർജിയും എല്ലാം അച്ഛന്റെ ആ സപ്പോർട്ടും എല്ലാം എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ PhD ഒക്കെ വളരെ മികച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് ഒരു വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
2: താങ്ക് യു.
3: അധ്യാപികയായ ഹീര VSമായി സെവിജഹൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT.
4: നേർവഴി.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി.
3: வணக்கம் நேர்களே, இது தமிழ்ச்சொல் மாலை.

ഇസയിൻ മറ്റൊരു മുഖമാണത് നഹിച്ചുവൈ പാടലുകൾ. നഹിച്ചുവൈ മനുതനെ ഒരേ നേരത്തിൽ ചിരിക്കവും അതുപോലെ ചിന്തിക്കവും ചെയ്യവല്ലത്. അതുപോലെ താ നഹിച്ചുവൈ പാടലുകളും. ഇപ്പാടലുകൾ നഹിച്ചുവയാക സമൂഹത്തിൽ നടക്കും അനീതികളെ ചുട്ടിക്കാട്ടി മനുതർകൾ മനതിൽ ഒരു താക്കത്തെ ഏർപ്പെടുത്തും തന്മ കൊണ്ടത്. നാട്ടുപുറപ്പാടലുകൾ, ഉഴവു പാടലുകൾ, താരാട്ടുപാടലുകൾ പോണ്ടവേ തെണ്ടൽ നമ്മെ തഴുകി സെന്റ് ഒരു ഇനം പുരിയാ ഇൻപത്തെ നമുക്ക് ഉരുവാക്കുവതേ പോലവേ പാടലുകളും നം മനസ്സിൽ തഴുകി സെന്റ് ഒരു ഇനം പുരിയാത ഇൻപ വെള്ളത്തിൽ നമ്മെ മുഴുക ചെയ്യുന്ന. ഇവ്വാറാക തമിഴ് തിരയിസയാനത് ഒരു കടൽ പോലെ പരന്തി വിരുന്ന് എല്ലയറ്റ ഇൻപത്തെ മനുതനുക്ക് പകർന്നളിക്കുന്നത്. അത്തുടൻ നമ്മുടെ സമൂഹത്തിൻ കലാചാരത്തിൻ തന്മയെ അടുത്ത തലമുറയ്ക്ക് വഴങ്ക പൊക്കിഷമാക പാതുകാക്കപ്പെട വേണ്ടിയ ഉണ്ട് എന്നതേ നാം നിലവിൽ കൊള്ള വേണ്ടും. പാടൽ പാടുവത് എൺപത് സിലർക്ക് മറ്റുമേ തീർന്ന കല എന്നാലും പാടലെ രസിപ്പത് എൺപത് അനേവർക്കുമേ തീർന്ന കല എന്നതേ നാം ഏറ്റുകൊള്ള വേണ്ടും. ഇന്നലെയിൽ നാം പാർക്കുമ്പോത് നമ്മുടെ മനതിൽ ഒരു ധ്യാന ഉണർവ് ഏർപ്പെടുത്തി മനതെ ഒഴുങ്കപ്പെടുത്തും തന്മ കൊണ്ട യോഗാവെ പോയിന്റെ ഇസയും നമ്മുടെ മനതെ ഒഴുങ്കപ്പെടുത്ത വല്ലത് എൻപതേ നാം ഉണർന്നുകൊള്ള വേണ്ടും. ഇസയെ നേസിപ്പോ, ഇസയെ രസിപ്പോ, ഇസയുടൻ ഇസയുടൻ വാഴുവോ.

നിഘിഷിയിൽ ഇതുവരെ നേരുകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാണ് തമിഴ്ച്ചൊരൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഘിഷിയിൽ നിറയുവടുകയാണ്. വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം. തമിഴ്ച്ചൊരൽ

0: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
1: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്.
2: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
1: അരേ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
0: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
1: ചേടാ,
0: കണ്ടില്ലേ, ഇതിലെന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഈ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പരുകൾ 9495964321, 9496553219, 9496569321.

0: ആകാശവാണി.
1: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: വെറും 33 വർഷം മാത്രം നീണ്ട ജീവിതമായിരുന്നു ഗർഭശ്രീമാനായ സ്വാതി തിരുനാൾ രാമവർമ്മയുടേത്. ആ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അനശ്വരങ്ങളായ സംഗീത സൃഷ്ടികളും ഓർമ്മിക്കേണ്ട ഭരണപരിഷ്കാരങ്ങളും അദ്ദേഹത്തിന്റെ സംഭാവനകളായി ഉണ്ടായി. വിവിധ ഭാഷകളിലായി കൃതികൾ രചിച്ച സ്വാതി തിരുനാളിന്റെ സംഗീത വൈഭവത്തെക്കുറിച്ച് ഏറെ വർണ്ണിക്കേണ്ടതില്ല. മഹാരാജാവിന്റേതായ കർത്തവ്യങ്ങൾക്കിടയിൽ തന്റെ സമകാലികരെ പോലെ ശിഷ്യപരമ്പരകളെ സൃഷ്ടിച്ച് ആ സംഗീതം പകർന്നുകൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാകാം അദ്ദേഹത്തിന്റെ കൃതികൾ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ വീണ്ടെടുക്കാനും നിലനിർത്താനും പിന്നീട് ഏറെ അധ്വാനം വേണ്ടി വന്നത്. തലമുറകൾക്ക് ശേഷവും സ്വാതി കൃതികൾക്ക് പ്രചാരം വർദ്ധിക്കുന്നതായി കാണുന്നത് കേരളത്തിന്റെ സംഗീത പാരമ്പര്യത്തിനും അഭിമാനിക്കാനുള്ള വസ്തുതയാണ്. സ്വാതി കൃതികൾ മാത്രം ഉൾപ്പെടുത്തി എല്ലാ വർഷവും സ്വാതി തിരുനാൾ ജയന്തിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സ്വാതി തിരുനാൾ സംഗീതോത്സവം ആ മഹാപ്രതിഭയോടുള്ള ആകാശവാണിയുടെ ആദരമാണ്. ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ സ്വാതി തിരുനാൾ രചിച്ച ഏതാനും പദങ്ങൾ നമുക്ക് കേൾക്കാം.

ഹന്ത ഞാൻ എന്തു ചെയ്യൂ എന്നു തുടങ്ങുന്നു. രാഗം ഹംസാനന്ദി, തിശ്രനട. കെ ഓമനക്കുട്ടി, ലളിതാ ഗോപാലൻ നായർ, ജി സീതാലക്ഷ്മി എന്നിവർ ചേർന്ന് പാടിയത്.

സ്വാതി തിരുനാൾ പദങ്ങളിൽ അടുത്തതായി തരുണി ഞാൻ എന്നു തുടങ്ങുന്നു. ദ്വിജാവന്തി രാഗം, മിശ്രചാപ്പ് താളം. പാടിയത് ജി. സീതാലക്ഷ്മി.

അവസാനമായി ശങ്കരാഭരണ രാഗത്തിൽ സഖി ഹേ എന്നു തുടങ്ങുന്ന പദം മിശ്രചാപ്പ് താളം. പാടിയത് സി എസ് കൃഷ്ണൻ.

0: കുടുംബസമേതം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം വരികളെഴുതി ജോൺസൺ ഈനുമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി.
1: അക്ഷര വെളിച്ചം, വായനയുടെ വർത്തമാനം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകരണം. രചന അശോകൻ പുതുപ്പാടി.

0: പുതുകാലത്ത് വായന കുറഞ്ഞു വരികയാണെന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായം ഉയരാറുണ്ട്. പഴയ കാലത്ത് പുസ്തകങ്ങളും അച്ചടി മാധ്യമങ്ങളും മാത്രമാണ് വായനോപാധിയായി ഉണ്ടായിരുന്നതെന്ന കാര്യം നമുക്കറിയാം. എന്നാൽ ഇന്ന് ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ധാരാളിത്തമുള്ള കാലമാണ്. വിഡ്ഢിപ്പെട്ടി എന്ന് കളിയാക്കി വിളിക്കാറുള്ള ടെലിവിഷനും ഇലക്ട്രോണിക് മാധ്യമങ്ങളും വായനയെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം നാം മറന്നുപോകരുത്. നിരവധി പുസ്തകങ്ങളിലൂടെ മാത്രം നമുക്ക് ആർജിക്കാൻ സാധിക്കുന്ന വിവരങ്ങൾ ടിവിയിലെ ഒരു പരിപാടിയിലൂടെ മാത്രം നമുക്ക് ഹൃദിസ്ഥമാക്കാൻ പറ്റും.
1: പുസ്തകങ്ങളുടെ സംഗ്രഹം നൽകി നമുക്ക് യഥാർത്ഥ പുസ്തകങ്ങളിലേക്ക് പോകാൻ തോന്നിപ്പിക്കുന്ന യൂട്യൂബ് ചാനലുകൾ ഇന്ന് ധാരാളമായിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനൊത്ത പുസ്തകങ്ങൾ ആധികാരികമായി നിർദ്ദേശിക്കുന്ന സൈബർ ഇടങ്ങളിലാണ് നമ്മുടെ ഓരോ ദിനവും പൂർത്തിയാകുന്നത്.
0: ബൃഹാതുരമായ നമ്മുടെ പഴയ ലൈബ്രറി കാലങ്ങൾക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. പൊടിപിടിച്ച പുരാതന ഗ്രന്ഥാലയത്തിൽ പോയി കുറേ നേരം തിരഞ്ഞതിനു ശേഷം നാം കണ്ടെത്തിയ അപൂർവ അനുഭവം വെറും പഴങ്കഥയാണ്. പൊടിപടലങ്ങളൊന്നുമില്ലാത്ത, ആവശ്യത്തിന് വായുസഞ്ചാരവും വെളിച്ചവുമുള്ള, ശാസ്ത്രീയമായി ക്രമീകരിച്ച ലൈബ്രറിയിൽ പോയി വളരെ എളുപ്പത്തിൽ കിട്ടുന്ന പുതുമയേറിയ പുസ്തകത്തെയാണ് വായനക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്.
1: പുതുതലമുറ വായനയ്ക്കായി കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോൺ, ടാബ്ലറ്റ്, കിൻഡിൽ എന്നീ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. ഫേസ്ബുക്കിലൂടെയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും നീണ്ട കഥകൾ ഇന്ന് പരമ്പരയായി വരുന്നുണ്ട്. പിന്നീടത് പുസ്തകരൂപത്തിൽ വരുമ്പോൾ കിട്ടുന്ന സ്വീകാര്യത കൂടുതലാണ്. അച്ചടിച്ച പുസ്തകങ്ങൾക്ക് പകരമായി ലഭിക്കുന്ന ഇ ബുക്കുകൾ ലോകത്തെവിടെ നിന്ന് വായിക്കാനും ഡൌൺലോഡ് ചെയ്യാനും സാധിക്കും. യാത്രകളിൽ സ്മാർട്ട് ഫോണിലോ ടാബ്ലറ്റിലോ ഇ ബുക്കുകൾ കൊണ്ടുപോകാനും സാധിക്കും. വായനക്കാരുടെ ഇഷ്ടാനുസരണം അക്ഷരങ്ങളുടെ വലിപ്പം കൂട്ടാനും ഡാർക്ക് മോഡിൽ വായിക്കാനും സാധിക്കുമെന്നത് ഫോൺ വഴിയുള്ള വായനയുടെ പ്രത്യേകതയാണ്.
2: വായന എന്ന് പറയുന്നത് കണ്ണ് തുറന്നു വെച്ച് സ്വപ്നം കാണുന്ന ഒരു പ്രക്രിയയാണ്. കാരണം കണ്ണടച്ചിട്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത്, വായന അങ്ങനെയല്ല.
3: എഴുത്തുകാരനും അധ്യാപകനും കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള ഭാഷ ഉപദേശക സമിതി അംഗം ഡോക്ടർ സാബു കോട്ടുകൽ,
2: നമ്മൾ വായിക്കുമ്പോൾ നമ്മളൊരു ഭാവനാലോകത്തേക്കോ സങ്കല്പ ലോകത്തേക്കോ പോവുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ പുതിയ തലമുറയുടെ വായന ശ്രദ്ധിച്ചാൽ ധാരാളമായി അത് വായിക്കുന്നുണ്ട്. പക്ഷെ വായിക്കുന്ന ഉള്ളടക്കം മുൻപ് വായിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമാണെന്നാണ് ചരിത്രവും ഫിലോസഫിയും മറ്റും വളരെ ഗൗരവപൂർവ്വം വായിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് വായനയെ കുറച്ച് ലളിതമാക്കി മാറ്റിയോ എന്നൊരു സംശയമുണ്ട് പുതിയ തലമുറയുടെ വായനയിൽ എനിക്ക് തോന്നുന്നത്. കാരണം ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വായന നമുക്ക് പലതരം വളർച്ചയ്ക്കുള്ള ഉപാധികൾ തരുന്നു. മനുഷ്യൻ വളരുന്നതിന് പല പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് നല്ല ചരിത്രബോധം ആവശ്യമുണ്ട്. അതേസമയം തന്നെ വർത്തമാനകാല രാഷ്ട്രീയം നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഭാവിയെക്കുറിച്ചുള്ള സത്യങ്ങൾ ചെയ്യാൻ നമുക്ക് തത്വചിന്താപരമായ അറിവും ആവശ്യമുണ്ട്. ഈ മൂന്ന് തരം അറിവുകളും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചരിത്രഗതികൾ വായിക്കേണ്ടി വരും. അതേസമയം തന്നെ നമുക്ക് വർത്തമാനകാല രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന കൃതികൾ വായിക്കേണ്ടി വരും. അതിപ്പം ലേഖനങ്ങൾ മാത്രമല്ല ഉദ്ദേശിച്ചത്, എല്ലാ സാഹിത്യകൃതികളിലും അത് വരും. കഥയിലും കവിതയിലും ഒക്കെ അത് വരും. അതുപോലെ തന്നെ തത്വചിന്താപരമായ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന കൃതികൾ നമ്മൾ വായിക്കേണ്ടി വരും. അത്തരത്തിൽ ഒരു ലക്ഷ്യബോധത്തോടെയുള്ള വായന ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെന്നല്ല, യുവതലമുറയിൽ അത്തരം വായനകൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ ഞാൻ പറയുന്നതിന്റെ കാരണം, ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിഞ്ഞു പോകുന്ന പുസ്തകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത്ര ഗൗരവതരമായ ഒരു സമീപനമുള്ള പുസ്തകങ്ങളല്ല ഇതിൽ വിറ്റുപോകും. കൂടുതൽ പേരത് വായിക്കുന്നു. ഒരു പുസ്തകം തന്നെ നാലും അഞ്ചും പേരും വായിക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ വായനയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയ ഉയർച്ച നഷ്ടപ്പെടുന്നുവെന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് വായന നമ്മൾ അതുവരെ ജീവിച്ച ലോകത്ത് നിന്നും നമ്മളെ ഒന്ന് തിരുത്താനും നമ്മളെ എത്തിച്ചു നിർത്തിയിരിക്കുന്ന ചില മതിലുകളെ തകർക്കാനും കൂടി വേണ്ടിയുള്ളതാണ്. ലോകത്തെ പുതുക്കി പണിയാൻ വായന ആവശ്യമാണ്. നമ്മൾ അതുവരെ ആർജിച്ച വിജ്ഞാനത്തിൽ നിന്ന് ഒരു പടി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു പക്ഷേ വലിയ ജനാധിപത്യ ബോധം നമ്മൾ ഇടുകയും ചെയ്യുന്നത് അത്തരം കൃതികൾ വായിക്കുമ്പോഴാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള മതിലുകൾ ഇല്ലാതായി പോകണമെങ്കിൽ വ്യക്തമായി അത്തരം ജനാധിപത്യത്തെ അവതരിപ്പിക്കുന്ന കൃതികൾ നമുക്ക് വായിക്കേണ്ടി വരും. ജീവിതത്തെ സർഗാത്മകമാക്കണമെങ്കിൽ അത്തരം മതിലുകൾ ഇല്ലാതാവണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ മാനവികതയുള്ളവരായി നമ്മളെ മാറ്റണമെങ്കിലും അത്തരം വായന ആവശ്യം. കേവലം ആസ്വദിക്കാൻ വേണ്ടിയും നമുക്ക് പരിചിതമല്ലാത്ത ലോകങ്ങൾ കണ്ടെത്താൻ വേണ്ടിയും മാത്രമായി നമ്മൾ വായനയെ പരിമിതപ്പെടുത്തിയാൽ നമുക്ക് ആന്തരികമായ വളർച്ച ഉണ്ടാവുകയില്ല. പകരം നമ്മുടെ ആസ്വാദനമൊക്കെ നടക്കും. നമുക്ക് ജീവിതം ആ തരത്തിൽ സന്തോഷകരമാവുമെങ്കിലും ആന്തരികമായ വളർച്ച ഉണ്ടാകുന്നില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം അറിയാതെ വളരുന്നത് പോലെ നമ്മൾ പുസ്തകം വായിക്കും തോറും നമുക്കൊരു ആന്തരികമായ വളർച്ചയുണ്ട്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത്, എന്താ എല്ലാത്തരം മനുഷ്യരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള എല്ലാ വിധത്തിലുമുള്ള ജാതിയുടെയും മതത്തിന്റെയും പ്രദേശത്തിന്റെയും അതുപോലെ എല്ലാ മതിലുകളും മാഞ്ഞു പോകുന്ന ഒരു ജനാധിപത്യ ബോധം നമുക്കാക്കിയിട്ടുണ്ട്. ഇന്നലെ വരെ നമ്മൾ നിന്ന സ്ഥിതിയിൽ നിന്നും ഉയരങ്ങളിലേക്ക് പോകാൻ ഈ വായന നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അത്തരം വായന ഈ തലമുറ ഒരു പക്ഷേ ഇനിയും കുറച്ച് ശ്രമപ്പെട്ട് നേടേണ്ടതായിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാത്തരം വായനയും കുറച്ച് ഗൗരവമുള്ളതാക്കേണ്ടതുണ്ട്, എങ്കിലേ നമ്മുടെ സമകാലിക സാഹിത്യവും വികസിക്കുകയുള്ളൂ, ഭാവിയിലേക്കുള്ള നമ്മുടെ നടത്തവും സുഗമമാവൂ.
0: അച്ചടിച്ച പുസ്തകങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവിൽ ഈ വായന സാധ്യമാണ്. ഡിജിറ്റൈസ് ചെയ്ത ധാരാളം പുസ്തകങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. വേഗതയേറിയ ഇന്റർനെറ്റ് സൗകര്യമുണ്ടെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ഡിജിറ്റൽ ലൈബ്രറിയിൽ നിന്ന് വായനക്കാർക്ക് പരിധിയില്ലാതെ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, സാഹിത്യ ഗ്രന്ഥങ്ങൾ എന്നിവ ഇവിടെ ലഭിക്കും. സ്കൂൾ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, കരിയർ വികസനം, ഗവേഷണം, പേറ്റന്റുകൾ, ജുഡീഷ്യൽ റിസോഴ്സ്, സാംസ്കാരികം, പത്രശേഖരം എന്നീ മുൻഗണനാ വിഷയങ്ങൾ നൽകിയും നമുക്ക് ലൈബ്രറിയെ ഉപയോഗിക്കാൻ പറ്റും. സ്വയം എന്ന പ്ലാറ്റ്ഫോമിൽ എല്ലാ വിഷയങ്ങളിലും മികച്ച ഓൺലൈൻ കോഴ്സുകളും സൗജന്യമായിട്ടുണ്ട്.
1: കാഴ്ച പരിമിതിയുള്ള പുസ്തക പ്രേമികൾക്ക് വേണ്ടി എല്ലാ വിഷയങ്ങളിലും ഇന്ന് ബ്രെയിൽ പുസ്തകങ്ങൾ ലഭ്യമാണ്. ഇത്തരം പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരവും പ്രത്യേക ബ്രെയിൽ ലൈബ്രറിയും കേരള സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിലുണ്ട്. ഇത്തരം വായനക്കാർക്ക് വേണ്ടി ഇപ്പോൾ ഓഡിയോ ലൈബ്രറിയും സുലഭമാണ്. നല്ല ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത എല്ലാ ഭാഷകളിലെയും മികച്ച ഓഡിയോ പുസ്തകങ്ങൾ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാണ്. വിവിധ ഓൺലൈൻ ആപ്പുകളിലും ഓൺലൈൻ റേഡിയോകളിലും പുസ്തകങ്ങൾ മുഴുവനായും സംഗ്രഹമായും കഥാസാരമായും ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട്.
3: സാമൂഹിക പ്രവർത്തകയും ഓഡിയോ പുസ്തകങ്ങളുടെ സംരംഭകയുമായ ദേവി കൃഷ്ണ,
4: ഞാൻ ഹിഡൻ വോയിസസ് എന്നുള്ളൊരു എൻജിഒയുടെ സംഘാടനയാണ്. ഞങ്ങള് 2019 തൊട്ട് ഈ കാഴ്ച പരിമിതിയുള്ള ആൾക്കാർക്ക് വേണ്ടി ഓഡിയോ ബുക്സ് ചെയ്യുന്നുണ്ട്. 18 ഭാഷകളിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതില് എന്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനും അവർക്ക് ഹ്യൂമൻ ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഓഡിയോ ബുക്സ് ചെയ്യുന്നത്. പല സബ്ജക്റ്റിലുണ്ട്, മാത്സ് തൊട്ടും സയൻസ് വരെ എല്ലാ സബ്ജക്റ്റിലും ഞങ്ങൾ ബുക്കിലില്ലാത്തത് പോലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ വായനാ ദിനത്തിനനുബന്ധിച്ചോടെ ഞങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ കാഴ്ച പരിമിതിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്.
0: വായനയിലേക്ക് നയിക്കേണ്ടത് ചെറിയ പ്രായത്തിൽ തന്നെയാണ്. കുട്ടികൾ സംസാരിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ പുസ്തകങ്ങൾ കയ്യിലെടുത്ത് ആകർഷകമായി കഥ പറഞ്ഞ് ആംഗ്യം കാണിച്ച് രക്ഷിതാക്കൾ വായിക്കാൻ ശ്രമിക്കണം. ഇത് ഒരു തുടർ പ്രവർത്തനമാകുമ്പോൾ കുട്ടികൾക്ക് വായിക്കാനുള്ള താല്പര്യം ഉണ്ടാകുക തന്നെ ചെയ്യും. അനുകരിക്കുന്ന സ്വഭാവം കുട്ടികൾക്ക് സാധാരണമാണ്. വായനക്കാരായ മാതാപിതാക്കളെ അനുകരിക്കുന്ന കുട്ടികൾ ആയുഷ്കാല വായനക്കാരായി മാറും. വീട്ടിൽ നിന്നും തുടങ്ങുന്ന കഥ പറച്ചിലുകൾ ഗാർഹിക കൂട്ടായ്മകളിലേക്ക് നീങ്ങണം. ഇതുതന്നെ ബാലവേദികളിലും അംഗൻവാടികളിലും വിദ്യാലയങ്ങളിലും തുടരണം.
1: വിദ്യാലയങ്ങളാണ് കുട്ടികളെ വായനയിലേക്ക് നയിക്കാനുള്ള മറ്റൊരിടം. കാർട്ടൂൺ കഥാപാത്രങ്ങൾ, അസാമാന്യ വലിപ്പമുള്ള അത്ഭുത മനുഷ്യർ, തുടങ്ങി ലൈബ്രറിയിലേക്കുള്ള പ്രവേശന ഭാഗത്ത് വിസ്മയപ്പെടുത്തുന്ന കാഴ്ചകളിലൂടെ കുട്ടികളെ ലൈബ്രറിയിലേക്ക് നയിക്കാം. പഠനത്തിന്റെ തിരക്കുകൾക്കിടയിൽ കുട്ടികൾക്ക് പൊതുവായനയ്ക്ക് സാധാരണയായി സമയം കിട്ടാറില്ല. ഇതിന് പരിഹാരം കാണേണ്ടത് അധ്യാപകരും രക്ഷിതാക്കളുമാണ്. പ്രതിദിനം ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അതിലൊരംശം പോലും ഒരു ജീവിതകാലത്ത് വായിക്കാൻ കഴിയില്ല. ഇവിടെ നല്ലൊരു പുസ്തക തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്.
0: കുട്ടികൾ ഒരു വർഷം തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളുടെ പട്ടിക ലൈബ്രറിയിന് തയ്യാറാക്കാം. കഥാപുസ്തകങ്ങൾ, വിവിധ വിഷയങ്ങളിലുള്ള ഗ്രന്ഥങ്ങൾ തുടങ്ങി എല്ലാ മേഖലയിലെയും പുസ്തകങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താം. ഇതിനായി സാഹിത്യകാരന്മാരുടെയും വിഷയവിദഗ്ധരുടെയും ഉപദേശങ്ങളും സ്വീകരിക്കാവുന്നതാണ്. ഈ പുസ്തകങ്ങളുടെ ധാരാളം കോപ്പികൾ ലൈബ്രറിയിൽ സജ്ജീകരിക്കാനും ശ്രദ്ധിക്കണം. പുസ്തകങ്ങളുടെ പോസ്റ്റർ പ്രദർശനം, പുസ്തക ചർച്ച, വായനക്കുറിപ്പ് മത്സരം എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്താൻ പറ്റും. കൃത്യമായ പുസ്തക വായന, ലൈബ്രറി ഉപയോഗം എന്നിവ കുട്ടികൾക്ക് സുഖകരമാക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കണം. സ്കൂൾ, റേഡിയോ, ചുമർപത്രം എന്നിവയിലെല്ലാം വായനയുടെ പ്രാധാന്യം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം.
5: നമ്മുടെ വായനയെ സംബന്ധിച്ച് വളരെ ഗൗരവമായ ചർച്ചകൾ പല രൂപത്തിൽ നടക്കുന്നുണ്ട്.
3: തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിലെ വായനാവേദിയുടെ സെക്രട്ടറി ആർ ബിജു,
5: വായനയുടെ രൂപത്തിൽ ഒരുപാട് മാറ്റവും സംഭവിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഭൂരിപക്ഷം പുതിയ വായനക്കാരെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതും, പുസ്തകത്തിലേക്ക് നേരിട്ടുള്ള വായനയിൽ നിന്ന് സമയത്തിന്റെ സൗകര്യത്തിന്റെ ഒക്കെ കാരണങ്ങളാൽ പിൻവാങ്ങുന്ന അവസ്ഥയുമുണ്ട്. വൻതോതിൽ പുസ്തകങ്ങൾ വായിക്കണമെന്നുള്ളൊരു പ്രേരണ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും തന്നെ വായനയെ ഗൗരവമായി സമീപിക്കുന്ന വായനാ ദിനം ഉൾപ്പെടെ വരുമ്പോൾ അവിടെ ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരണമെന്ന് തോന്നുന്നു. സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന മാനുഷികമായ മൂല്യങ്ങൾ പ്രദാനം ചെയ്യുന്ന പുതിയതും പഴയതുമായ ഒരുപാട് കൃതികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് വായനയിലേക്ക് പോകാറുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ പുതുതായി രചിക്കപ്പെടുന്നുണ്ട്. എല്ലാം നമുക്ക് വായിക്കാനാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൽ നിന്ന് എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം എന്നുള്ളത് നമുക്ക് നല്ല നിശ്ചയമുണ്ടാകണം. ആ കാര്യത്തിൽ ഊന്നുകൊണ്ട് ആണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറിയിലെ മെമ്പേഴ്സിന്റെ വായനാവേദി ലക്ഷ്യം വെച്ചുകൊണ്ട് നിരന്തരം സാഹിത്യപരമായ ചർച്ചകളിലേക്ക് നമ്മൾ പോകുന്നത്. ഇന്നത്തെ സമൂഹം ഗൗരവമായ വായന നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ സമൂഹത്തെ ഒരിഞ്ചെങ്കിലും മുന്നോട്ട് നയിക്കാൻ അത് പ്രേരിപ്പിക്കും എന്നുള്ള ഉറപ്പുമേൽ തന്നെയാണ്. നമ്മളുടെ മാനുഷികമായ മൂല്യങ്ങളെല്ലാം അടിത്തറപാകി വളർന്നു വികസിച്ചു വന്നത് ഗൗരവമായ വായനയിലൂടെ തന്നെയായിരുന്നു. അത് വളരെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ലോകം മുഴുവനുമുള്ള വിശ്വസാഹിത്യത്തെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി നമ്മുടെ മുമ്പിൽ തരുമ്പോൾ ലോകത്തെ തന്നെ കൃത്യമായി വായിക്കാൻ നമുക്ക് അവസരവും ലഭിച്ചു. അക്കാര്യം തോന്നി നിന്നുകൊണ്ടാണ് ഈ വായനാ ദിനത്തില് എനിക്കും വായനാ സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഗൗരവമായ വായന വീണ്ടും വീണ്ടും ആവർത്തിക്കണം.
0: ഒരു പുസ്തകം കയ്യിൽ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ അതിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കുട്ടികൾക്ക് പരിശീലനം നൽകണം. പുസ്തകത്തിന്റെ പുറംചട്ട, കണ്ടന്റ് അഥവാ ഉള്ളടക്കം എന്നിവ നോക്കി പുസ്തകത്തിന്റെ സ്വഭാവം എന്തെന്നറിയാൻ കുട്ടികളെ സഹായിക്കണം. ലൈബ്രറിയിൽ നിന്ന് ഒട്ടും സമയം കളയാതെ വേണ്ട പുസ്തകങ്ങൾ കണ്ടെത്താൻ ഇത് സഹായകരമാണ്. പുസ്തകത്തിന്റെ മുഖവുര, ആമുഖം, ഗ്രന്ഥസൂചി എന്നിവ പരിശോധിക്കുന്നത് പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായകരമാണ്.
1: സ്കൂളുകളിൽ ചുമർ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് കുട്ടികളെ വായനയിലേക്ക് നയിക്കാൻ പര്യാപ്തമാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള വ്യത്യസ്ത കഥകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ആമയും മുയലും മത്സരിച്ചോടിയതും ആന തയ്യൽക്കാരനെ കുളിപ്പിച്ചതുമെല്ലാം ഓരോ വിഷയങ്ങളാണ്. വ്യത്യസ്തമായതും പുതുമയേറിയതുമായ വിഷയങ്ങളും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതും സംവേദനക്ഷമമായതുമാകാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നല്ല ചിത്രങ്ങൾ ഒരുക്കാൻ കാണിക്കുന്ന അതേ ജാഗ്രത വാചകങ്ങൾ കുറച്ചുമാത്രം ഉപയോഗിക്കാനും കാണിക്കണം.
0: സ്കൂളുകളിൽ ഹ്യൂമൻ ലൈബ്രറി ഒരുക്കുന്നത് വായനയെ പർവ്വതത്തോളം ഉയർത്താൻ പര്യാപ്തമാണ്. വ്യത്യസ്ത ജീവിതാനുഭവമുള്ള ഒരാളുമായി സംസാരിക്കാൻ സാധിക്കുന്നതാണ് ഈ ലൈബ്രറിയുടെ പ്രധാന നേട്ടം. അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, വിവേചനങ്ങൾക്ക് ഇരയായവർ എന്നിവർ ഇതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ ക്ലാസിക് ഗ്രന്ഥങ്ങൾ പഠിച്ച് ആകർഷകമായി അവതരിപ്പിക്കുന്ന ഹ്യൂമൻ ലൈബ്രറികളുമുണ്ട്.
1: വേഗതയേറിയ വായനയിലും കുട്ടികൾ പരിശീലനം നേടണം. നമ്മുടെ ഉയരത്തിനനുസരിച്ചുള്ള കസേര, മേശ, വായുസഞ്ചാരമുള്ള വെളിച്ചമുള്ള മുറി എന്നിവ വായനയുടെ വേഗം നിർണയിക്കുന്ന ഘടകങ്ങളാണ്. നമുക്ക് ഏറ്റവും ഉന്മേഷകരമായ സമയത്ത് സാങ്കേതികമായുള്ള പുസ്തകങ്ങളാണ് വായനയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടത്. വായനക്കാർക്ക് ഉന്മേഷം കുറഞ്ഞ സമയങ്ങളിൽ ആഹ്ലാദം തരുന്ന കഥാപുസ്തകങ്ങൾ വായിക്കാം. ഒരു വർഷത്തിൽ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ ലൈബ്രറിയന്റെ സഹായത്തോടെ കുട്ടികൾ തന്നെ കണ്ടെത്തണം. സ്കൂൾ അവധി ദിനങ്ങളിലും വേനലവധി കാലത്തും വായിക്കേണ്ട പുസ്തകങ്ങളും ഇങ്ങനെ തന്നെ പട്ടിക തയ്യാറാക്കാം. പുസ്തകങ്ങൾക്ക് വായനാക്കുറിപ്പ് തയ്യാറാക്കാനും സമയം കണ്ടെത്തണം.
6: കവിതയും വായനയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്.
3: കവി ഗിരീഷ് പുലിയൂർ.
6: ഒരു പ്രത്യേക രീതിയിലുള്ള വായനയാണ് കവിത എഴുത്തിന് കാരണമാകുന്നത്. കവിതയും ആസ്വദിക്കുന്ന ഒരാളെ വേറൊരു തലത്തിലുള്ള വായനയിലേക്ക് കൊണ്ടുചെല്ലുന്നു. പ്രാകിപ്പറക്കുന്ന ചെമ്പരുന്തേ, നീയുണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു വിളക്കും കണ്ടു, കടലിൽ തിര കണ്ടു കപ്പൽ കണ്ടു എന്നുള്ള നാലു വരി പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും പാടിപ്പഠിച്ചു. പരുന്തിനെ കണ്ടാൽ പിന്നീട് കൂടുതൽ മനസ്സിലാവാൻ തുടങ്ങി. എന്താണ് മാമാങ്കം എന്നുള്ളത് അധ്യാപകർ പറഞ്ഞു തന്നപ്പോൾ ചരിത്രത്തിന്റെ പാഠങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ അന്ന് ഞങ്ങളുടെ ബാല മനസ്സിന് സാധിച്ചു. വേലയും കണ്ടു വിളക്കും കണ്ടു എന്ന് പറയുമ്പോൾ വേലകളിയും അതേപോലെ വിളക്കുത്സവവും കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് അന്ന് കുട്ടികളായ ഞങ്ങൾക്ക് കുറെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് വായനയെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാനിത് ഓർമ്മിച്ച് പറയുന്നത്. അപ്പാപ്പിള്ളേ മകൻ ശുപ്പാപ്പിള്ളേ മകൻ ശുണ്ടലി രാജനക്ക് കല്യാണമാം, ഓരലി കൂടിയിരുന്ന് ഓട്ട തുറക്കറാഹ, രണ്ടലി കൂടിയിരുന്ന് തിണ്ടാട്ടം പോട്ടറാഹ എന്ന് പാടുന്ന ഒരു നാടൻ പാട്ട് കേട്ടപ്പോൾ അതൊരു കവിത തന്നെയാണ്. എലി എന്ന് പറയുന്നത് കേവലം ഒരു ജീവിയല്ലെന്നും മനുഷ്യനെ പോലെ വ്യക്തിത്വമുള്ള ഒരു അംഗമാണ് ഈ സമൂഹത്തിലെന്നും കുട്ടികളായ ഞങ്ങളെ കൊണ്ട് തോന്നിപ്പിച്ചു. ഭൂമിയുടെ അവകാശം തന്നെയാണ് ഒരു ചുണ്ടലി എന്ന ബോധം ഞങ്ങളിൽ രൂഢമൂലമായി. അതിന് പേരുണ്ട്. ചുണ്ടലി രാജാവിന്റെ അപ്പന്റെ പേര് അപ്പാപ്പിള്ള, അമ്മയുടെ പേര് ശുപ്പാപ്പിള്ള. എത്ര രസകരമായിട്ടുള്ള ഒരു ജീവിത ചിത്രമാണ് കേവലം ഒരു നാടൻ പാട്ട് കുട്ടികളായ ഞങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. അതോടുകൂടി ഒരു ചുണ്ടലിയെ കല്ലെടുത്ത് എറിഞ്ഞു കൊല്ലുന്നതിനോ അതിനെ ഉപദ്രവിക്കുന്നതിനോ ശ്രമിക്കുമ്പോൾ അതിനെ വെറുതെ വിട്ടുകൂടെ എന്നൊരു ചിന്ത ഞങ്ങളിൽ അങ്കുരിക്കുമായിരുന്നു. ഇപ്പോഴും അത് വളരെ ശക്തമാണ്. കവിതയിലൂടെ മനുഷ്യൻ കാച്ചു കുറുക്കി തലമുറകൾക്ക് നൽകുന്നത് ഏറ്റവും വലിയ ധാരണകളുടെയും ഏറ്റവും വലിയ സത്യങ്ങളുടെയും രത്ന ചുരുക്കമാണ്. പകരുന്നു പരമ്പരയായി പലതും ഭഗവാനുടെ മായ അഹോ വലുതേ എന്ന് ചിജ്ജട ചിന്തനം എന്ന കീർത്തന കവിതയിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു. അത് ഭഗവാന്റെ, അതായത് ഈ പ്രകൃതി ശക്തിയുടെ ഒരു ലീലാവിലാസമാണ്. ഒന്നും സ്വീകരിക്കാതെയോ ഒന്നും പകർന്നു നൽകാതെയോ ഒരു തലമുറയ്ക്കും ജീവിക്കാൻ സാധ്യമല്ല. നമ്മൾ തുടങ്ങിയിടത്തു നിന്ന് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പരമമായ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് എപ്പോഴും ഇന്ധനം പകരുകയാണ് ജൂൺ 19 എന്നുള്ള വായനാ ദിനം. അതിനുവേണ്ടി ഇറങ്ങി നടന്ന ഗുരുക്കന്മാർ, പണിക്കർ സാറ് പ്രമുഖനായിട്ട് ഓർമ്മിക്കപ്പെടുന്നു എങ്കിലും എത്രയോ ഗുരുക്കന്മാർ അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന്, എത്രയോ ആശാന്മാർ ഈ വിദ്യയുടെ വെളിച്ചം ഇളം തലമുറയ്ക്ക് നൽകാൻ വേണ്ടി അവരുടെ ആയുസ്സും വപുസ്സും നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ആ വലിയ തലമുറയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ്. കവിത വായനയെ എല്ലാ രീതിയിലും പ്രോത്സാഹിപ്പിക്കുകയാണ്. വായനയുടെ സംക്ഷിപ്തമായ ഒരു ശക്തിയിലേക്ക് കവിത അത് ആസ്വദിക്കുന്നവരെ കൊണ്ട് ചെല്ലുന്നു. മാമരം കൊച്ചും തണുപ്പത്ത്, താഴ്വര പൂത്തൊരു കുന്നത്ത്, മൂടിപ്പുതച്ചു കിടക്കും കാറ്റെ മൂളിക്കുതിച്ചു പറന്നാട്ടെ എന്ന് 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മൂടിപ്പുതച്ചു കിടക്കുന്ന കാറ്റ് മൂളിക്കുതിച്ചു പറക്കുന്നതിന്റെ നേർചിത്രം വളരെ മഞ്ഞു പെയ്യുന്ന നെടുമങ്ങാട് ഉഴമലിക്കൽ പുലിയൂർ ഗ്രാമത്തിൽ സാക്ഷി നിന്ന് കാണുവാൻ സാധിച്ചപ്പോൾ ആ കവിത വലിയൊരു വായനയിലേക്ക് ഞങ്ങളുടെ തലമുറയുടെ മനസ്സിനെ കൊണ്ടെത്തിച്ചു. വായനാ ദിനത്തിലേക്ക് ഒരുപാട് മക്കൾ ഓടിയെത്തട്ടെ. വായനയിലൂടെ ഏറ്റവും നല്ല കാര്യങ്ങൾ അവർ മനസ്സിലാക്കി ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കി തീർക്കട്ടെ. ഈ ഭൂമി കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടിയുള്ളതല്ല, ആരും കൊല്ലാതെയും ആരും കൊല്ലപ്പെടാതെയും ജീവിക്കുന്ന ഒരു സുന്ദര സ്വർഗമാക്കി ഈ ഭൂമിയെ മാറ്റാൻ പ്രയോജനപ്പെടുന്ന വായനയിലേക്ക് നമുക്ക് നമ്മളെ മക്കളെ നയിക്കാം.
0: വായന ഇഷ്ടപ്പെടുന്നവരെ പോലെ തന്നെ ഇഷ്ടമില്ലാത്തവരുമുണ്ട്. വായന ഇഷ്ടമില്ലെങ്കിലും അവർക്ക് താല്പര്യമുള്ള മേഖലകൾ ധാരാളമായി ഉണ്ടാകും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ കണ്ടെത്തി നൽകിയാൽ അവരും ക്രമേണ വായനക്കാരായി മാറും. കോമിക് പുസ്തകങ്ങൾ, 3D ചിത്രകഥകൾ, നർമ്മകഥകൾ, കടങ്കഥകൾ, കുസൃതി പുസ്തകങ്ങൾ എന്നിവ നല്ലൊരു ഉപാധിയാണ്. ഇവ ധാരാളം മുന്നിൽ വരുമ്പോൾ ഇത് മറിച്ചു നോക്കാനും ഗൗരവമായ വായനയിലേക്ക് തിരിയാനും ഇത് സഹായകമാണ്. വിജയാഘോഷം, സ്കൂളുകളിലെ മത്സരങ്ങൾ എന്നിവയ്ക്ക് സമ്മാനമായി പുസ്തകങ്ങൾ തന്നെ നൽകണം. സാഹിത്യകാരന്മാരുടെ ഗൃഹസന്ദർശനം, കഥകളിലെ കഥാപാത്രങ്ങളെ തേടിപ്പോകൽ, സാംസ്കാരിക പരിപാടികൾ എന്നിവ വായനയ്ക്ക് പ്രോത്സാഹനജനകമായ സംഗതികളാണ്.
1: വായനയെ സാധാരണയായി മൂന്നായി തരംതിരിക്കാറുണ്ട്: വിജ്ഞാനത്തിനായുള്ള വായന, വിനോദത്തിനു വേണ്ടിയുള്ള വായന, മാനസികോത്കർഷത്തിനുള്ള വായന എന്നിവയാണിത്.
0: അധ്യാപകരും അഭിഭാഷകരും തൊഴിലിന്റെ ഭാഗമായി വായിക്കുന്നത് വിജ്ഞാന വായനയായി കണക്കാക്കണം. വിനോദത്തിനായി ലാളിത്യമുള്ള പുസ്തകങ്ങളാണ് വായിക്കാറുള്ളത്. ക്ലാസിക് കൃതികൾ പകർന്നു നൽകുന്നത് മാനസികോല്ലാസമാണ്.
1: ക്ലാസിക് ഗ്രന്ഥങ്ങളുടെ വായനയും സാഹിത്യത്തിലെ നാഴികക്കല്ലുകളായ പുസ്തകങ്ങളും വായനക്കാരെ പുതുലോകത്തേക്കാണ് ആനയിക്കുന്നത്. ക്ലാസിക് വായന തുടർ വായനയ്ക്ക് പ്രേരണാഘടകമാണ്. വായിച്ചു വളരുക എന്ന ആപ്തവാക്യം വായനാ കേരളത്തിൽ പ്രാവർത്തികമായത് വായനയുടെ കരുത്താണ്. വായനയിലൂടെ ആനന്ദ തീരത്തെത്തിയ കാര്യം ഡോക്ടർ സുകുമാർ അഴീക്കോട് ഇങ്ങനെ പറയുന്നു:
7: കുമാരനാശാന്റെ നളിനി, പുഷ്പവാടി, ചണ്ഡാലഭിക്ഷുകി, വീണപൂവ് മുതലായ കൃതികളും വള്ളത്തോളിന്റെ സാഹിത്യമഞ്ജരിയിലെ 3, 4 തുടങ്ങിയ ശ്രേഷ്ഠ ഭാഗങ്ങളും മഗ്ദലന മറിയവും ഉള്ളൂരിന്റെ ഉമാകേരളവും ചെറുപ്രായത്തിൽ വായിച്ചിട്ടുണ്ടായ സുഖം ആവർത്തിക്കാൻ പിന്നീടൊരു പാരായണം കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല.
1: വായനക്കാരൻ അനുഭവിക്കുന്ന ആഹ്ലാദത്തിന്റെ അന്തരാത്മാവ് കാണിച്ചു തരുന്നതാണ് അഴീക്കോട് മാഷിന്റെ ഈ പ്രസ്താവന. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. നാം അനുഷ്ഠിക്കേണ്ട ഗൗരവകരമായ വായനയെക്കുറിച്ചുള്ള കവി കുഞ്ഞുണ്ണി മാഷിന്റെ സൂക്തമാണിത്. ഗൗരവകരമായ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നാം മറ്റൊരു മനുഷ്യനായി തീരുമെന്നാണ് കുഞ്ഞുണ്ണി മാഷ് വിവക്ഷിക്കുന്നത്.
0: കേരളത്തിൽ വായന സംസ്കാരത്തിന് തുടക്കമിട്ട PN പണിക്കരുടെ സ്മരണയിലാണ് വായന ദിനം കൊണ്ടാടുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യവുമായി കേരളത്തിലുടനീളം സഞ്ചരിച്ചാണ് അദ്ദേഹം ഗ്രന്ഥശാല പുനരുദ്ധാരണത്തിന്റെ അമരക്കാരനായത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സ്വപ്നമായ മികച്ച വായന സംസ്കാരം ഇവിടെ പ്രാവർത്തികമായിട്ടില്ല. യഥേഷ്ടം പുസ്തകമുള്ള ലൈബ്രറികൾ, ഗ്രാമഗ്രാമാന്തരങ്ങളിൽ തുറന്ന ലൈബ്രറികൾ എന്നിവ തീർച്ചയായും പ്രവർത്തനമാരംഭിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വായനയ്ക്കും ലൈബ്രറികൾക്കുമായി കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും പ്രവർത്തിക്കുകയും വേണം.
1: വായിച്ചു വളരുന്ന ഏക ജീവിവർഗമാണ് മനുഷ്യൻ. പരിഷ്കൃത സമൂഹത്തിലെ ഒരു വ്യക്തി വായിച്ചു തുടങ്ങുന്നത് വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോഴാണ്. വിദ്യാഭ്യാസ കാലയളവിൽ തുടങ്ങുന്ന വായന വളർന്ന് ജീവിതകാലം മുഴുവൻ തുടരാൻ കഴിയും.
0: ജീവിതത്തെ എന്നും പുതുമയിൽ നിർത്താൻ സഹായിക്കുന്ന ഘടകമാണ് വായന. നമ്മുടെ ഹ്രസ്വമായ ജീവിത കാലയളവിൽ നമുക്ക് ലോകത്തെല്ലായിടത്തും സഞ്ചരിക്കാൻ സാധിച്ചെന്ന് വരില്ല. നല്ല പുസ്തക വായനയിലൂടെ നമുക്ക് ലോകസഞ്ചാരം നടത്താനാകും. ലോകപ്രശസ്തമായ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ആ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾക്കൊപ്പം നമുക്കും സഞ്ചരിക്കാനാകും. മാർക്കിസിന്റെ മെക്കൻഡോ നമ്മുടെ ഗ്രാമമായും പാമുഖിന്റെ ഇസ്താംബൂളിലൂടെ നമ്മൾ കളിച്ചു നടന്നതായും സങ്കല്പിക്കാനൊക്കും. ഒലിവർ ട്വിസ്റ്റ് നമ്മുടെ നാട്ടിലെ കുട്ടിയായും അതിരാണിപ്പാടത്തെ ശ്രീധരൻ നമ്മുടെ അയൽക്കാരനായും മാറും. എഴുത്തുകാരൻ്റെയും കഥാപാത്രങ്ങളുടെയും കൂടെ വിശ്വസഞ്ചാരം നടത്താൻ പറ്റുന്നത് വായനക്കാർക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്.
1: മനുഷ്യനെ സമ്പൂർണമാക്കുന്ന പ്രക്രിയയായി വായനയെ വിലയിരുത്താം. ചരിത്രം, ഭൂമിശാസ്ത്രം തുടങ്ങി അറിഞ്ഞ് അനുഭവിച്ചു നേടിയ സർഗവ്യാപാരം മുഴുവൻ പുസ്തകത്താളുകൾ പോലെ വായന നമുക്ക് മുന്നിൽ തുറന്നു തരുന്നു.

അക്ഷര വെളിച്ചം വായനയുടെ വർത്തമാനം. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചിത്രീകരണം സമാപിക്കുന്നു. രചന അശോകൻ പുതുപ്പാടി. ശബ്ദസാന്നിധ്യം കുരിപ്പുഴ സജീവ്, പി എ ബിജു, അനുജ ഭാസ്കർ, സൗമ്യ ജേവി. നിർവഹണ സഹായം അനുജ ഭാസ്കർ. നിർവഹണം ഐശ്വര്യ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഹൃദയം എന്ന ചിത്രത്തിനുവേണ്ടി സച്ചിൻ ബാലു, മേഘ, ജോസ് കുട്ടി എന്നിവർ പാടിയത്. വരികൾ കൈതപ്രം, സംഗീതം ഹിഷാം അബ്ദുൾ വഹാം.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒടിടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496565321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം ഏകതാര.
1: ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ രാജലക്ഷ്മി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ചുമ്മാതെ ചിരിക്കാനും വെറുതെ കരയാനും എന്താണു നിനക്കെന്നു മന്ദാരം ചോദിക്കുമ്പോൾ. ഗാനമെഴുതിയത് ഏഴാച്ചേരി രാമചന്ദ്രൻ, സംഗീതം നൽകിയത് രാജൻ കോസ്മിക്.

അടുത്തതായി തിരുമല ശിവൻകുട്ടി ഗാനമെഴുതി ആര്യനാട് സദാശിവൻ സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. ഒരു കിഴിയവിലുമായി തിരുമുൻപിൽ നിൽക്കുന്നു ചിരകാല സ്നേഹിത ഒന്ന് കാണാൻ.

അവസാനമായി ചിങ്ങത്തേരിൽ വരുന്നു നമ്മുടെ തിരുവോണ തെയ്യം. ഗാനം എഴുതിയത് ശശി മാവിൻമൂട്, സംഗീതം നൽകിയത് അഭിനേഷ് സണ്ണി.

ഏഴാച്ചേരി രാമചന്ദ്രൻ, തിരുമല ശിവൻകുട്ടി, ശശി മാവിൻമൂട് എന്നിവരുടെ വരികൾക്ക് രാജൻ കോസ്മിക്, ആര്യനാട് സദാശിവൻ, അഭിനേഷ് സണ്ണി എന്നിവർ സംഗീതം നൽകി. രാജലക്ഷ്മി പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഇപ്പോൾ സമയം 12:59:52. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി എൻടിഎ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംരക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
2: ഹൈപവർ കമ്മിറ്റിയുടെ ശുപാർശകൾ, അതെങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ട്. കാരണം മഴക്കാല പോലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരു അഭാവമാണ് ഇങ്ങനെ വ്യാപിക്കാനുള്ള കാരണം. അതേതായാലും ഇപ്പോൾ അത് കൺട്രോൾഡ് ആണ്, അങ്ങനെ ആശങ്കപ്പെടാൻ വകയില്ല.
1: നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യുജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തുള്ള 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്കായാണ് പരീക്ഷ. ന്യായവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എൻടിഎ അറിയിച്ചു. അതേസമയം നീറ്റ് യുജി പരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലഗ്രാം ആപ്പിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് ഡൽഹി ഹൈക്കോടതി ശരിവച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കൊളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗാഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. വിവരങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ഒരു SE ID ലഭിക്കും. പോർട്ടലിൽ നൽകിയ വസ്തുതകൾ ഉറപ്പാക്കാൻ എന്യൂമറേറ്റർ വീട്ടിലെത്തുമ്പോൾ ഈ ID നിർബന്ധമായും കാണിക്കണം. വീടിന്റെ പ്രമാണരേഖകൾ സമർപ്പിക്കേണ്ടതില്ല. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിദ്ധമായ കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച സമാപിക്കും. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ ഇന്ന് ഉച്ചശീവേലി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: അത്യപൂർവ അനുഭവം പകർന്നു നൽകുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം അവസാന ഘട്ടത്തിലേക്ക്. ദക്ഷയാഗത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വർഷംതോറും നടക്കുന്ന വൈശാഖോത്സവം ഭക്തിസാന്ദ്രമായ അനുഷ്ഠാനങ്ങളാലും നിരവധി ഭക്തരുടെ പങ്കാളിത്തത്താലും സമ്പന്നമാണ്. ബാവലിപ്പുഴയുടെ തീരത്ത് ഇടതൂർന്ന വനത്തിന്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന 28 ദിവസത്തെ ഈ ഉത്സവം ദർശിക്കാനായി കേരളത്തിനകത്തും കർണാടകയിൽ നിന്നുമുള്ള നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ നിന്നുമെത്തുന്ന തീർത്ഥാടകർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം, മാടായിക്കാവ്, പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തിയതിനു ശേഷമാണ് മടങ്ങുന്നത്. 24 തൃക്കലശാട്ടോടെയാണ് വൈശാഖോത്സവത്തിന് സമാപനമാവുക.
1: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷനും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷനും സമ്മാനിക്കും. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കയ്ക്ക് ആദ്യ ജയം. സ്കോട്ട്ലൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബ്രസീൽ ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഈ ജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 1 സമനിലയുമായി 4 പോയിന്റോടെ ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ ഒന്നാമതെത്തി. മറ്റൊരു മത്സരത്തിൽ പരാഗ്വെ തുർക്കിയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
5: ഓസ്ട്രേലിയയെ നിഷ്പ്രയാസം മറികടന്ന് 2 ജയം സ്വന്തമാക്കി ആതിഥേയരായ അമേരിക്ക ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് യോഗ്യത നേടി. ആദ്യ പകുതിയിൽ നേടിയ 2 ഗോളുകൾക്കാണ് USA എതിരാളികളെ വീഴ്ത്തിയത്. മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെ മറുപടിയില്ലാത്ത 1 ഗോളിന് വീഴ്ത്തി ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ നോക്കൌട്ട് റൌണ്ട് സാധ്യത സജീവമാക്കി. ജയത്തോടെ ഗ്രൂപ്പ് സിയിൽ 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുമായി മൊറോക്കോ ഒന്നാം സ്ഥാനത്താണ്. മത്സരം തുടങ്ങി 71 സെക്കൻഡിന് മൊറോക്കോ നേടിയ ഗോൾ ഈ ലോകകപ്പിലെ ഇതുവരെയുള്ള മത്സരങ്ങളിലെ ഏറ്റവും വേഗമേറിയ ഗോളായി കണക്കാക്കുന്നു.
1: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പഖ്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾ, സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായ 12 വർഷങ്ങളാണ് കടന്നുപോയത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി സർക്കാർ നിരവധി മുൻനിര പദ്ധതികളാണ് നടപ്പിലാക്കിയത്. സെമി കണ്ടക്ടർ അധിഷ്ഠിത വികസനവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും ശാക്തീകൃത ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്തംഭങ്ങളായി വിലയിരുത്താം. ലോകത്താകമാനമുള്ള അഭയാർത്ഥികളുടെ ജീവിതത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായി ഇന്ന് ലോക അഭയാർത്ഥി ദിനം. 2001 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. എല്ലാവരും സുരക്ഷിതരാകുന്നതുവരെ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. രാജ്യത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നാളെ ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കാൻ കർശന സുരക്ഷ ഏർപ്പെടുത്തി എൻടിഎ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും വേഗതയേറിയ ഗോളുമായി മൊറോക്കോയ്ക്ക് ആദ്യ ജയം. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി ബ്രസീൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: ആകാശവാണി.
6: നിത്യജീവിതത്തിൽ യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു.
7: യോഗ എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പലരും വിചാരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് പായ വിരിച്ച് കുറെ ആസനങ്ങൾ ചെയ്യുന്നതാണെന്നാണ്. അല്ല, യോഗ ജീവിതമാണ്. എങ്ങനെ ശ്വസിക്കണം, എങ്ങനെ കഴിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ ഉറങ്ങണം, ഇതൊക്കെ പഠിപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതം നോക്കൂ. രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഫോൺ നോക്കിയാണ്. പിന്നെ തിരക്ക്, ടെൻഷൻ, ട്രാഫിക്, ജോലി സമ്മർദ്ദം. രാത്രി കിടക്കുന്നത് മനസ്സ് നിറയെ നാളത്തെ പേടിയോടുകൂടിയും. ഇതിനിടയിൽ നമ്മുടെ ശരീരവും മനസ്സും പതുക്കെ തളരുന്നു. 24 മണിക്കൂറിൽ 5 മിനിറ്റ് മാറ്റിവെക്കാൻ പറ്റാത്തവരുണ്ടോ? മഹർഷി പതഞ്ജലി പറഞ്ഞ പോലെ, യോഗ ചിത്തവൃത്തി നിരോധ, മനസ്സിന്റെ ചാഞ്ചല്യങ്ങളെ നിയന്ത്രിക്കുന്ന കലയാണ് യോഗ. സമ്മർദ്ദം നിറഞ്ഞ ആധുനിക ജീവിതത്തിൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു പരിശീലനമാണ് യോഗ. സംസ്കൃത പദമായ യുജ് എന്നതിൽ നിന്നാണ് യോഗ എന്ന വാക്ക് ഉണ്ടായത്. ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള യോജിപ്പാണ് യോഗയിലൂടെ സാധ്യമാകുന്നത്. പ്രായഭേദമന്യേ ആർക്കും യോഗ പരിശീലിക്കാവുന്നതാണ്. യോഗ എന്നാൽ കേവലം വ്യായാമമല്ല, ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയുടെ സമന്വയമാണ്. സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം, സ്വസ്ഥനായവന്റെ ആരോഗ്യം രക്ഷിക്കുകയാണ് വൈദ്യന്റെ ആദ്യ ജോലിയെന്ന് ആയുർവേദം പറയുന്നു. അതിനുവേണ്ടി ആയുർവേദ ശാസ്ത്രത്തിൽ ദിനചര്യ, ഋതുചര്യ, വ്യായാമം, ആഹാരവിധിയൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ദിവസവും ശീലിക്കേണ്ട ഒന്നാണ് യോഗ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതല്ലേ? യോഗ അതാണ് ചെയ്യുന്നത്. ലോകമെമ്പാടും യോഗയുടെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. സൂര്യോദയത്തിൽ തന്നെ ഉണരാൻ ശീലിക്കുക, വെറും വയറ്റിൽ 2 ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക, പ്രഭാത കൃത്യങ്ങൾക്കു ശേഷം അയഞ്ഞ കോട്ടൺ വസ്ത്രം ധരിച്ച് നല്ലതുപോലെ വായുസഞ്ചാരമുള്ള മുറിയിൽ യോഗ മാറ്റ് തറയിൽ വിരിച്ച്, ഇല്ലെങ്കിൽ കട്ടിയുള്ളതും നീളവും വീതിയുമുള്ള വിരിപ്പ് വിരിച്ചും യോഗാസനം ചെയ്യാവുന്നതാണ്. യോഗാസനങ്ങൾ അധികം ആയാസമില്ലാതെ കസേരയിലും ഇരുന്നു ചെയ്യാം. തുടക്കത്തിൽ ശാന്തി മന്ത്രവും അതിനുശേഷം ഏതെങ്കിലും ഇഷ്ടപ്രാർത്ഥനയും ചൊല്ലുക. ഒരു യോഗ മാസ്റ്ററുടെ നിരീക്ഷണത്തിൽ തന്നെ സൂക്ഷ്മ വ്യായാമം, അതായത് ലൂസനിംഗ് എക്സർസൈസിൽ തുടങ്ങി ക്രമേണ കഴിയുന്ന യോഗയും പ്രാണായാമവും ചെയ്തു തുടങ്ങുക. അവയവങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും സന്ധികൾക്കും ക്രമമായ വ്യായാമം കൊടുക്കലാണിത്. നിന്നും ഇരുന്നും കിടന്നും ചെയ്യേണ്ട ആസനങ്ങളുണ്ട്. നിത്യേനയുള്ള യോഗാസനങ്ങളും പ്രാണായാമവും പേശികൾക്ക് വഴക്കവും ശരീരത്തിന് കരുത്തും നൽകുന്നു. ശരിയായ ശ്വാസോച്ഛ്വാസം ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പ്രമേഹം, അമിതവണ്ണം, ഹൈപ്പർ കൊളസ്ട്രീമിയ, നടുവേദന തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളെ തടയാൻ നിത്യവും 30 മിനിറ്റ് യോഗ ചെയ്താൽ മതി. ശരീരത്തെയും മനസ്സിനെയും വിഷവിമുക്തമാക്കാനും ഉയർന്ന യോഗാഭ്യാസങ്ങൾക്കായി സജ്ജമാക്കാനും സഹായിക്കുന്ന ശുദ്ധിക്രിയകളാണ് ഷഡ്കർമ്മങ്ങൾ. ചെറു ചൂടുള്ള ഉപ്പുവെള്ളം കുടിച്ചതിനു ശേഷം ഛർദ്ദിച്ച് വയറു വൃത്തിയാക്കുന്ന വമനധൌതി ഇതിൽപ്പെടുന്നു. മലബന്ധം, ഗ്യാസ് പോലുള്ള ഉദരപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജലവസ്തി പറയുന്നു. നേതി മൂക്കിലെയും സൈനസിലെയും അഴുക്കുകളും കഫക്കെട്ടും നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. നേതിപാത്രത്തിൽ ഉപ്പിട്ട ചെറു ചൂടുള്ള വെള്ളം നിറച്ച് ഒരു മൂക്കിലൂടെ ഒഴിച്ച് മറ്റേ മൂക്കിലൂടെ പുറത്തുവിടുന്നു. ത്രാടക എന്ന് പറയുന്നത് മിഴികൾ ചിമ്മാതെ ഒരു വസ്തുവിലോ സാധാരണയായി കത്തിയെരിയുന്ന മെഴുതിരി നാളത്തിലോ ഏകാഗ്രതയോടെ നോക്കി നിൽക്കുന്ന രീതിയാണിത്. കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നതുവരെ നോക്കിക്കൊണ്ടിരിക്കണം. ഇത് കണ്ണിന്റെ കാഴ്ചശക്തി കൂട്ടാനും ഉത്തമമാണ്. കപാലഭാതി എന്നത് ധ്യാന നിലയിൽ നിവർന്നിരുന്ന് കണ്ണുകളടച്ച് മൂക്കിലൂടെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, മൂക്കിലൂടെ ശക്തിയായി ശ്വാസം പുറത്തുവിടുക. ദഹന വ്യവസ്ഥ മെച്ചപ്പെടാനും ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഒരു വീട്ടിൽ ഒരാൾ യോഗ ചെയ്യാൻ തുടങ്ങിയാൽ ആ വീടിന്റെ അന്തരീക്ഷം തന്നെ മാറും. ദേഷ്യം കുറയും, ക്ഷമ കൂടും. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സുസജ്ജമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാണായാമം. യോഗശാസ്ത്രത്തിൽ പ്രാണനെ നിയന്ത്രിക്കാനും ശരീര മനസ്സുകളെ ഊർജ്ജസ്വലമാക്കാനും സഹായിക്കുന്ന 8 ശ്വസന രീതികളെയാണ് അഷ്ടകുംഭകങ്ങൾ എന്ന് വിളിക്കുന്നത്. ശ്വാസകോശത്തിന്റെ ശേഷിയും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതാണ് പ്രാണായാമ. പ്രാണായാമവും ധ്യാനവും മനോബലം കൂട്ടുന്നു. പരീക്ഷാപേടി, ഉദ്യോഗ സമ്മർദ്ദം, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കും വളരെ നല്ലതാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കുറയും, സെറോട്ടോണിൻ എന്ന സന്തോഷം തരുന്ന ഹോർമോൺ കൂടും. രാവിലെ എഴുന്നേറ്റ ഉടൻ 5 തവണ ദീർഘശ്വാസം എടുക്കുക, അതാണ് പ്രാണായാമത്തിന്റെ തുടക്കം. അടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലോ ആയുർവേദ കോളേജിലോ പോയി യോഗ പരിശീലിക്കാവുന്നതാണ്. യോഗ നിർദ്ദേശിക്കുന്ന മുദ്രകളും ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തള്ളവിരലിന്റെ അഗ്രം ചൂണ്ടുവിരലിന്റെ അഗ്രത്തിൽ തൊട്ടുപിടിക്കുന്നതാണ് ജ്ഞാനമുദ്ര. ധ്യാനം ജ്ഞാനമുദ്ര പിടിച്ച് ചെയ്താൽ എപ്പോഴും അത് എനർജി സേവ് ചെയ്യും. ഇത് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി കൂട്ടാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. കുട്ടികൾക്ക് ക്ലാസ്സിലൊന്ന് ഉറക്കം വരുമ്പോൾ ആയാൽ പോലും, ഗൃഹനാഥന് ദേഷ്യം വരുമ്പോൾ ആയാൽ പോലും 3 തവണ ദീർഘശ്വാസം ചെയ്യൂ. ഉറക്കം മാറി ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയും, ശാന്തത അനുഭവപ്പെടും, ടെൻഷൻ കുറയും. ജോലിസ്ഥലത്ത് 1 മണിക്കൂർ കഴിയുമ്പോൾ ചെയർ വിട്ട് എഴുന്നേറ്റ് കൈകൾ മുകളിലേക്ക് നീട്ടി ഒന്ന് വലിഞ്ഞ് നിവർന്നു വരൂ, അതാണ് താടാസനം. ശരീരത്തിൽ രക്തയോട്ടം കൂടുന്നതിനൊപ്പം ക്ഷീണം മാറ്റി ഉന്മേഷം പ്രദാനം ചെയ്യുന്നു. കമ്പ്യൂട്ടർ നോക്കി കണ്ണ് വേദനിക്കുമ്പോൾ 20 സെക്കൻഡ് കണ്ണടച്ച് കണ്ണിന് മുകളിൽ കൈപ്പത്തി കൂട്ടിത്തിരുമിയ ശേഷം ആ ഇളം ചൂടുവയ്ക്കൂ. ഇതാണ് പാമി. ഊർജ്ജസ്വലത വരാൻ ഇത് സഹായിക്കുന്നു. ഉറങ്ങാൻ സമയം മലർന്നു കിടന്ന് കാൽ മുതൽ തലവരെ ഓരോ ഭാഗവും അയച്ചുവിടു. ഇതാണ് ശവാസനം. ഇത് നല്ല ഉറക്കം കിട്ടാൻ വളരെ സഹായകമാണ്. കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നൽകുന്നതിൽ യോഗയ്ക്ക് വലിയ പങ്കുണ്ട്. ആർത്തവ സമയത്തെ അസഹ്യമായ വയറുവേദനയും നടുവേദനയും മാറ്റാൻ യോഗ വളരെ ഫലപ്രദമാണ്. പ്രായമായവർക്ക് യോഗയും പ്രാണായാമവും ശീലിക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഗർഭകാലത്ത് യോഗ ചെയ്യുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ലഘുവായ യോഗാസനങ്ങളും പ്രാണായാമവും ശീലിക്കുന്നതുവഴി ഗർഭകാല അസ്വസ്ഥതകൾ കുറയ്ക്കാനും പേശികൾക്ക് അയവ് നൽകാനും പ്രസവ വേദന കുറയ്ക്കാനും സുഖപ്രസവം സാധ്യമാക്കാനും സഹായിക്കുന്നു. ഗർഭകാലത്തുണ്ടാകുന്ന ഉത്കണ്ഠ, ഭയം, വിഷാദം എന്നിവ അകറ്റി മനസ്സിന് ശാന്തത നൽകാൻ ധ്യാനവും ശ്വസനക്രിയകളും സഹായിക്കുന്നു. ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ യോഗയ്ക്കായി മാറ്റിവെക്കുന്നത് നമ്മുടെ ജീവിത രീതി തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമാണ്. ഒട്ടും സമയമില്ല എന്ന് പറയുന്നവർക്ക് രാവിലെ എണീറ്റ ഉടനെ 3 തവണ ദീർഘശ്വാസമെടുക്കാം. അത് കട്ടിലിൽ ഇരുന്ന് തന്നെ ആകാം. വയർ വീർപ്പിച്ച് ശ്വാസമെടുക്കുക, പതിയെ സാവധാനം പുറത്തേക്ക് വിടുക. ഇതൊരു തരത്തിലുള്ള പ്രാണായാമം തന്നെയാണ്. ദിവസം മുഴുവനും എനർജി നിലനിൽക്കും. സൂര്യ നമസ്കാരം 2 തവണ ചെയ്യാൻ ശ്രമിക്കുക. ശരീരം മുഴുവൻ സ്ട്രെച്ചാകും, ആലസ്യം മാറ്റും. രാത്രി കിടക്കുന്നതിന് മുൻപ് കാൽ പൊക്കി ചുമരിൽ ചാരിവയ്ക്കുക. കാലിന്റെ ക്ഷീണം മുഴുവനും പോകുന്നതായി മനസ്സിലാക്കാനാകും. നന്നായി ഉറങ്ങാനും ആകും. ആഹാരത്തിലെ യോഗ എന്ന് പറയുമ്പോൾ മിതാഹാരമാണ്. വയറ് നിറച്ച് കഴിക്കാൻ പാടില്ല. ശാന്തമായിട്ട് ധൃതി വയ്ക്കാതെ ആഹാരം കഴിക്കുക. സംസാരത്തിൽ യോഗ എന്ന് പറഞ്ഞാൽ സത്യം, മിതഭാഷണം, ആവശ്യമില്ലാതെ സംസാരിച്ച് എനർജി കളയാതിരിക്കുക. ഉറക്കത്തിൽ യോഗ എന്നാൽ രാത്രി കിടക്കും മുമ്പ് 2 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. ഫോൺ നോക്കി കിടക്കാതെ 10 മിനിറ്റ് ശരീരം അയച്ച് കിടക്കുക. യോഗ നമ്മളെ ജീവിക്കാനും കൂടി പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നതുപോലെ, യോഗ കർമ്മസു കൗശലം, പ്രവൃത്തിയിലുള്ള കൗശലമാണ് യോഗ. അതായത് ചെയ്യുന്ന ജോലി മനസ്സുവച്ച് ശാന്തമായി സന്തോഷത്തോടെ ചെയ്യുന്നതാണ് യഥാർത്ഥ യോഗ. അതുകൊണ്ട് ഇന്നു തന്നെ തുടങ്ങൂ. യോഗ എന്നത് വ്യക്തിയുടെ ആരോഗ്യം മാത്രമല്ല, സമൂഹത്തിന്റെ ആരോഗ്യം കൂടിയാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ ആശുപത്രിയിൽ പോകാതെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ ഏറ്റവും നല്ല വഴി യോഗയാണ്. ദിവസവും 15 മുതൽ 20 മിനിറ്റ് വരെ വീട്ടിൽ തന്നെ ചിട്ടയായി ചെയ്താൽ ഡോക്ടറെയും മരുന്നിനെയും നമുക്ക് അകറ്റി നിർത്താനാകും. ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം. എല്ലാ ധർമ്മവും അനുഷ്ഠിക്കാൻ ആദ്യം ശരീരം നന്നായിരിക്കണം. അതുകൊണ്ട് ഒന്നും നാളേക്ക് മാറ്റിവെക്കാതിരിക്കുക. കാരണം ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സുമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്.
6: നിത്യജീവിതത്തിൽ യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ
0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
8: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു തന്റെ സ്വദേശമായ ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള പഹാർപൂരിലെത്തി. ഒഡീഷ ഗവർണർ മുഖ്യമന്ത്രിയും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ശ്രീമതി മുർമുവിന്റെ 68-ാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹാർപൂരിലെത്തി. പ്രധാനമന്ത്രിക്കൊപ്പം സ്വന്തം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവരുടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒഡീഷ സർക്കാരിന്റെ 2-ാം വാർഷിക ആഘോഷ ചടങ്ങിലും ഇരുവരും സംബന്ധിക്കും. ഊർജ്ജം, അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജലസേചനം തുടങ്ങിയ മേഖലകളിലായി 47,000-ത്തിലധികം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ചടങ്ങിൽ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി മുർമുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ധീരത, ലാളിത്യം, വിനയം, പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ ജീവിതയാത്ര രാജ്യത്തെ പൌരന്മാർക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷ സന്ദർശനത്തിന് ശേഷം പശ്ചിമബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്യും. രാജ്യത്തെ 9,44,00,000-ത്തിലധികം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറുന്നത്. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തുന്നു. പരീക്ഷ സുരക്ഷിതവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മോക് ഡ്രിൽ. വിശദാംശങ്ങളിലേക്ക്.
9: നീറ്റ് യുജി പുനഃപരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000 ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. പരീക്ഷ നടത്തിപ്പിനായി ഒബ്സർവർമാർ, കോർഡിനേറ്റർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുൾപ്പെടെ 2,00,000-ത്തിലധികം ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ, CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന എന്നിവയടങ്ങുന്ന ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പരീക്ഷ നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
8: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. റാണി ദുർഗാവതി സർവകലാശാലയിലെ 36th ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. 12th അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ എണ്ണം 600,000 കവിഞ്ഞു. നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാ ദിനാചരണ പരിപാടിക്കൊപ്പം രാജ്യത്തുടനീളമുള്ള വിവിധ സംഘടനകളും ഒരേ സമയം യോഗ ചെയ്യും. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പക്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
8: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷമായി ഏവർക്കൊപ്പം ഏവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി രാജ്യം വൻ വികസന കുതിപ്പാണ് കൈവരിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
9: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഹൈടെക് മേഖലയിൽ വലിയൊരു ഘടനാപരമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ വ്യവസായ മേഖലയുടെ വികാസവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും. 2021 ഡിസംബറിലാണ് 76,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. തുടർന്ന് 1,000 കോടി രൂപയുടെ ധനസഹായത്തോടെ സെമി കണ്ടക്ടർ മിഷൻ 2.0 സർക്കാർ പ്രഖ്യാപിച്ചു. 2014 കേവലം ഒന്ന് മാത്രമായിരുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് 400-ലധികമായി ഉയർന്നു. നിലവിൽ 8.4 ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അടുത്ത 8-10 വർഷത്തിനുള്ളിൽ 40 മുതൽ 45 ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
8: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3rd അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെയും അമേരിക്ക ഓസ്ട്രേലിയയും പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ ഹെയ്ത്തിയെ 3-0 പരാജയപ്പെടുത്തി. അതേസമയം നേരത്തെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലന്റിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് സിയിൽ 2nd. ബ്രസീലാണ് 1nd. സാമ്പത്തിക മേഖലയിൽ നിർണായക പരിഷ്കാരങ്ങൾക്ക് സെക്യൂരിറ്റീസ് ആന്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ ചേർന്ന 214th സെബി യോഗത്തിലാണ് തീരുമാനം. വിപണി കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, പരാതി പരിഹാര പ്രക്രിയ ലഘൂകരിക്കുക, നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന തീരുമാനങ്ങൾ. കൂടാതെ മരണപ്പെട്ട നിക്ഷേപകരുടെ പേരിലുള്ള അവകാശവാദ നടപടികളും സെബി ലളിതമാക്കി. കേരളത്തിൽ ഇന്നലെ 10 ഷിഗെല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗെല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പശ്ചിമബംഗാൾ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആശംസകൾ നേർന്നു. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
0: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ രഞ്ജിനി.

ഏവർക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. ഇന്ന് രഞ്ജിനിയിൽ ആദ്യ കത്തെഴുതിയിരിക്കുന്നത് ആറാട്ടുപുഴ നിന്നും മയൂഖ മനോജാണ്. കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, ഞാൻ മയൂഖ മനോജ് ഹരിപ്പാടുള്ള ആറാട്ടുപുഴയിൽ നിന്നും എഴുതുന്നു. ഞാൻ ആവശ്യപ്പെടുന്ന ഗാനം നക്ഷത്ര താരാട്ട് എന്ന ചിത്രത്തിലെ നീ എന്റെ പാട്ടിൽ എന്ന് തുടങ്ങുന്ന ഗാനം. രഞ്ജിനിയുടെ എല്ലാ ശ്രോതാക്കൾക്കും രഞ്ജിനിയുടെ അണിയറ പ്രവർത്തകർക്കും കൂടാതെ ഞാൻ പഠിക്കുന്ന മഹാദേവികാട് SNDPHSലെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ അധ്യാപകർക്ക് വേണ്ടിയും ഈ ഗാനം സമർപ്പിക്കുന്നു. ഈ ഗാനം രഞ്ജിനിയിൽ പ്രക്ഷേപണം ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് മയൂഖ മനോജ്, ആറാട്ടുപുഴ. മയൂഖ മനോജ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ ആലാപനം യേശുദാസും സുജാതയും, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര. ചിത്രം നക്ഷത്ര താരാട്ട്. ഗാനമിതാ കേട്ടോളൂ.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരനാണ്. കത്ത് വായിക്കാം. സ്നേഹമുള്ള രഞ്ജിനിക്ക് ഒരു ഗാനം വെച്ച് തരാമോ? ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന ചിത്രത്തിലെ ഈ ജീവിതം ഒരു പാരാവാരം എന്ന് തുടങ്ങുന്ന ഗാനം. ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു. ഗാനം വെച്ചു തരുമല്ലോ? തീർച്ചയായും. തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനം ആലപിച്ചത് യേശുദാസ്, വരികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ജോയ്. ഗാനമിതാ കേൾക്കൂ.

രഞ്ജിനിയിലെ അടുത്ത കത്ത് ചെങ്ങന്നൂർ നിന്നും ഗീതാകുമാരി അയച്ചതാണ്. ശ്രോതാക്കളുടെ കത്തുകൾ പരിഗണിച്ച് ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന പ്രിയ രഞ്ജിനിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഗീതാകുമാരിയുടെ അനിയത്തിയുടെ ചെറുമകൻ റയു ബേബി എന്ന റയാനിഷ് കൃഷ്ണയുടെ പിറന്നാൾ ജൂൺ 1-നായിരുന്നു. കുഞ്ഞിനുവേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് വിരുന്നു വന്നു സ്നേഹത്തിൻ എന്ന ഗാനമാണ്. ആ ഗാനം നമുക്ക് കേൾക്കാം. അഗ്നിശരം എന്ന ചിത്രത്തിലെ ഗാനമാണ്. യേശുദാസിന്റെ ആലാപനം, വരികളെഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് ചേർത്തല പെരുമ്പളത്ത് നിന്നും കെ പി മോഹനനാണ്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിലെ കുറ്റാലം കുളിരരുവി എന്ന് തുടങ്ങുന്നതാണ്. മോഹനൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വയലാർ, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്. നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിലെ ഗാനമിതാ.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റർ പ്ലേയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: ട്വിറ്റർ പ്ലേയിൽ ഏജൻസീസ്.
2: രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. എല്ലാ പരിപാടികളും ഉന്നത നിലവാരം പുലർത്തുന്നതും പ്രയോജനപ്രദവുമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി രാവിലെ 5:55 സുഭാഷിതമാണ്. രഞ്ജിനിയിലൂടെ എനിക്ക് രണ്ടിടങ്ങഴി എന്ന ചലച്ചിത്രത്തിലെ തുമ്പപ്പൂ പെയ്യുന്ന പൂനിലാവ് എന്ന ഗാനമാണ് കേൾക്കേണ്ടത്. പ്രതീക്ഷയോടെ ശ്രീനിവാസൻ മാരാരിക്കുളം. തീർച്ചയായും ശ്രീനിവാസൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന തിരുനയിനാർ കുറിച്ചി, പാടിയത് കമുകറ പുരുഷോത്തമനും സുലോചനയും. ചിത്രം രണ്ടിടങ്ങഴി.

പ്രിയ ശ്രോതാക്കളെ, അടുത്ത കത്ത് വായിക്കാം. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ അയക്കുന്നത്. സപ്തസ്വരങ്ങൾ എന്ന ചിത്രത്തിലെ സ്വാതി തിരുനാളിൽ കാമിനി എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിക്കണം. ഈ ഗാനം കലാകാരന്മാരായ ആര്യാട് വല്ലഭദാസ്, മണ്ണഞ്ചേരി ദാസൻ, ആലപ്പി രമണൻ, മുതുകുളം സോമനാഥ് എന്നിവർക്കായി സമർപ്പിക്കുന്നു. ബേബി പാപ്പാളിൽ ആവശ്യപ്പെട്ട സപ്തസ്വരങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം ആലപിച്ചത് പി ജയചന്ദ്രൻ, വരികളെഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി. ഗാനമിതാ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: രഞ്ജിനിയിൽ അടുത്തതായി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും ഡോക്ടർ ഗോവിന്ദൻ പുതുമന ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. രഞ്ജിനിയിൽ കൂടി ചില ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ എന്ന ചിത്രത്തിലെ അവൾ എന്റെ കണ്ണായി മാറേണ്ടവൾ എന്ന ഗാനം കേൾക്കാൻ കാതോർത്തിരിക്കുന്നു എന്നെഴുതിയിട്ടുണ്ട്. ഈ ഗാനം എല്ലാ ആകാശവാണി ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുകയാണ്. ഡോക്ടർ ഗോവിന്ദൻ പുതുമന ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മ വരികൾ എഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന്, പി ജയചന്ദ്രൻ പാടിയ ഗാനമിതാ.

രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് വായിക്കാം. ഹരിപ്പാട് നിന്നും രാജൻ എഴുതുന്നു. ഞാൻ ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഈ കൈകളിൽ വീണാടുവാൻ എന്ന് തുടർന്ന ഗാനം ആവശ്യപ്പെടുകയാണ്. കുട്ടനാടിന്റെ മനോഹാരിത അഭ്രപാളികളിലേക്ക് പകർത്തിയെടുത്ത ചിത്രമായിരുന്നു ഈ ഗാനം മറക്കുമോ. അഞ്ചു ഗാനങ്ങൾ അഞ്ചും സൂപ്പർ ഹിറ്റായി. ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പും സലീൽ ചൌധരിയും. ഈ ഗാനം കുട്ടനാട്ടിലെ എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. സസ്നേഹം രാജൻ. ഹരിപ്പാട് നിന്നും രാജൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പ് വരികളെഴുതി സലീൽ ചൌധരി ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം കേൾക്കൂ.

അടുത്ത കത്തിലേക്ക്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഹാസ്യ സാമ്രാട്ടും ചിരിയുടെ തമ്പുരാനുമായ മലയാളത്തിന്റെ പ്രിയനടൻ സലീംകുമാർ ഓർമ്മയായിരിക്കുന്നു. മിമിക്രി താരമായി അരങ്ങേറ്റം കുറിച്ച സലീംകുമാർ 250 ചിത്രങ്ങളിൽ അഭിനയിച്ചു. ദേശീയ പുരസ്കാരവും അദ്ദേഹം കരസ്ഥമാക്കി. എണ്ണിയാൽ ഒടുങ്ങാത്ത ചിത്രങ്ങളിലൂടെ സലീംകുമാർ തിളങ്ങി നിന്നു. പ്രിയരഞ്ജിനി, സലീംകുമാറിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഒരു ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരണമെന്ന് സദയം താൽപര്യപ്പെടുകയാണ്. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ അനിൽ പനച്ചൂരാൻ എഴുതി, എം ജയചന്ദ്രൻ ഈണമിട്ട്, പ്രദീപ് പള്ളുരുത്തി പാടിയ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ എന്ന ഗാനം കേൾപ്പിച്ചു തരുമല്ലോ. സ്നേഹപൂർവം, ആചാരി തിരുവത്ര, ചാവക്കാട്. ആചാരി തിരുവത്ര ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അനിൽ പനച്ചൂരാൻ വരികൾ എഴുതി, എം ജയചന്ദ്രൻ ഈണം പകർന്ന്, പ്രദീപ് പള്ളുരുത്തി പാടിയ ഗാനമിതാ കേൾക്കൂ.

രഞ്ജിനിയിലെ അടുത്ത ഗാനം കുട്ടനാട് നിന്നും പി കെ വേണുഗോപാലൻ നായർ കത്തിലൂടെ ആവശ്യപ്പെട്ടതാണ്. കുട്ടനാട് പശ്ചാത്തലമാക്കി നിർമ്മിച്ച ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിലെ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്. പി കെ വേണുഗോപാലൻ നായർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്തയച്ചിരിക്കുന്നത് കായംകുളത്ത് നിന്നും അബ്രഹാം പി ജി. MSM ഹൈസ്കൂളിൽ നിന്നും റിട്ടയർഡായ അധ്യാപകനാണെന്ന് എഴുതിയിട്ടുണ്ട്. ജൂണിലെ മഴക്കാലത്ത് മഴയ്ക്ക് താളമേളമൊരുക്കാൻ ഒരു ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിലെ ജൂണിലെ നിലാമഴയിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ, യേശുദാസും സുജാതയും ചേർന്ന് പാടിയത്. ചിത്രം നമ്മൾ തമ്മിൽ. കായംകുളം രാമപുരത്ത് നിന്നും അബ്രഹാം പി ജി ആവശ്യപ്പെട്ട ഗാനമിതാ കേട്ടോളൂ.

കൈമനത്തു നിന്നും പൊന്നമ്മ കോട്ടയം ആവശ്യപ്പെട്ട ഗാനമാണ് രഞ്ജിനിയിലിനി. പൊന്നമ്മ ആവശ്യപ്പെട്ട ഗാനം അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും എന്ന് തുടങ്ങുന്ന പാദമുദ്ര എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം രചിച്ചത് ഹരി കൊടപ്പനക്കുന്ന്, സംഗീതം വിദ്യാസാഗർ, പാടിയത് യേശുദാസും സംഘവും. ചിത്രം പാദമുദ്ര. പൊന്നമ്മ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. രഞ്ജിനിയിലേക്ക് കത്തുകളയച്ച എല്ലാവർക്കും നന്ദി. രഞ്ജിനിയിലേക്ക് കത്തുകളയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. സ്നേഹപൂർവം, സൽമ സലിം.

0: ദോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 51-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, അനന്തപുരം രവി, മിഥുന നെവിൽ, സിന്ധു വിജയൻ. സംവിധാനം പി എ ബിജു.
1: തെരുവിൽ പാട്ടുപാടി പിച്ചതണ്ടൽ നിരോധിച്ചിരിക്കുകയാണെന്ന് പോലീസ്. കരളിൽ കനല് നിരോധിച്ചിരിക്കുകയാണെന്ന് കാതറീന പറഞ്ഞാൽ ആരു കേൾക്കാൻ? പണ്ടേ ജീവിതം ക്ഷയിച്ചവളാണ് കാതറീന. ശരീരത്തിന്റെ ക്ഷയരോഗം അവളുടെ പീഡന പർവ്വത്തിലെ കിരീടധാരണമത്രേ. ഭർത്താവിന്റെ മരിച്ചടക്ക ദിവസം തന്നെ കൊച്ചുകുട്ടികളുമൊത്തു തെരുവിലേക്കെറിയപ്പെട്ട ഭ്രാന്തി കാതറീനയുടെ കാൽച്ചിലമ്പിൽ ദുഃഖമണിയൊച്ച കേൾക്കാം. അവളുടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ കൈയേൽപ്പിക്കാൻ ആരെങ്കിലും ഇവിടുണ്ടോ? കാതറീനയുടെ ഭർത്താവ് മർമലഡോവിന്റെ മരണാനന്തര ചെലവുകൾക്ക് ചില്ലിപ്പൈസ പോലും ഇല്ലാതിരുന്നിടത്ത് യാതൊരു മുൻപരിചയവുമില്ലാതിരുന്ന ഒരാൾ പണവുമായി എത്തി. ഇരട്ടക്കൊലപാതകം ചെയ്ത കുറ്റബോധത്തിൽ നീറിനിന്ന റസ്കോൾനിക്കോവാണ് അന്ന് അവധൂതനെപ്പോലെ സഹായിയായി വന്നതെങ്കിൽ, കിടപ്പാടം പോലുമില്ലാതെ ഭ്രാന്തിയായി തെരുവിലലഞ്ഞ കാതറീന മരണം പുൽകുമ്പോഴും മറ്റൊരു കുറ്റവാളി അവധൂതവേഷത്തിൽ എത്താതിരിക്കുമോ? ശിക്ഷയനുഭവിക്കുന്നവർ തന്നെ രക്ഷകരായെത്തുന്ന അനന്യദൃശ്യങ്ങൾ ഡോസ്റ്റോയെവ്സ്കി ഒരുക്കുകയാണിവിടെ.
2: കുട്ടികളെവിടെ? നീ നീ അവരെ കൊണ്ടുവന്ന പോലങ്ക. നിങ്ങൾ നിങ്ങൾ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോയത്? ഓ, അപ്പോ ഈ വിധത്തിലാണ് നീ ജീവിക്കുന്നത് അല്ലേ? അല്ലേ സോണിയ? ഞാൻ ഒരിക്കലും നിന്റെ മുറിയിൽ വന്നിട്ടില്ല. ഇവരൊക്കെ ആരാ?
3: എല്ലാവരുമുണ്ട്. ഇതാ നോക്കൂ, റസ്കോൾനിക്കോവ്, ആൻഡ്രി.
2: ഞങ്ങൾ കാരണം നീ നശിച്ചു സോണിയ. പോലങ്ക, ലിഡ, കോലിയ, ഇവിടെ വരൂ. ഇവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. എന്റെ നില മോശമായി. എല്ലാം അവസാനിക്കുകയാണ്. എന്നെ കിടത്തു. സമാധാനത്തോടെ ഞാൻ മരിക്കട്ടെ.

എന്ത് പുരോഹിതനോ? എനിക്ക് എനിക്ക് വേണ്ട, അതിനൊന്നും വേണ്ടി ഒരു റൂബൽ പോലും ചെലവെയ്യാൻ നിങ്ങളുടെ കയ്യിലില്ല. ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ദൈവം എനിക്ക് എനിക്ക് മാപ്പ് നൽകും. എന്നിട്ടും അവനെനിക്ക് മാപ്പ് നൽകുന്നില്ലെങ്കിൽ ഞാനത് കാര്യമാക്കുന്നില്ല.

0: അവർ മരിച്ചു.
1: റസ്കോൾനിക്കോവ്, ഞാനാണ്.
2: ഓ, നിങ്ങൾ ഇവിടെയും?
1: ആ, ഞാനിവിടെയും. വരൂ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്.
2: നിങ്ങൾ തക്ക സമയത്തെത്തി. ഒരു മരണം നടന്നു കഴിഞ്ഞു.
1: എല്ലാ ഒരുക്കങ്ങളും ചടങ്ങുകളും ശവസംസ്കാരം എല്ലാം ഞാൻ തന്നെ നിർവഹിച്ചോളാം. നിങ്ങൾക്കറിയാലോ, പണച്ചിലവുള്ള കാര്യമാണ്. എന്റെ പക്കൽ അത് ധാരാളമുണ്ട്. രണ്ടു കുഞ്ഞുങ്ങളെയും പോലങ്കയെയും ഏതെങ്കിലും നല്ല അനാഥാലയത്തിൽ ചേർക്കാം. അവർക്ക് പ്രായപൂർത്തിയാവുമ്പോൾ ഓരോരുത്തർക്കും 1500 രൂപൾ നൽകാനായി ഏർപ്പാടും ചെയ്യാം.
2: ആട്ടെ, എന്താണ് നിങ്ങളുടെ ഈ ഔദാര്യത്തിന് പിന്നിലുള്ളത്?
1: ഇപ്പോഴും നിങ്ങൾക്ക് ആശങ്കയോ?
2: അതെ,
1: എനിക്ക് ആ പണം ആവശ്യമില്ലെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഞാനിത് ചെയ്യുന്നത്.
2: എനിക്കൊന്നിലും ആരെയും വിശ്വാസമില്ലാതായിരിക്കുന്നു. ഒരു ഔദാര്യത്തിൽ ദാനം ചെയ്യുന്നവർ വഞ്ചന കാട്ടുന്നത് ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
1: ഈ മരണപ്പെട്ടവൾ പലിശക്കാരി വൃദ്ധയെ പോലെയാണോ? പറയൂ. ലൂഷിനെ പോലെയുള്ളവർ ഈ ലോകത്ത് വൃത്തികെട്ട പ്രവൃത്തികൾ ചെയ്ത് സുഖമായി ജീവിക്കുന്നു. ഇത്തരം നല്ലവരായ സ്ത്രീകൾ ഇങ്ങനെ നരകിച്ചു മരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇവരെ സഹായിച്ചില്ലെങ്കിൽ പോലങ്കയും അവളുടെ സഹോദരിയുടേതുപോലെ ഒരു ജീവിതം നയിക്കേണ്ടി വന്നേക്കാം.
2: നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ?
1: തീർച്ചയായും എനിക്കറിയണമല്ലോ. ഈ ചുവരിനപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ കെട്ടിടത്തിൽ അടുത്തടുത്ത മുറികളിൽ സോണിയായുടെ അയൽവാസി.
2: നിങ്ങളോ?
1: അതെ,
2: ഇവിടെ തന്നെ ഉണ്ട് അല്ലേ?
1: അതെ, എനിക്ക് നിങ്ങളോട് വലിയ മമതയാണ്. നമ്മൾ സുഹൃത്തുക്കളാകേണ്ടവരാണ്. നമുക്ക് ഇനിയും കാണാം.
3: എനിക്ക് കടന്നു വരാമോ?
2: റസ്മഹിൻ, നിനക്ക് വേണ്ടി ഈ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയല്ലേ?
3: ആ, ഇപ്പോ നിനക്ക് ഒരസുഖവുമില്ല.
2: ഇല്ല, ഒരസുഖവുമില്ല.
3: ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാനാണ് വന്നത്. അത് നീ കേൾക്കാൻ തയ്യാറാവണം.
2: കാര്യം ഗൗരവമുള്ളതാണല്ലോ. നിന്റെ വരവ് കണ്ടപ്പോഴേ മനസ്സിലായി.
3: അവസാനമായി ഞാൻ ഒരു കാര്യമറിയാൻ വേണ്ടി മാത്രമാണ് വന്നത്. നിനക്ക് ശരിക്കും ഭ്രാന്താണോ? പലരും നിനക്ക് ഭ്രാന്ത് പിടിക്കാറായെന്ന് സംശയിക്കുന്നു. നിന്റെ മര്യാദഘട്ട പ്രവൃത്തികൾ, ഒരു ഭ്രാന്തന് മാത്രമേ അങ്ങനെ പെരുമാറാനാകൂ.
2: നീ എപ്പോഴാണ് അവരെ കണ്ടത്?
3: ഞാനിപ്പോ അവരെ പിരിഞ്ഞതേയുള്ളൂ. നീ എവിടെയാണ് അലഞ്ഞു നടക്കുന്നത്? ദയവായി പറയൂ. ഞാൻ ഇതിനകം 3 തവണ നിന്നെ കാണാൻ വന്നു. ഇന്നലെ മുതൽ നിന്റെ അമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്.
2: അമ്മയോ?
3: അതെ, അവർ നിന്റെ അടുക്കലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ സഹോദരി തടയുന്നുണ്ട്, പക്ഷേ അവരത് വകവയ്ക്കുന്നില്ല. ഞാൻ നിന്നെ അന്വേഷിച്ച് സോണിയയുടെ അടുത്ത് ചെന്നു. അവിടെ ഒരു ശവപ്പെട്ടി കണ്ടു. കുട്ടികൾ അതിനു ചുറ്റുമിരുന്ന് കരയുന്നു. നിന്റെ നിഴൽ പോലും അവിടെ നിന്ന് കണ്ടില്ല. ഇപ്പോ കണ്ടില്ലേ, 3 ദിവസമായി ഭക്ഷണം കാണാത്തവനെ പോലെ ഇറച്ചിക്കറി വെട്ടി വിഴുങ്ങുന്നു. നിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. ആ, നടക്കട്ടെ.
2: അതിനിടയ്ക്ക് നീ പോകാൻ എണീറ്റോ? ഇപ്പൊ നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
3: നിനക്കതിൽ എന്ത് കാര്യം? നീ അതൊന്നും അറിയേണ്ടതില്ല.
2: നീ വളരെ ശ്രദ്ധിക്കണം. നീ മദ്യപിക്കാൻ പോവുകയാണല്ലേ?
3: എങ്ങനെ?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 51-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗേ ലോഗ്, അനന്തപുരം രവി, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, സോണിയ, നിതുന നെവിൽ, കാതറീന, സിന്ധു വിജയൻ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാണാകൺമണി എന്ന ചിത്രത്തിനുവേണ്ടി സുജാതയും ശ്യാം ധർമ്മനും പാടിയത്. ഈ ഗാനത്തിന്റെ രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ശ്യാം ധർമ്മൻ.

ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി ഇളയരാജ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ജോത്സനയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മനസ്സിനക്കരെ.

ഒപ്പം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഡോക്ടർ മധു വാസുദേവൻ, സംഗീതം നൽകിയത് ഫോർ മ്യൂസിക്സ്.

കാതോട് കാതോരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്നത്.

അപരിചിതൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് സുരേഷ് പീറ്റേഴ്സ്.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റർ പ്ലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: ട്വിറ്റർ പ്ലിൽ ഏജൻസീസ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം.
1: ആകാശവാണി ഹെ 12 സാല വിശ്വാസ് കെ വികാസ് കെ ജന കല്യാണ കെ വിശേഷ ശൃംഖല കെ അന്തർഗത ആജ് സുനിയെ മോദി സർക്കാർ കി രാഷ്ട്ര പ്രഥം കി നീതി പർ പരിചർച്ച. ഇസ്മേ ഭാഗ് ലേ രഹേ ഹേ CRPF കെ പൂർവ മഹാനിരീക്ഷക് MP നഥാനിയൽ ഓർ അന്താരാഷ്ട്രീയ മാമലോ കി വിശേഷജ്ഞ പ്രൊഫസർ അൻഷു ജോഷി. പരിചർച്ച കാ സഞ്ചാലൻ കർ രഹേ ഹേ പത്രകാർ സൗരഭ് ശുക്ല.
2: ആകാശവാണി കെ ഖാസ് കാര്യക്രം മേ ആപ്കാ സ്വാഗത് ഹേ. ആജ് ഹം ചർച്ച കർനേ ജാ രഹേ ഹേ.

ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു ഗാനം കേൾക്കാം. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത്.

അനശ്വരം എന്ന ചിത്രത്തിനു വേണ്ടി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. വരികൾ PK ഗോപി, സംഗീതം ഇളയരാജ.

പശ്ചിമ ബംഗാളിലെ ഹുഗ്ലിയിൽ താരകേശ്വറിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത്തെ ഗഡു വിതരണത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയുടെ ദൃക്സാക്ഷി വിവരണം അല്പസമയത്തിനകം. ഡൽഹി റിലേ.

0: ആകാശവാണി കവരത്തി ഫിൻഫൂരിഷ ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫിൻഫൂരിഷ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഫിൻഫൂരിഷയിലൂടെ ആത്മവിശ്വാസത്തോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും മുന്നേറുന്ന ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുകയാണ്. നിയമം എന്നത് വെറും നിയമവാക്യങ്ങളുടെ കൂട്ടമല്ല, മറിച്ച് സാമൂഹിക നീതിയിലേക്കുള്ള ശക്തമായ വഴി എന്ന വിശ്വാസത്തോടെ പഠനത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു LLB വിദ്യാർത്ഥിനിയാണ് നമ്മുടെ അതിഥി. നിയമത്തെ അറിയുക, മനസ്സിലാക്കുക, ആത്മവിശ്വാസത്തോടെ ഉപയോഗിക്കുക. കൽപ്പേനി ദ്വീപ് സ്വദേശിനിയും LLB വിദ്യാർത്ഥിനിയുമായ സഫാനയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി. നമസ്കാരം, പെൺഫോറിഷ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം, എന്റെ പേര് സഫാന. ആദ്യം തന്നെ ഫിൻഫോറിഷ എന്ന പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ ആകാശവാണി കവർത്തിക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഞാൻ കൽപ്പനി ദ്വീപ് സ്വദേശിയാണ്. എന്റെ പഠനം 10ാം ക്ലാസ് വരെ ലക്ഷദ്വീപിൽ തന്നെയായിരുന്നു. പിന്നീട് +1, +2 പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂർ പോയി. അവിടുന്ന് പിന്നെ തിരുവനന്തപുരം മാറിവാനിയോസ് കോളേജിലായിരുന്നു BA ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അത് കഴിഞ്ഞ് 3 വർഷക്കാലം ഞാൻ UPSC കോച്ചിയിലായിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഞാൻ തൊടുപുഴ അലസർ ലോ കോളേജിൽ 2ാം വർഷ നിയമ വിദ്യാർത്ഥിയാണ്. ഞാൻ 3-year unit LLB ആണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 2nd year ആണ്. എന്റെ ബാപ്പ ലക്ഷദ്വീപിലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓഫീസറാണ്, PKOA എന്നാണ് പേര്. എന്റെ ഉമ്മ ഷംഷാദ് ബീഗം ഹോം മേക്കറാണ്. എനിക്കൊരു അനിയത്തിയാണ് ഉള്ളത്, ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് 3rd year MBBS വിദ്യാർത്ഥിനിയാണ്.
0: LLB തിരഞ്ഞെടുക്കാൻ പ്രചോദനമായത് എന്താണ്?
1: പ്രചോദനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹത്തിൽ നീതി ഉറപ്പാക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധം, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് നിയമം അല്ലെങ്കിൽ നിയമ പഠനമാണ് എന്ന തിരിച്ചറിവാണ്. സാധാരണക്കാരനായ മനുഷ്യർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, കാരണം നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ എന്തൊക്കെ നേരിടുന്നു എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഹാൻഡ് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ വളരെ റീസെന്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് മാത്രം നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അറിവ് പകരുക എന്നതിലുപരി, സ്വയം അവർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അവരുടെ വോയിസ് ആവുക എന്നുള്ളത് നിയമ പഠനത്തിലൂടെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്.
0: ഒരു പെൺകുട്ടിക്ക് നിയമ വിദ്യാഭ്യാസം എത്രത്തോളം ആവശ്യമാണെന്ന് വിശദീകരിക്കാമോ?
1: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിയമ വിദ്യാഭ്യാസം എന്നുള്ളത് കേവലം ഒരു ബിരുദം മാത്രമല്ല, മറിച്ച് സമൂഹത്തിലെ മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും, എസ്പെഷ്യലി പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും, വലിയൊരു ആത്മവിശ്വാസം കൂടിയാണ്. സ്വന്തം അവകാശങ്ങൾ എന്താണെന്നും അത് ലംഘിക്കപ്പെട്ടാൽ എവിടെ പരാതിപ്പെടണം എന്നും അറിയാവുന്ന ഒരു പെൺകുട്ടിക്ക് സത്യം പറഞ്ഞാൽ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല. കാരണം വാട്ട് ഹാസ് സൊസൈറ്റി അഫോർഡഡ് ടു ദം എന്നവർക്കറിയാം. അത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ അത് തിരിച്ചു നേടാം എന്നുള്ള ഒരു അറിവ് എന്ന് പറയുന്നത്, അതാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം അഥവാ വിമൻ എംപവർമെന്റ് എന്ന് പറയുന്നത്. നിയമ വിദ്യാഭ്യാസം ഒരു പെൺകുട്ടിക്ക് നൽകുന്നത് എംപവർമെന്റ് ത്രൂ അവയർനെസ് അഥവാ അറിവിലൂടെയുള്ള ശാക്തീകരണമാണ്. ഇതാണ് നിയമ വിദ്യാഭ്യാസം എന്നതിന്റെ യഥാർത്ഥ അടിത്തറ. ഇതിനൊരു ബിരുദ വിദ്യാഭ്യാസം വേണമെന്നില്ല. നമുക്ക് എന്താണ് നമ്മുടെ റൈറ്റ്സ്, എന്താണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, എന്താണ് നമ്മുടെ സിവിൽ റൈറ്റ്സ് എന്താണ്, ഇതിനെപ്പറ്റിയുള്ള ഒരു ബേസിക് വിവരം, അല്ലെങ്കിൽ ഇത് ഇവയൊക്കെ എന്താണ് ഇതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എങ്ങനെ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നുള്ളത് പ്രോപ്പറായിട്ട് അറിയാവുന്ന ഒരാൾ എന്ന് പറയുന്നത് ഇസ് വെൽ എംപവേർഡ്.
0: ഇപ്പൊ സോഷ്യൽ മീഡിയയിലും മറ്റ് സൈബർ ഇടങ്ങളിലും സ്ത്രീകൾ ഇന്ന് ധാരാളം അതിക്രമങ്ങൾ നേരിടുന്നുണ്ട്. അത്തരം അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെ സംരക്ഷിക്കാൻ എന്തെല്ലാം നിയമങ്ങളാണ് നിലവിലുള്ളത്?
1: IT Act 2000 പ്രകാരം Section 66E, 67, 67A എന്നിവ സ്ത്രീകളുടെ സ്വകാര്യത ലംഘിക്കുന്നതിനും അശ്ലീല സ്വഭാവമുള്ള ഡേറ്റ പ്രചരിപ്പിക്കുന്നതിനുമെതിരെയുള്ള ശക്തമായ വകുപ്പുകളാണ്. അതുകൂടാതെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ, അതായത് ഭാരതീയ ന്യായ സംഹിത 2023 Section 78 എന്നുള്ളത് സൈബർ സ്റ്റോക്കിങ്ങിനെതിരെയുള്ള വകുപ്പാണ്. അപ്പം ഇവയ്ക്കും സ്ത്രീകളെ സൈബർ ഇടങ്ങളിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻസും കാര്യങ്ങളുമാണ്. ഇതിനു പുറമെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലില്, അതായത് cybercrime.gov.in, പേര് വെളിപ്പെടുത്താതെ, അതായത് അനോണിമസ് ആയിട്ട് പരാതി നൽകാനുള്ള ഒരു സൗകര്യവും ഇന്ന് ഇന്ത്യയിലുണ്ട്. ഇവയെല്ലാം തന്നെ സൈബർ സ്പേസ് അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമങ്ങളും കാര്യങ്ങളുമാണ്.
0: തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമം ഇന്ന് എത്രത്തോളം ഫലപ്രദമായി നടപ്പിലാക്കപ്പെടുന്നുണ്ട്?
1: പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് ആക്ട് 2013 അഥവാ പോഷ് ആക്ട് എന്നത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് മാന്യമായും സുരക്ഷിതമായും ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പാക്കുന്ന ഒരു ആക്ടാണ്. 10 അതിലധികമോ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഒരു ഇന്റേണൽ കമ്മിറ്റി എന്ന് നിർബന്ധമാണ്. പരാതികൾ രഹസ്യമായി കൈകാര്യം ചെയ്യാനും ഇടയ്ക്ക് നീതി ഉറപ്പാക്കാനും ഈ നിയമം സഹായിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഇന്റേണൽ കമ്മിറ്റി രഹസ്യ സ്വഭാവത്തോടുകൂടി പരാതികൾ കൈകാര്യം ചെയ്യുന്നത് കാരണം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി പ്രയത്നിക്കുന്ന സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങൾ കുറച്ചുകൂടി സുരക്ഷിതത്വമുള്ളതാക്കാൻ വേണ്ടുന്ന ഏറ്റവും വലിയ ഉപാധികളിൽ ഒന്നുകൂടിയാണ്.
0: സ്ത്രീകളെ സംബന്ധിച്ച് മറ്റൊരു പ്രധാന നിയമമാണല്ലോ ഗാർഹിക പീഡന നിരോധന നിയമം. ഈ നിയമം സ്ത്രീകൾക്ക് എന്തുതരം സംരക്ഷണമാണ് നൽകുന്നതെന്ന് വിശദീകരിക്കാമോ?
1: ഗാർഹിക പീഡന നിരോധന നിയമം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നത് ശാരീരിക പീഡനം മാത്രമല്ല മാനസിക, ലൈംഗിക, സാമ്പത്തികവുമായ പീഡനങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീക്ക് സ്വന്തം വീട്ടിൽ താമസിക്കാനുള്ള അവകാശം അഥവാ റൈറ്റ് ടു റിസൈഡ്, സംരക്ഷണ ഉത്തരവുകൾ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ്, സാമ്പത്തിക സഹായം അഥവാ ഫൈനാൻഷ്യൽ ഹെൽപ്പ് എന്നിവ നിയമം വഴി കോടതി ഉറപ്പാക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ നീതി ലഭിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സിവിൽ സ്വഭാവമുള്ള ക്രിമിനൽ നിയമമാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അഥവാ ഗാർഹിക പീഡന നിരോധന നിയമം.
0: സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ വനിതാ കമ്മീഷൻ ഇടപെടലുകൾ നടത്തുന്നതായി മാധ്യമങ്ങളിലൂടെ അറിയാറുണ്ട്. എന്താണ് വനിതാ കമ്മീഷൻ? ഒരു സ്ത്രീക്ക് വനിതാ കമ്മീഷന്റെ സഹായം ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് തേടാവുന്നത്?
1: വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമപരമായ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഈ പറഞ്ഞ വനിതാ കമ്മീഷൻ. സ്ത്രീധന പീഡനം അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ വിവേചനം, പോലീസ് നടപടിയിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന വീഴ്ചകള്, അത് അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങള് തുടങ്ങി സ്ത്രീകളുടെ നിലനിൽപ്പിനെയോ അല്ലെങ്കിൽ അന്തസ്സിനെയോ ബാധിക്കുന്ന ഏതൊരു വിഷയത്തിലും ഇടപെടാനുള്ള പവറുണ്ട് വനിതാ കമ്മീഷന്. അപ്പൊ ഇതിലേക്കുള്ള പരാതികൾ എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ടായിട്ടോ നൽകാവുന്നതാണ്. അതുപോലെ വനിതാ കമ്മീഷന് അദാലത്തുകൾ വഴി പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള പവറുണ്ട്.
0: നിയമങ്ങളെ കുറിച്ച് അറിവുള്ള സ്ത്രീകൾ പോലും പലപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ സമൂഹത്തിലെ ഒറ്റപ്പെടുത്തൽ ഭയന്ന് നിയമ സഹായം തേടാൻ മടി കാണിക്കാറുണ്ട്. എന്താണ് അവരോട് പറയാനുള്ളത്?
1: നിയമ സഹായം തേടാൻ മടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു ഓക്സിമോറോൺ ആണ്. നിയമം എക്സിസ്റ്റ് ചെയ്യുന്നത്, നിയമമുള്ളത് നമ്മളെ സഹായിക്കാനാണ്. നിയമം എപ്പോഴും നമ്മുടെ പക്ഷെ തന്നെ ആയിരിക്കും. ഒരു നിയമം ലംഘിക്കുന്ന ഒരാളാണ് എപ്പോഴും സമൂഹത്തെ പേടിക്കേണ്ടത്, അല്ലാതെ ഇരയാക്കപ്പെടുന്ന ഒരാളല്ല. സമൂഹം എന്തു പറയും അല്ലെങ്കിൽ അവരെന്നെ എങ്ങനെ കാണും, അവരെന്നെ ഏത് കണ്ണിലാണ് കാണുക എന്നുള്ളതിനേക്കാൾ പ്രധാനം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതവും നിങ്ങളുടെ അന്തസ്സുമാണ്. എപ്പോഴും ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ കാണിക്കുന്ന ധൈര്യം, ഇന്ന് നിങ്ങളെ നിയമസഹായം തേടാൻ കാണിക്കുന്ന ആ ധൈര്യം എന്ന് പറയുന്നത് നാളെ മറ്റൊരു സ്ത്രീക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. അവർക്കുണ്ടാവുന്ന അനീതി സഹിച്ചിരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് വേണ്ട നീതി എനിക്ക് തന്നെ ചോദിച്ച് മേടിക്കാം എന്നുള്ളത് എന്ന് അവർക്കൊരു മാതൃക കാണിച്ചു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും നിയമസഹായം തേടാൻ മടിക്കരുത്. എന്ത് പ്രശ്നം വന്നാലും, അതിപ്പം ഇനിയിപ്പം മോഷണത്തിന്റെ കേസാണെങ്കിലും അതൊരു റേപ്പിന്റെ കേസാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും അത്രയും എന്താ പറയാ അത്രയും വലിയൊരു സ്പെക്ട്രത്തിൽ നിൽക്കുന്ന എന്താണെങ്കിൽ പോലും നിയമസഹായം തേടാനുള്ളത് മടിക്കരുത്. കാരണം അതാണ് ഫൈനലി നമുക്ക് വേണ്ട നീതി നമുക്ക് മേടിച്ചു തരിക എന്നുള്ളത്.
0: ഭാവിയിൽ ഒരു അഭിഭാഷകയാകുമ്പോൾ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി എങ്ങനെയുള്ള ഇടപെടലുകൾ നടത്താനാണ് ആഗ്രഹിക്കുന്നത്?
1: ഒരു അഭിഭാഷകയാകുമ്പോൾ കേവലം കോടതി മുറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് നിയമം എന്ന് പരക്കെയുള്ളൊരു വിശ്വാസമുണ്ടല്ലോ, അത് മാറ്റണം എന്നാണ് എൻ്റെ ഒരു പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ പോഷ് ആക്ടിനെ കുറിച്ച് സംസാരിച്ചു, ഗാർഹിക പീഡന നിരോധന നിയമത്തെ കുറിച്ച് സംസാരിച്ചു. സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട നിയമമായിട്ട് പോലും ഇത് കേട്ടോണ്ടിരിക്കുന്ന എത്ര സ്ത്രീകൾക്ക് ഇതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയയെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോ നമുക്കിടയിലുള്ള സ്ത്രീകൾക്ക്, അതായത് ലക്ഷദ്വീപിലെ സ്ത്രീകൾക്കിടയിൽ ലീഗൽ

0: ലിറ്ററസി കൂട്ടണം, നിയമ സാക്ഷരത വർദ്ധിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ നീതി തേടി കോടതിയിലെത്തുന്ന ആൾക്കാർക്ക്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള സ്ത്രീകൾക്ക്, എസ്പെഷ്യലി സ്ത്രീകൾക്ക് സൗജന്യ നിയമ സഹായം എന്നത് ഒരു പരിധിവരെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളതും എൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നതാണ്. അവർക്ക് അർഹമായ അവകാശങ്ങൾ വാങ്ങി നൽകാനും അവർക്ക് വേണ്ടി കൂടുതൽ പ്രയത്നിക്കാനും എന്നെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്.
1: LLB പഠിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്?
0: നിയമപഠനം എന്നത് ഒരു തൊഴിൽ എന്നതിലുപരി, ഒരു ബിരുദം എന്നതിലുപരി സമൂഹത്തെ മാറ്റിമറിക്കാനുള്ള ഒരു കരുത്തുകൂടിയാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന നിയമം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊട്ടക്ഷനാണ്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള നമ്മുടെ സ്ട്രെങ്ത് ആയിരിക്കും നമ്മുടെ നിയമങ്ങളെ പറ്റിയുള്ള നമ്മുടെ അറിവ്. നിയമങ്ങൾ മാത്രമല്ല, എന്റെ റൈറ്റ്സ് എന്താണ്, എന്റെ അവകാശങ്ങൾ എന്താണ്, അവയുടെ ലംഘനം വാട്ട് ഡു ദേ മീൻ, അതിന് നമുക്ക് എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ എന്റെ നഷ്ടപ്പെട്ട അവകാശങ്ങൾ എനിക്ക് എങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഒരു LLB സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു LLB പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ആംബീഷനോടുകൂടി വേണം നമ്മളിതിനെ, എന്താ പറയുക, ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം കടന്നു വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്. ഇപ്പം കോൺഫിഡൻസോടുകൂടി കയറി വരിക, നന്നായിട്ട് വായിക്കാൻ പഠിക്കുക, ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കണം, നമ്മുടെ ചുറ്റും കാണുന്ന അനീതികളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം നമുക്ക് വേണം. അപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, LLB പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന പെൺകുട്ടികൾ ആത്മവിശ്വാസത്തോടെ ഈ മേഖലയിലേക്ക് കടന്നു വരിക. കാരണം നമ്മുടെ ഈ സമൂഹത്തെയും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയും സംരക്ഷിക്കാനുള്ള കരുത്താണ് നിയമ പഠനം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്.
1: ഇന്ന് ഈ പരിപാടിയിലൂടെ നിയമബോധവും സ്ത്രീ ശക്തീകരണവുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട ചിന്തകൾ പങ്കുവച്ചതിന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. നിയമ വിദ്യാഭ്യാസത്തിന്റെ ഈ യാത്രയിൽ കൂടുതൽ നേട്ടങ്ങളും വിജയവും കൈവരിക്കട്ടെ എന്നും നീതിയും ന്യായവും മുൻനിർത്തി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു മികച്ച നിയമജ്ഞയായി മാറട്ടെ എന്നും ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഫെൻഫൂരിഷ, കൽപ്പീനി ദ്വീപ് സ്വദേശിനിയും LLB വിദ്യാർത്ഥിനിയുമായ സഫാനയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് BB സമിയ, സലാഹിയ മൻസിൽ. ഏവർക്കും നന്ദി, നമസ്കാരം.
3: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
4: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
4: കറോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹൈ കി ഡെമോക്രസി കാൻ ഡെലിവർ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
4: പറക്കുകയായിരുന്നു.
5: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന് പറക്കുകയായിരുന്നു.
4: ഏക് ഖിലാഡി ദുനിയാ കെ കിസി കോണേ മേ ഹാത്ത് മേ തിരംഗാ ലേക്കർ കെ ദോഡ്

0: सारे हिंदुस्तान में ऊर्जा भर देता है, सारे हिंदुस्तान में चेतना भर देता है।
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് നസീബുദ്ദീൻ ബണ്ടുംപള്ളി.
3: ഫാട്ടുഫെട്ടി. ഹലോ, ആകാശവാണിയുടെ ഫാട്ടുഫെട്ടിയിലേക്ക് സ്വാഗതം. ആരാണ്?
4: മുഹമ്മദ് അസ്റത്ത് ബിലാൽ.
3: ബിലാൽ എവിടുന്നാണ് വിളിക്കുന്നേ?
4: കവരത്തി.
3: ഓക്കെ, ബിലാൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ?
4: 4 ക്ലാസ്.
3: ഏത് സ്കൂളിലാണ്?
4: SB സ്കൂൾ.
3: ഓക്കെ, ക്ലാസ്സിൽ ആരൊക്കെയുണ്ട്? കൂട്ടുകാരൊക്കെ ആരാണ്?
4: ഫൈസാൻ, റാദിൻ, കാസിം, നിഹാൽ, ഫൗസാൻ, റേനൽ, റാദിൻ, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്.
3: ഓക്കെ, അപ്പൊ ബിലാല് പാട്ട് പാടാറുണ്ടോ?
4: ആ,
3: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിയാലോ?
4: ഓക്കെ,
3: പാടിക്കോളൂ.
4: അസ്സലാമലൈക്കും. ബലാലാണ് വല്യോലാണ് ബായോലാണ് ദുബായിലെ, ഹലാലായ പാതയിലാണ് അടിമുടി പടവിലെ, തോക്ക് അള്ളാണേ പാണേക്കാണ് ആദമിലായൊരു മാലേക്കാണ് ബദറായൊരു നിരിപ്പിരിക്കാണ് അഹദിലെ മതിലിനെ കാണ്. ബലാലാണ് ബല്യോലാണ് ബായോലാണ് ദുബായിലെ, ഹലാലായ പാതയിലാണ് അടിമുടി പടവിലെ, നോക്ക് കിനാവോനല്ല പാതിരാവോനല്ല കിനാവോനല്ല പോതി പൂത്തതുമല്ല അല്ലാണേ പാണേ കാണ് ആദമില.

പോതെ പോത്തതുമല്ല. ബലാലാണ് ബല്ലോലാണ് ബായോലാണ് ദുബായിലെ, ഹലാലായ പാതയിലാണ് അടിമുടി പടവിലെ തോക്ക്. കിനാവോനല്ല പാതിരാവോനല്ല കിനാവോനല്ല പോതെ പോത്തതുമല്ല.

0: ത്തിയില്ലേ മഞ്ചാടി ചോപ്പിന്റെ ചോപ്പാണ് ചള്ളമ്മല് ഉമ്മാന്റെ കയ്യെന്നല്ലേ ഉപ്പാനെ കണ്ടപ്പോ മോറന്ന് താത്തിട്ട് ഓതിപ്പടിച്ചതല്ലേ എടാമ്പുള്ള ചങ്ങായിലാല് എന്റെ കുട്ടിന്റെ പോക്ക് പലാല് ഈ ഉമ്മാന്റെ ഹജത്ത് പോലെ കടങ്കി കണ്ട് ലോലേ കൂട്ട് പിലാല് കടങ്കി കണ്ട് ഓനല്ലേ ലോലേ തന
1: ബിലാലെ, പാട്ട് വളരെ നന്നായിട്ടുണ്ട്. ബിലാലെ സ്കൂളിലൊക്കെ പാടാറുണ്ടോ? ഓക്കെ, സ്കൂളിൽ നിന്ന് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഇന്ന് ബിലാലിന് ഏത് പാട്ടാണ് വേണ്ടത്?
0: ഞാൻ പാടിയ പാട്ട് അത് കിട്ടിയില്ലേ, വേറെ പാട്ട് മതി.
1: അപ്പൊ ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
0: കൂട്ടുകാർക്കും ഉമ്മക്കും മൂത്തോൾക്കും ടീച്ചേഴ്സിനും.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ നല്ലൊരു പാട്ട് കേൾക്കാം. ആകാശവാണിയിലേക്ക് വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കാം.

0: ഇന്നത്തെ പാഠപ്പെട്ടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.
1: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
2: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
4: Go for PLI.
5: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
1: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
2: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: 90 തികഞ്ഞ ആകാശവാണി.
7: ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര
6: 90 തികഞ്ഞ ആകാശവാണി
8: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05 പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
6: 90 തികഞ്ഞ ആകാശവാണി.
7: ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
8: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
7: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
8: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
7: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
8: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ.
6: 90 തികഞ്ഞ ആകാശവാണി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും

0: കുറഞ്ഞ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
3: Go for PLI.
4: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.

ആകാശവാണി കവരത്തി നിലയത്തുനിന്നുള്ള സായന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തുനിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് റംസീന ബീഗം, ചെണ്ടിപ്പുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: आकाशवाणी പദ്ധതികൾ ജനനന്മയ്ക്ക്. PM FME പദ്ധതി.
1: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 ജൂൺ 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൌകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PM FME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൌത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PM FME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PM FME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നതുവഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ
2: This is Akashvani, the news read by Valsa Williams. President Draupadi Murmu today lauded Prime Minister Narendra Modi's leadership, stating that he has significantly enhanced India's prestige and influence on the global stage through his visionary governance and constructive engagement with world leaders. Addressing a large public gathering at Rai Rangpur in Odisha's Mayurbhanj district, organized to mark the completion of 2 years of the Mohan Charan Majhi government in the presence of Mr. Modi, the President said, India has consistently emerged as a voice of peace, dialogue and cooperation under Prime Minister Modi's stewardship. Addressing the public gathering, Prime Minister Modi lauded Odisha's progress as the state completed 2 years under Chief Minister Mohan Charan Majhi, saying it is moving rapidly on the path of development and contributing significantly to the growth of eastern India.
3: Odisha mein aarthik gatividhiyan, nivesh aur udyogon ko आकर्षित करने का सामर्थ्य आज नजर आ रहा है। केंद्र सरकार का विजन है पूर्वी भारत के विकास से भारत का विकास। इसलिए हम पूर्वोदय की नीति पर काम कर रहे हैं। जिस पूर्वी भारत को कांग्रेस के दौर में पिछड़ेपन का पर्याय बना दिया गया था, आज वो प्रगति का प्रवेश द्वार बन रहा है।
2: The Prime Minister today inaugurated and laid the foundation stones for development projects worth around 47,000 crore rupees across multiple sectors. Later, the Prime Minister arrived in West Bengal for a two-day visit. He took part in Paschim Bango Divas celebrations at Tarakeshwar in Hooghly district. He also released the 23rd installment of PM Kisan scheme worth 18,880 crore rupees, benefiting over 9.44 crore farmers across the country. Mr. Modi participated in a grand function to celebrate the state day. Along with Chief Minister Shubhendu Adhikari, he launched dedicated and laid foundation stones for various development projects across railways, agriculture, rural development, fisheries and animal husbandry sectors. The Prime Minister will commission 3 indigenously built Indian Navy platforms, INS Dhunagiri, INS Sanshodhak and INS Agre in Kolkata tomorrow, designed by the Navy's Warship Design Bureau and built by Garden Reach Shipbuilders and Engineers. The vessels are intended to strengthen combat operations, hydrographic surveying and anti-submarine warfare. The Navy said the vessels have more than 75% indigenous content and involved over 200 micro, small and medium enterprises, highlighting the growth of India's domestic shipbuilding industry. Union Home Minister and Minister of Cooperation Amit Shah today inaugurated Sri Ambabai Temple Development Project in Kolhapur of worth over 1,445 crore rupees. Maharashtra Chief Minister Devendra Fadnavis and other dignitaries were present on the occasion. Addressing a public gathering, Mr. Shah said the Sri Ambabai Temple, located in the historic city of Karvir, is a major centre of faith for devotees from across the country. Union Minister of State for Information and Broadcasting L. Murugan reviewed the organizational preparations of the BJP in Goa during the party's State Executive Committee meeting held in Panaji today. Addressing party workers, Murugan stressed the importance of ensuring that central government schemes reach every eligible citizen. He called for further strengthening of the party organization across all 40 assembly constituencies in the state. The government has banned the manufacture, sale and distribution of 16 fixed-dose combination FDC drugs for human use with immediate effect. The move follows a Supreme Court-directed review by an expert committee set up by the Drugs Technical Advisory Board, which found the drug combinations lacked therapeutic justification and could pose health risks. In cricket, Afghanistan have set a target of 219 runs for India in the third and final ODI at the M.H. Chidambaram Stadium in Chennai. Electing to bat first, Afghanistan were all out for 218 in 44.2 overs. Captain Hashmatullah Shahidi was the top scorer with 102 runs off 131 deliveries. In reply, India were 37 for no loss in 4 overs when reports last came in. And with that, we end this news bulletin.
4: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലേക്കെത്തി. കേരളത്തിലെ ആദ്യ ഉരുക്ക് നിർമ്മിത കമാനപ്പാലം എന്ന സവിശേഷതയോടെയാണ് ഈ പാലം ഒരുങ്ങുന്നത്. പഴയ ചരിത്രപ്രസിദ്ധമായ ആർച്ച് പാലത്തിന് സമാനമായി നിർമ്മിക്കുന്ന ഈ പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് നിർമ്മിക്കുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിൽ നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. കരാർ കാലാവധി അടുത്ത വർഷം മാർച്ച് വരെ ഉണ്ടെങ്കിലും ഈ വർഷം ഓഗസ്റ്റിൽ തന്നെ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. മൺസൂൺ കാലം സജീവമായതോടെ ജലസമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ വൻ തിരക്ക്. ഇത്തവണ വേനൽമഴ ആരംഭിച്ച മെയ് മാസം മുതൽ തന്നെ ചീയപ്പാറ വെള്ളച്ചാട്ടം ജലസമൃദ്ധമായിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേരിമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം മനോഹര കാഴ്ച ഒരുക്കുന്നത്. മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ പ്രധാന ആകർഷണമായ ഈ വെള്ളച്ചാട്ടം തട്ടുതട്ടായി താഴേക്ക് പതിക്കും. പച്ചപ്പിന് നടുവിലെ ഈ മനോഹര ദൃശ്യം ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ് അധികവും എത്തുന്നത്. സഞ്ചാരികളുടെ തിരക്കേറിയതോടെ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ വ്യാപാര മേഖലയും സജീവമായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ മാറി. ഇത്തവണ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസിൽ ചേർന്ന പൊതുവിദ്യാലയം എന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണ്. പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം പ്രവേശനം നേടി. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും മറയൂർ പഞ്ചായത്തിന്റെയും മികച്ച പിന്തുണയും ഈ മുന്നേറ്റത്തിന് കരുത്തു പകർന്നു. ഇടുക്കി ചിന്നക്കനാൽ മുത്തമ്മ ഉന്നതിയിലെ 236 കുടുംബങ്ങളുടെ ഭൂമിക്ക് കാൽ നൂറ്റാണ്ടിന് ശേഷം പട്ടയം ലഭിച്ചു. ടാറ്റ കമ്പനിയിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് അർഹരായ തൊഴിലാളികൾക്കും കർഷകർക്കും ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തത്. റവന്യൂ വകുപ്പിന്റെ പ്രത്യേക പരിശോധനകൾ പൂർത്തിയാക്കിയാണ് രണ്ട് തലമുറകളുടെ കാത്തിരിപ്പിനൊടുവിൽ ഭൂമിയുടെ അവകാശരേഖ കൈമാറിയത്. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരമായിരുന്നു ഈ ചരിത്രപരമായ ഭൂവിതരണം. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു കഴിഞ്ഞു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി. ഭാവി വികസന പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ച് 5 ഏക്കറോളം ഭൂമി റോഡിനായി നിലവിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി 12 ഏക്കറോളം ഭൂമി മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്ന കൈവശക്കാർക്ക് പതിച്ചു നൽകാനുള്ളത്. ഇതിനായുള്ള നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകി. തെക്കൻ പശ്ചിമഘട്ടത്തിന്റെ ജൈവസമ്പത്ത് വ്യക്തമാക്കിക്കൊണ്ട് മൂന്നാർ വന്യജീവി ഡിവിഷനിൽ പുതിയ 11 ജീവിവർഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ഒരു പക്ഷി, 3 ചിത്രശലഭങ്ങൾ, 7 തുമ്പികൾ എന്നിവയാണ് മേഖലയിൽ പുതുതായി രേഖപ്പെടുത്തിയത്. ജീവിവർഗങ്ങളുടെ സംരക്ഷണ മുൻഗണനകൾ നിശ്ചയിക്കാനും ജൈവവൈവിധ്യ പഠനങ്ങൾക്കും ഈ കണ്ടെത്തലുകൾ സഹായകരമാകും.
4: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും യോഗ ശരീരത്തിനും മനസ്സിനും സ്വാമി ചിത് സ്വരൂപ് നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് വൈകിട്ട് 6:50 മറക്കാതെ കേൾക്കുക. വയലും വീടും. ഇന്ന് രാത്രി 7:35 യുവവാണി മ്യൂസിക് ടൈം യോഗ ഡേ പ്രത്യേക പരിപാടി. ഇന്ന് രാത്രി 7:35 യുവവാണി. ഇന്ന് രാത്രി 8:00 നാടകം ഒരു ഗോവൻ ട്രിപ്പ് 2-ാം ഭാഗം, രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, ഗോവിന്ദ് ടി എ, ബിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൌമ്യ ജേവി, അനുജ ഭാസ്കർ. ഇന്ന് രാത്രി 9:15 കായിക ലോകം സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായുള്ള അഭിമുഖം 1-ാം ഭാഗം മറക്കാതെ കേൾക്കുക. ഇന്ന് രാത്രി 9:15 കായിക ലോകം. രാത്രി 10:00 ദേശീയ സംഗീത പരിപാടി. വിവേക് കർമാഹെ അവതരിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി ഇന്ന് രാത്രി 10:00 ദേശീയ സംഗീത പരിപാടി.

നാളെ രാവിലെ 5:55 സുഭാഷിതം ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്. നാളെ രാവിലെ 6:00 ഉഷമലരി, ഒ എൻ വി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത, ആലാപനം രഞ്ജിനി സുധീരൻ. നാളെ രാവിലെ 6:30 12th അന്തർദേശീയ യോഗാ ദിനത്തോടനുബന്ധിച്ച് പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലെ

രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 55 ഭാഗം. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. നാളെ രാവിലെ 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം. രചന ശ്രീ ഗദാചിമൂലി. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി. പഠിക്കുന്നത് പൂജ എൻ ജെ. നാളെ രാവിലെ 8:45 ഗീതം സംഗീതം ലളിത സംഗീത പാഠം.

രാവിലെ 10:20 നിയമരംഗം പകർപ്പവകാശം നിയമം 1957 അഡ്വക്കേറ്റ് ധ്രുവ പി സി സംസാരിക്കുന്നു. നാളെ രാവിലെ 10:20 നിയമരംഗം.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രീ നരേന്ദ്രമോദി രാഷ്ട്രപതിനാ ദ്രൗപദി മുർമു ഇത്യനയാ സഹ ഒഡിഷാരാജ്യേ ഷഡ് ശതാധിക സപ്തചത്വാരിംശത് സഹസ്രകോടി രൂപ്യകാണാം പരിയോജനാനാം ഉദ്ഘാടനം അകരോത്. സർവകാരഃ സാർവജനിക ഹിതായ ഷോഡശ നിശ്ചിത മാത്രാ ഔഷധ സംയോജനാനാം നിർമ്മാണം വിക്രയണം വിതരണം ച നിഷേധിതവാൻ. ശ്വഃ നിർധാരിതായാഃ നീറ്റ് യുജി ഇതി പുനഃ പരീക്ഷായാഃ പ്രാക് എൻടിഎ ഇത്യനേന രാഷ്ട്രവ്യാപി മോക് ഡ്രിൽ ഇത്യാഭ്യാസഃ ആയോജ്യതേ. ഋതുവിജ്ഞാന വിഭാഗേന ശ്വഃ പര്യന്തം ഉപഹിമാലയീയ പശ്ചിമബംഗസ്യ സിക്കിമസ്യ ച പൃഥക് പൃഥക് സ്ഥാനേഷു അത്യധിക വൃഷ്ട്യൈ റെഡ് അലർട്ട് ഇതി രക്തവർണീയ സഞ്ചേതന പ്രദത്താസ്തി. അപി ച ഫിഫ കപ്പ് ഇതി ക്രീഡായാം ബ്രാജീലദേശ ഹൈതി ദേശം ത്രിശൂന്യാങ്കൈഃ പരാജയ്യ പ്രഥമവാരം വിജയം അലഭത്. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ അദ്യ ഒഡിഷ രാജ്യസ്യ പ്രഗതേഃ പ്രശംസാ കൃതാ. യത്ര മുഖ്യമന്ത്രിണഃ മോഹന ചരണമാഝിനഃ നേതൃത്വേ രാജ്യേന വർഷദ്വയം പൂരിതം. സഹ അവദത് യത് ഏതത് രാജ്യം ദ്രുതഗത്യാ വികാസസ്യ മാർഗേ അഗ്രേ ഗച്ഛതി തഥാ ച പൂർവീ ഭാരതസ്യ വികാസായ മഹത്വപൂർണം യോഗദാനം പ്രദദാതി. മയൂർഭഞ്ജ ജനപദസ്യ രായരംഗപുരേ ജനസമൂഹം സംബോധയതാ പ്രധാനമന്ത്രിണ രാഷ്ട്രപതേഃ ജന്മദിനസ്യ ശുഭാശയാഃ പ്രദത്താഃ. തസ്യാഃ പൈതൃക ഗ്രാമേ പഹാഡപുരേ ആഗമനം സൗഭാഗ്യം അസ്തീതി ഉക്തവാൻ. സഹ അഘോഷയത് യത് പഹാഡപുരം സൂര്യഗ്രാമരൂപേണ അഥവാ സൌരഗ്രാമരൂപേണ വികസിതഃ ഭവിഷ്യതി. യത്ര പുനർനവീകരണീയ ഊർജാ ആധാരിത സംരചനാഃ ആധുനിക സാർവജനിക സേവാഃ ച ഭവിഷ്യന്തി. പ്രധാനമന്ത്രി ബഹുവിധ ക്ഷേത്രേഷു പ്രായഃ സപ്തചത്വാരിംശത് സഹസ്ര കോടി രൂപ്യകാണാം വികാസ പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. സഹ അവദത് യത് കേന്ദ്രസ്യ പൂർവോദയ ദർശനസ്യ ഉദ്ദേശ്യം പൂർവീ ഭാരതസ്യ ദ്രുതഗത്യാ വികാസസ്യ മാധ്യമേന ഭാരതസ്യ വികാസം പ്രവർത്തനീയമിതി.
2: സാധ്യോ ഹമാരി സർക്കാർ ഒഡിശാക്ക് സംസാധനോ കോ ഒഡിശാക്ക് സംഭാവനാഓ മേ ബദൽ രഹി ഹൈ. ഒഡിശാ മേ ബഡാ നിവേശ് ആയേ, യഹാ നയേ ഉദ്യോഗ് ലഗേ.

0: स्थानके तस्याः स्वागतं करिष्यति। भारतं सोमवासरादारभ्य द्विदिवसीयं ब्रिक्स राष्ट्रिय सुरक्षा परामर्शदानां सम्मेलनम् आयोजयति। अस्य सम्मेलनस्य अध्यक्षः राष्ट्रिय सुरक्षा परामर्शकः अजीत डोभालः भविष्यति। भारत ऋतु विज्ञान विभागेन श्वः पर्यन्तम् उपहिमालयीय पश्चिम बंगस्य सिक्किम राज्यस्य च पृथक् पृथक् स्थानेषु अत्यधिक वृष्ट्यै रक्तवर्णीया पूर्वसंचेतना प्रदत्तास्ति। ऋतु विभागेन दिने केरल माहे तमिलनाडु पुदुच्चेरी करैक्कल प्रदेशेषु पूर्वोत्तर भागेषु च प्रचण्ड वृष्टेः पूर्वानुमानं प्रकटितम् अस्ति। हरियाणा चण्डीगढ़ पंजाब दिल्ली उत्तराखंड पूर्वी मध्य प्रदेश जम्मू कश्मीर लद्दाख हिमाचल प्रदेशेषु च विद्युद्योतनेन सह मेघगर्जनस्य संभावना ऋतु विभागेन प्रकटिता। बिहार आंध्र प्रदेश उत्तरांतरिक कर्नाटक तेलंगाना विदर्भ अंडमान निकोबार द्वीपेषु च आगामी दिनद्वयोः एतादृशी स्थितिः भविष्यति। ब्राजील देशः अद्य फिलाडेल्फिया क्रीडांगणे हैति देशस्य उपरि 3-0 इत्यंकैः सहजतया विजयं प्राप्य फीफा विश्व कप क्रीडायां स्वस्य प्रथमं विजयं अभिलिखितम् इति वार्ताः।
1: ആകാശവാണി ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
3: Go for PLI.
4: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
5: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
6: ഹർ സർക്കാരി യോജന കാ ലാഭ് സീതേ ആപ് തക് പഹുചായാ ജാ റഹാ ഹൈ. അബ് കോയി ബിചോലിയ നഹീ, കോയി രുകാവട് നഹീ, സിർഫ് ആപ്കേ അധികാർ പർ ഫോക്കസ് ഹൈ. एग्री स्टैक के माध्यम से किसान रजिस्ट्री बनेगी, किसान क्रेडिट कार्ड DBT और न्यूनतम समर्थन मूल्य पर जैसी सेवाओं में
5: PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച PM കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് PM കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
7: ₹4,28,00,000 കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത് കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല, കണക്റ്റാണിതിൽ നിന്ന് വ്യക്തമാകുന്നത്.
5: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനം

0: പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047-ഓടെ രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക്ഡ്രില്ലിൽ രാജ്യത്തുടനീളം 250,000-ലധികം സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,79,000 ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി സിസിടിവി നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SA.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് മാസം 22-ന് ആലപ്പുഴ പുന്നമടക്കായൽ 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയ ലക്ഷ്യം. ടോസ് നേടി അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 ഓവറിൽ വിക്കറ്റ് 1 നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 5:30 ക്യൂറസാവോ ഇക്വഡോർ പോരാട്ടം. ലഹരി മരുന്ന് പ്രതിരോധത്തിനായി അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു വിതരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്ക് സൌജന്യമായി യാത്ര ചെയ്യാം. സ്ത്രീ ട്രാൻസ്ജെൻഡർ യാത്രക്കാർക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ സൌകര്യം ലഭ്യമാകും. കഴിഞ്ഞ തിങ്കളാഴ്ച പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സൌജന്യ യാത്ര ഔദാര്യമല്ലെന്നും സ്ത്രീകളോടുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
4: സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഒരു മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൌജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്.
3: സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് പ്രിയദർശിനി യാത്രാ പദ്ധതി ഉണ്ടാക്കുകയെന്നും യാത്രാ ചെലവിൽ നിന്നുള്ള ലാഭം കുടുംബങ്ങളുടെ സമ്പാദ്യമായി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഷം ഏകദേശം 800 കോടിയാണ് പദ്ധതിക്കായി സർക്കാർ KSRTCക്ക് നൽകുന്നത്. 0 ടിക്കറ്റില്ലാതെ യാത്ര അനുവദിക്കില്ല. സൌജന്യ യാത്രയ്ക്ക് വരുന്ന ചെലവ് സർക്കാർ നൽകാമെന്ന ഉറപ്പിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. അതിനാൽ ടിക്കറ്റ് വിതരണം കൃത്യമായിരിക്കണമെന്ന് KSRTC ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് ഏറെ ഗുണപ്രദമാണ് ഈ പദ്ധതി. ചരിത്രപ്രേമികൾക്കും ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ ഇതാ മറ്റൊരു സുവർണ നിമിഷം കൂടി. ലോകത്തിലെ ഏറ്റവും വലിയ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 6-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഈ നേട്ടത്തോടെ ആഗോള സാംസ്കാരിക ഭൂപടത്തിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പ്രകൃതി വൈവിധ്യങ്ങൾക്കുള്ള ആഗോള അംഗീകാരമാണിത്. ആഗ്രയിലെ താജ്മഹൽ മുതൽ പശ്ചിമഘട്ട മലനിരകൾ വരെ നീളുന്ന വൈവിധ്യങ്ങൾ ഈ പൈതൃക പട്ടികയിലുണ്ട്. ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന ചരിത്ര നിമിഷമാണിത്. ലോകപൈതൃകങ്ങളുടെ എണ്ണത്തിൽ മുൻപന്തിയിലുള്ളത് ഇറ്റലിയാണ്. ചൈന, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ എന്നിവയാണ് മറ്റ് നാല് സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ രാജ്യങ്ങൾ. ലോക പൈതൃകങ്ങളുടെ കണക്കനുസരിച്ച് ഇന്ത്യയ്ക്ക് 43 അംഗീകൃത പൈതൃക കേന്ദ്രങ്ങളുണ്ട്. അതിൽ പശ്ചിമഘട്ടം, വാലി ഓഫ് ഫ്ലവേഴ്സ് തുടങ്ങിയവയുടെ സ്വാഭാവിക പൈതൃകങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകങ്ങളെയും അവയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെയും അംഗീകാരം കൂടിയാണ് ഈ നേട്ടം. ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി താരം ഫിഫ ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിച്ചു. ഖത്തർ ദേശീയ ടീമിന്റെ 26-അംഗ ലോകകപ്പ് സ്ക്വാഡിലാണ് 19-കാരനായ വിങ് തഹസീൻ മുഹമ്മദ് ജംഷീദ് ഇടം നേടിയത്. ഖത്തർ സ്റ്റാർസ് ലീഗിലെ പ്രമുഖ ക്ലബായ അൽ ദുഹൈലിന്റെ താരമാണ് തഹസീൻ. കണ്ണൂർ സ്വദേശികളായ ജംഷീദിന്റെയും ഷൈമയുടെയും മകനായ തഹസീൻ ജനിച്ചതും വളർന്നതും ദോഹയിലാണ്. ഖത്തർ സ്റ്റാർസ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ എന്ന റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു. 2006 ഫ്രാൻസ് ടീമിൽ കളിച്ച വികാഷ് ദുരാസുവിന് ശേഷം ലോകകപ്പ് സ്ക്വാഡിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ കൂടിയാണ് തഹസീൻ. മകളുടെ പഠനയാത്രയ്ക്ക് കൂട്ടുപോയ അമ്മ പക്ഷേ തിരികെ വന്നത് ബിരുദാനന്തര ബിരുദത്തിൽ 1-ാം റാങ്കുകാരിയായി. തൃശൂർ മേലൂർ സ്വദേശിനി കെ ഷീജുവെന്ന 56-കാരി പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ നിന്നും വിമൻ സ്റ്റഡീസിലാണ് റാങ്ക് നേടിയത്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായ ഷീജു മകൾ പാർവതിക്ക് 2024 പുതുച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ സോഷ്യോളജിയിൽ ഗവേഷണത്തിന് അഡ്മിഷൻ ലഭിച്ചപ്പോഴാണ് കൂടെ പോകാൻ തീരുമാനിച്ചത്. സ്പോട്ട് അഡ്മിഷനിലൂടെയാണ് ഷീജുവിന് വിമൻ സ്റ്റഡീസിൽ പ്രവേശനം കിട്ടിയത്.
5: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് അവളെ അഡ്മിഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയപ്പോ എനിക്ക് ആ ക്യാമ്പസ് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല ഭംഗിയുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു. എനിക്കാണെങ്കിൽ മരങ്ങളോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ളവരാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലൊക്കെ ഇതിന്റെ ഉള്ളിൽ കയറി പറ്റിങ്ങ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ പഠിക്കുക എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായില്ല. അങ്ങനെ എത്തി. പിന്നെ കുട്ടികള് എന്റെ കൂടെ ഉണ്ടായിരുന്നവര് ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നുള്ള കുട്ടികളാണ്. പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ എന്നോട് കോപ്പറേറ്റ് ചെയ്തു. പിന്നെ അവരിൽ ഒരാളായിട്ട് മാറി എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. പിന്നെ എനിക്ക് സ്പെഷ്യൽ പരിഗണനകളൊന്നും ഇല്ലാതെ പോയതും എന്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണും. പിന്നെ അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ മക്കളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
3: തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ അവബോധം പകരുന്നതിൽ സജീവമായ ഇടപെടൽ നടത്തിവരികയാണ് ഷീജു. സംസ്ഥാനത്ത് പച്ചത്തേങ്ങയുടെ വില കുത്തനെ ഇടിയുമ്പോഴും ചിരട്ടയുടെ വില കുതിച്ചുയരുന്നു. കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ 1 കിലോ ചിരട്ടയ്ക്ക് 32 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടേറെ ആളുകളാണ് ചിരട്ട ശേഖരിക്കാൻ വാഹനങ്ങളുമായി വീടുകളിലെത്തുന്നത്. ആക്ടിവേറ്റഡ് കാർബൺ, സൌന്ദര്യവർദ്ധക വസ്തുക്കൾ, പെയിന്റ് എന്നിവ നിർമ്മിക്കുന്നതിനും വെള്ളം ശുദ്ധീകരിക്കുന്നതിനും ചിരട്ടക്കരി വൻതോതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് വില ഉയരാൻ തുടങ്ങിയത്. നിരന്തരമായ പരിശ്രമത്തിനും ദീർഘകാലത്തെ ക്ഷമയ്ക്കും ആഗോളതലത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ആ റെക്കോർഡ് നേട്ടം ഒരിക്കലല്ല 2 തവണ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇടുക്കി പീരുമേട് സ്വദേശിയായ സുനിൽ. ഇരട്ട ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ തിളക്കത്തിൽ പീരുമേടിന്റെ വലിയ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ പ്രതിഭ. 31 രാജ്യങ്ങളിൽ നിന്നുള്ള 5 ml മുതൽ 500 ml വരെ വലിപ്പമുള്ള 858 പേപ്പർ കപ്പുകൾ കൃത്യതയോടെ ശേഖരിച്ചാണ് സുനിൽ തന്റെ 2-ാമത്തെ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത്. വെറുമൊരു ശേഖരണത്തിനപ്പുറം പരിസ്ഥിതി ബോധ്യം കൂടിയുള്ളതായിരുന്നു ഈ ദൌത്യം. മെഴുക് ഒട്ടുമില്ലാത്ത പൂർണമായും ബയോഡീഗ്രേഡബിൾ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കപ്പുകൾ മാത്രമാണ് റെക്കോർഡിനായി പരിഗണിച്ചതെന്നത് ഈ നേട്ടത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. 2021 ഓഗസ്റ്റ് 4 ന്യൂയോർക്കിൽ 800 പേപ്പർ കപ്പുകൾ ശേഖരിച്ച് അമേരിക്കൻ സ്വദേശി വുഡൻ റാഫേൽ ലെവിൻ സ്ഥാപിച്ച റെക്കോർഡാണ് സുനിലിന്റെ കഠിനശ്രമത്തിന് മുന്നിൽ വഴിമാറിയത്. ഈ ചരിത്ര വിജയത്തിന് ഇരട്ടി മധുരം സമ്മാനിച്ചുകൊണ്ട് സുനിലിനെ തേടി മറ്റൊരു അപൂർവ ആദരവ് കൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നു. സുനിലിന്റെ സവിശേഷമായ ഹോബികളെയും നേട്ടങ്ങളെയും കുറിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അധികൃതർ തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒരു പ്രത്യേക ഫീച്ചർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഈ വർഷം ഇത്തരമൊരു സവിശേഷമായ ആദരവിനായി തെരഞ്ഞെടുക്കപ്പെട്ടത് സുനിലിനെയാണ് എന്നത് ഈ വിജയത്തിന്റെ തിളക്കം ഇരട്ടിയാക്കുന്നു. 2013 ആദ്യ റെക്കോർഡ് നേടുന്നത് ലോകത്തിലെ 245 രാജ്യങ്ങളിൽ നിന്നുള്ള ഫോൺ കാർഡുകൾ ശേഖരിച്ചതിനാണ്. ഫോൺ കാർഡുകൾക്കും പേപ്പർ കപ്പുകൾക്കും ക്ഷണക്കത്തുകൾക്കും പുറമെ സുനിലിന്റെ പക്കലുള്ള മറ്റു ശേഖരങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. വിദേശ സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ കറൻസികൾ, വിമാന ടിക്കറ്റുകൾ, ബോർഡിംഗ് പാസുകൾ, പല ദേശങ്ങളിലെ ടീ ബാഗുകൾ, റേസർ ബ്ലേഡ് റാപ്പറുകൾ, പഴയകാല ലോട്ടറി ടിക്കറ്റുകൾ, തീപ്പെട്ടി സ്റ്റിക്കറുകൾ, പോസ്റ്റ് കാർഡുകൾ, കോഫി മഗുകൾ എന്നിവയും സുനിലിന്റെ ശേഖരത്തിലുണ്ട്. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന്റെ നാവ് നന്നല്ലെങ്കിൽ എത്ര നാൾ പൊന്നുപോലെ കൊണ്ടുനടന്ന ബന്ധങ്ങളാണെങ്കിലും ഇവ വെട്ടുന്ന സമയം കൊണ്ട് അത് തകർന്നുപോയേക്കാം. പിന്നീട് തിരിച്ചുപിടിക്കാൻ വളരെ പ്രയാസമാണ്. ഒരാളെ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുന്നതും അകറ്റുന്നതും സംസാരമാണ്. നമുക്കേവർക്കും നല്ല മനസ്സും നല്ല ചിന്തയും നല്ല വാക്കുകളുമായി ചുറ്റുമുള്ളവർക്കും സന്തോഷം പകർന്ന് ജീവിതം മുന്നോട്ട് നയിക്കാം. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. പതിവ് പോലെ തന്നെ ഇന്നത്തെ പരിപാടിയിൽ ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം പറയാം. കൃഷിയിടത്തിൽ കീടനിയന്ത്രണത്തിന് ഫിറമോൺ കെണികൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരത്തിനായി പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. എങ്കിൽ നമുക്ക് സമയം കളയാതെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സും എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ? ഈ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്നാണ് യോഗ. ലോകമെമ്പാടും June 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്ന ഈ അവസരത്തിൽ യോഗയുടെ പ്രാധാന്യവും അത് നമ്മുടെ ജീവിതത്തിന് നൽകുന്ന നേട്ടങ്ങളും സംബന്ധിച്ച് യോഗാചാര്യൻ സ്വാമി ചിത്സ്വരൂപ്ജി പകർന്നു നൽകുന്ന അറിവുകൾ എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം.
1: യോഗ എന്ന വാക്കിന്റെ അർത്ഥം യോജിക്കുക, ഒത്തുചേരുക, സന്തുലിതമാകുക, ഐക്യത്തിലാകുക എന്നൊക്കെയാണല്ലോ. ശരീരവും ശ്വാസവും മനസ്സും ആത്മാവും തുടങ്ങി നിലനിൽപ്പിന്റെ എല്ലാ തലങ്ങളും തമ്മിലുള്ള ഒരു രമ്യത, ഒരു ഐക്യം, ഒരു ഒത്തുചേരൽ, അതാണ് യോഗയിലൂടെ നമ്മൾ സങ്കല്പിക്കുന്നത്. കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കുമ്പോൾ പ്രകൃതിയെയും നമുക്കതിനകത്ത് ഉൾപ്പെടുത്താം. ഇത്തവണത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സന്ദേശം, തീം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി എയ്ജിംഗ്, ആരോഗ്യപരമായ പ്രായമാകലിനുള്ള യോഗ. യോഗശാസ്ത്രവും കൃഷിയും വ്യത്യസ്ത മേഖലകളാണെന്ന് തോന്നാമെങ്കിലും ഇവ തമ്മിൽ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിക്കും യോഗ ഒരു സമ്പൂർണ്ണ ജീവിത ചര്യയാണ്. യോഗയുടെ സ്വാധീനം ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിലും വ്യാപിച്ചു നിൽക്കുന്നു. അതിൽ നമ്മുടെ ദിനചര്യ, വ്യവഹാരങ്ങൾ, നമ്മുടെ വാക്കുകൾ, ചിന്തകൾ, വികാരങ്ങൾ, ഭാവങ്ങൾ, ഭക്ഷണശീലങ്ങൾ എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളുന്നു. ഇനി നമുക്ക് ഒരു കർഷകനെ സംബന്ധിച്ച് എങ്ങനെ കൃഷിയോടൊപ്പം യോഗയെയും നമുക്ക് സ്വാംശീകരിക്കാമെന്ന് പരിശോധിക്കാം. പൊതുവെ പറയുമ്പോൾ ആർക്കാണ് യോഗ പരിശീലിക്കേണ്ടത്, ആരാണോ രോഗങ്ങളില്ലാത്ത ഒരു ശരീരം ഇച്ഛിക്കുന്നത്, ശരിയായ ക്രമത്തിലുള്ള ഒരു ശ്വാസം ആഗ്രഹിക്കുന്നത്, സംഘർഷങ്ങളെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച മനസ്സ് ആഗ്രഹിക്കുന്നത്, ദുഃഖങ്ങളില്ലാത്ത ജീവിതം ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ആർക്കും യോഗ പരിശീലിക്കാം. തീർച്ചയായിട്ടും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കർഷകന് ഇതെല്ലാം ഗുണകരമാണല്ലോ. പാടത്തും പറമ്പിലും അധ്വാനിക്കുന്ന കർഷകന് ശാരീരികമായും മാനസികമായും ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ശാരീരികമായ പ്രശ്നങ്ങൾ നമുക്ക് പല രീതിയിൽ ഉൾപ്പെടുത്താം. നടുവേദന, സന്ധിവേദന, ജീവിതശൈലി രോഗങ്ങൾ, മറ്റു രോഗങ്ങൾ. ഇനി മാനസിക സമ്മർദ്ദങ്ങളാണെങ്കിലോ ഒരു കർഷകനെ സ്വാധീനിക്കുന്ന ആശങ്കകൾ, കാലാവസ്ഥാ വ്യതിയാനം ഒന്നാണ്, പ്രകൃതിക്ഷോഭങ്ങൾ മറ്റൊന്നാണ്, വിളവിന്റെ ലഭ്യത, വിപണി വില, കൃഷി ചെലവുകൾ, കടബാധ്യതകൾ തുടങ്ങിയ അനേകം കാര്യങ്ങൾ ഒരു കർഷകന്റെ മാനസിക സമ്മർദ്ദങ്ങളുടെ ഭാഗമാണ്. ഒരു കർഷകൻ കൃഷിയോടൊപ്പം തന്നെ യോഗ പരിശീലനങ്ങൾ കൂടി ദിനചര്യയുടെ ഭാഗമാക്കുകയാണെങ്കിൽ ഗുണങ്ങൾ ഏറെയാണ്. യോഗയെക്കുറിച്ച് പറയാറുണ്ട്, യോഗ പരിശീലിക്കുന്ന ഒരു യോഗിക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ആ വ്യക്തി യോഗ്യനാകും. അയാളിലുള്ള അയോഗ്യതയെല്ലാം നീങ്ങി ഏത് മേഖലയിലാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കർഷകന് തന്റെ കൃഷി മേഖലയിൽ ശോഭിക്കണമെങ്കിൽ നല്ലൊരു ആരോഗ്യമുള്ള ഒരു ശരീരം വേണം, സമ്മർദ്ദമില്ലാത്ത മനസ്സ് വേണം, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് യോഗ പരിശീലനങ്ങളിലൂടെ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. നമ്മുടെ യോഗയുടെ നിർവചനങ്ങളൊന്ന് പരിശോധിക്കാം. പതഞ്ജലി മഹർഷി യോഗയുടെ ആചാര്യനായിട്ട് കണക്കാക്കപ്പെടുന്ന പതഞ്ജലി മഹർഷി യോഗയെക്കുറിച്ച് പറയുന്നത് ചിത്തവൃത്തി നിരോധമാണ് യോഗയെന്നാണ്. അതായത് നമ്മുടെ മനസ്സിലെ അനാവശ്യമായ ചിന്തകളും ആശങ്കകളും സംഘർഷങ്ങളുമൊക്കെ നിയന്ത്രിച്ച് നിരോധിച്ച് ഒരു ശാന്തമായ ഒരു മനസ്സ് നേടുന്ന ഒരവസ്ഥയാണ് യോഗമെന്ന് പതഞ്ജലി മഹർഷി പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു കർഷകന് വേണ്ടതല്ലേ? ശാന്തമായ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികൾ, അത് കൃഷിയാണെങ്കിലും, അതിൽ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ എഫിഷ്യന്റായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു യോഗയുടെ നിർവചനം സമത്വം യോഗം ഉച്ചതി എന്നാണ്. മനസ്സിന്റെ സമനിലയാണ് യോഗം. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ കൃഷി വൃത്തി എന്ന് പറയുന്നത് പലതരം അനിശ്ചിതത്വങ്ങളിലൂടെയും അനുകൂലമായോ അതോ അതുപോലെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു മേഖലയാണ്. അപ്പോ സാഹചര്യങ്ങളെ പ്രതികൂലമായാലും വിപരീതമായാലും അവയെ വേണ്ടവണ്ണം നേരിട്ട് ശരിയായ പരിഹാരങ്ങളിലൂടെ അവയെ തരണം ചെയ്ത് മുന്നോട്ടു പോകാൻ മനസ്സിന്റെ സമനില ഒരു അത്യാവശ്യ ഘടകമാണ്. അപ്പൊ നമ്മുടെ യോഗാ പരിശീലനങ്ങൾ, അതിലൂടെ നമ്മുടെ മനസ്സിന്റെ സമനില തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ യോഗ പരിശീലനങ്ങൾ എന്ന് പറയുമ്പോൾ അത് വെറുമൊരു ശാരീരികമായ വ്യായാമം അതിനകത്ത് പെടുന്നു. പക്ഷെ അത് മാത്രമല്ല, യോഗാസനങ്ങൾ, നമ്മുടെ ശ്വസന പ്രക്രിയകൾ, പ്രാണായാമങ്ങൾ, കൂടാതെ ധ്യാനങ്ങൾ ശീലിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞു, യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ നിലനിൽപ്പിന്റെ എല്ലാ തലങ്ങളും അതിൽ ഉൾപ്പെടുന്നു. അപ്പൊ അതിനകത്ത് നമ്മുടെ ശരീരത്തെ നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കണം. ശ്വസന ക്രിയകൾ പരിശീലിക്കാം, ധ്യാന പ്രക്രിയകൾ പരിശീലിക്കാം, ഒപ്പം നമ്മുടെ ജീവിത ദിനചര്യ, ദിനചര്യയിൽ നല്ലൊരു ചിട്ട കൊണ്ടുവരാം, ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാം. കൂടാതെ നമ്മുടെ ഭക്ഷണം, ശരിയായ ഭക്ഷണശീലത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ഇതൊക്കെ യോഗ എന്നാണ്. നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമുക്ക് ഒരു നൈപുണ്യം, ഒരു കുശലത നേടാനുള്ള ഒരു കഴിവ്, അതും യോഗ പരിശീലനത്തിലൂടെ നമുക്ക് സിദ്ധിക്കുന്നു. അപ്പൊ യോഗ പരിശീലനം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു നേരം ഒരു ഏകാന്തമായോ ഒരു മുറിക്കകത്തോ ഇരുന്ന് ചെയ്യുന്ന പരിശീലനങ്ങൾ മാത്രമല്ല, നമ്മൾ ദിവസം കുറച്ചു നേരം ഈ യോഗ പരിശീലിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദിവസം മുഴുവനും നമുക്ക് ആ യോഗയുടെ സ്വാധീനം, അതിന്റെ ഒരു വ്യത്യാസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിലും നമ്മൾ ആൾക്കാരോട് ഇടപെടുന്ന രീതിയിലും എല്ലാം അത് പ്രതിഫലിക്കും. ഇനി ഒരു യോഗ പരിശീലിക്കുകയാണെങ്കിൽ ഒരു കർഷകന് കൈവരുന്ന ചില ഗുണങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ശാരീരിക ആരോഗ്യം തന്നെയാണ്. കാരണം കൃഷി എന്ന് പറയുമ്പോൾ നമ്മുടെ ശാരീരിക അധ്വാനം അതിനകത്ത് ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ ലളിതമായ യോഗാസനങ്ങൾ പരിശീലിക്കുന്നതിലൂടെ ശരീരത്തിന്റെ തഴക്കവും വഴക്കവും ശക്തിയും വർദ്ധിക്കുന്നു. അങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറയുന്നു, ആരോഗ്യം വർദ്ധിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ശ്വസന പ്രക്രിയകൾ, പ്രാണായാമങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ ശേഷി വർദ്ധിക്കുന്നു, ഉയർന്ന ഊർജനില നേടാൻ സാധിക്കുന്നു, കൂടുതൽ ഓക്സിജൻ, പ്രാണശക്തിയുടെ ലഭ്യത നേടുന്നു, അതും നമുക്ക് ഗുണകരമാണ്. മൂന്നാമതായിട്ട് നമ്മുടെ മനസ്സിന്റെ തലത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും കുറയ്ക്കാൻ സാധിക്കുന്നു, മനസ്സ് ശാന്തമാകുന്നു, ഉത്കണ്ഠ അകലുന്നു. മറ്റൊരു ഗുണം നമുക്ക് നമ്മുടെ മനസ്സ് ശാന്തമായാൽ കിട്ടുന്ന ഒരു ഗുണമാണ്, നമ്മുടെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ഇപ്പൊ മനസ്സ് ശാന്തമാകുകയാണെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വ്യക്തതയോടെയും വിവേകത്തോടെയും എടുക്കാനും കഴിയും. ഇനി മറ്റൊരു പ്രധാന ഗുണം എന്ന് പറയുന്നത് സഹനശക്തി, ക്ഷമ തുടങ്ങിയ ഗുണങ്ങളാണ്. അപ്പൊ അതിലൂടെ നമ്മുടെ ശുഭാപ്തി വിശ്വാസം, നമ്മുടെ മാനസിക സ്ഥിരത തുടങ്ങിയ ഗുണങ്ങളെല്ലാം നല്ലൊരു കർഷകനെ വാർത്തെടുക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും. അപ്പൊ ഇത്തവണ June 21 അന്താരാഷ്ട്ര യോഗാ ദിന ആഘോഷങ്ങളിൽ എല്ലാവരും പങ്കാളികളാകുക. കഴിഞ്ഞ വർഷം നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഈ ലോകത്തിന്റെ ജനസംഖ്യയുടെ ഒരു 1/3 പേര് യോഗയുടെ സന്ദേശം ഉൾക്കൊള്ളുകയും യോഗ പരിശീലിക്കുകയും ചെയ്തു. പക്ഷെ അത് പോരല്ലോ, നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു യോഗശാസ്ത്രം എത്തേണ്ടതുണ്ട്, അവരത് ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ട ഈ യോഗാ ദിനത്തിൽ മാത്രം ചെയ്യേണ്ടതല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗം ആക്കേണ്ടതാണ് യോഗ. അപ്പൊ ഈ ഒരു അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനമെടുക്കാം. ദിവസവും കുറച്ച് നേരം, അത് 15 മിനിറ്റാകാം, 20 മിനിറ്റാകാം, അരമണിക്കൂറാകാം, നമുക്ക് സൗകര്യമുള്ളതുപോലെയുള്ള കുറച്ച് സമയം നമുക്ക് യോഗ പരിശീലനത്തിനായിട്ട് മാറ്റിവെക്കാം. ശരിയായ യോഗ നമുക്ക് യോഗ്യതയുള്ളവരിൽ നിന്ന്, ശരിയായ സംഘടനകളിൽ നിന്ന് നമുക്ക് പഠിക്കാം. അങ്ങനെ നമുക്ക് യോഗശാസ്ത്രം നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാക്കാം. ആരോഗ്യവും സമൃദ്ധിയും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടി അന്താരാഷ്ട്ര യോഗാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
0: യോഗയുടെ പ്രാധാന്യവും അതിലൂടെ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന നേട്ടങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ യോഗാചാര്യൻ സ്വാമി ചിത്സ്വരൂപ്ജിയുടെ വാക്കുകൾ നമുക്ക് ഏറെ പ്രയോജനകരമായി. ഈ യോഗ ദിനം മുതൽ ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നേറാം.

ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ, കാർഷിക മാലിന്യങ്ങളെ സമ്പത്താക്കി മാറ്റാം. കൃഷിയിൽ വലിയ സാധ്യതകളുള്ള ഒരു ചെറിയ പ്രാണിയാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ അഥവാ BSF. ഇന്ന് പല കർഷകരും രണ്ട് പ്രധാന വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഒന്നാമത്തേത്, വീടുകളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും പച്ചക്കറി തോട്ടങ്ങളിൽ നിന്നും കോഴി കന്നുകാലി വളർത്തൽ യൂണിറ്റുകളിൽ നിന്നും ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണമാണ്. രണ്ടാമത്തേത്, കോഴി മത്സ്യം താറാവ് തുടങ്ങിയ വളർത്തു മൃഗങ്ങൾക്കുള്ള തീറ്റയുടെ വർദ്ധിച്ചു വരുന്ന ചെലവാണ്. ഈ രണ്ട് പ്രശ്നങ്ങൾക്കും ഒരേ സമയം പരിഹാരം കാണാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ കൃഷി. ഈ പ്രാണിയുടെ ലാർവകൾ പച്ചക്കറി അവശിഷ്ടങ്ങൾ, പഴവർഗ മാലിന്യങ്ങൾ, അടുക്കള മാലിന്യങ്ങൾ, തേങ്ങയുടെ അവശിഷ്ടങ്ങൾ തുടങ്ങി വിവിധ ജൈവ മാലിന്യങ്ങൾ അതിവേഗം ഭക്ഷണമാക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവ മാലിന്യങ്ങളെ രണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. ഒന്ന്, പോഷക സമൃദ്ധമായ ജൈവവളം. മറ്റൊന്ന്, പ്രോട്ടീൻ സമ്പുഷ്ടമായ ലാർവകൾ. കർഷകരെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കളെ വിലയേറിയ വിഭവങ്ങളാക്കി മാറ്റാൻ ഇതിലൂടെ കഴിയും. മാലിന്യ സംസ്കരണത്തിന് പണം ചെലവഴിക്കുന്നതിന് പകരം അതേ മാലിന്യങ്ങളിൽ നിന്ന് വളവും മൃഗത്തീറ്റയും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ലാർവകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവശേഷിക്കുന്ന പദാർത്ഥം ജൈവാംശവും സസ്യപോഷകങ്ങളും ധാരാളമായി അടങ്ങിയ മികച്ച വളമാണ്. ഇത് പച്ചക്കറി കൃഷിയിലും ഫലവൃക്ഷങ്ങളിലും തെങ്ങിൻ തോട്ടങ്ങളിലും മറ്റ് കാർഷിക വിളകളിലും ഉപയോഗിക്കാം. ഇത് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും രാസവളങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ ആകർഷണം ലാർവകൾ തന്നെയാണ്. ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ലാർവകളിൽ ഉയർന്ന അളവിൽ പ്രോട്ടീനും ഊർജവും അടങ്ങിയിരിക്കുന്നു. ഇവ കോഴികൾക്കും താറാവുകൾക്കും മത്സ്യങ്ങൾക്കും പന്നികൾക്കും വളർത്തുമൃഗങ്ങൾക്കും പച്ചയായോ ഉണക്കിയോ നൽകാം. കോഴി വളർത്തലിലും മത്സ്യകൃഷിയിലും ഏർപ്പെട്ടിരിക്കുന്ന കർഷകർ ഇന്ന് തീറ്റ ചെലവ് വർദ്ധിക്കുന്നതിൽ ആശങ്കയിലാണ്. സോയാബീൻ മീൽ, ഫിഷ് മീൽ തുടങ്ങിയ തീറ്റ ഘടകങ്ങളുടെ വില ദിനം പ്രതി ഉയരുകയാണ്. പ്രാദേശികമായി ലഭ്യമായ ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഫാമിൽ തന്നെ BSF ലാർവകൾ ഉൽപ്പാദിപ്പിച്ചാൽ തീറ്റ ചെലവ് കുറയ്ക്കാനും കോഴികളുടെയും മത്സ്യങ്ങളുടെയും ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കാനും കഴിയും. വീട്ടുവളപ്പിലെ കോഴി വളർത്തലിന് BSF വളരെ ചെലവ് കുറഞ്ഞ പ്രോട്ടീൻ സ്രോതസ്സാണ്. മത്സ്യകർഷകർക്ക് ഇത് വാണിജ്യ തീറ്റകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്ന മികച്ച പോഷക പൂരകവുമാണ്. സംയോജിത കൃഷി നടത്തുന്നവർക്ക് ഒരേ BSF യൂണിറ്റ് ഉപയോഗിച്ച് മാലിന്യ സംസ്കരണവും വളനിർമ്മാണവും തീറ്റ ഉൽപാദനവും നടത്താൻ കഴിയും. കേരളത്തിന്റെ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ വർഷം മുഴുവൻ BSF ഉൽപാദനത്തിന് അനുയോജ്യമാണ്. വളരെ ലളിതമായ സൌകര്യങ്ങൾ മാത്രം മതിയാകുന്നതിനാൽ ചെറുകിട കർഷകർക്കും കുടുംബശ്രീ സംഘങ്ങൾക്കും യുവ സംരംഭകർക്കും അധിക വരുമാന മാർഗമായി ഇത് സ്വീകരിക്കാവുന്നതാണ്. സാധാരണ ഈച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രായപൂർത്തിയായ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈകൾ മനുഷ്യഭക്ഷണത്തിൽ ഇരിക്കാറില്ല. രോഗങ്ങൾ പരത്തുന്ന പ്രധാന വാഹകരായും ഇവയെ കണക്കാക്കുന്നില്ല. അതിനാൽ ഫാമിലെ ശുചിത്വം നിലനിർത്തുന്നതിനും പോഷകങ്ങളുടെ പുനഃചംക്രമണത്തിനും ഇവ സഹായകമാണ്. ലഭ്യമായ വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിലാണ് ഭാവിയിലെ കൃഷിയുടെ വിജയം. മാലിന്യത്തിൽ നിന്ന് സമ്പത്തിലേക്ക് എന്ന ആശയത്തിന്റെ മികച്ച ഉദാഹരണമാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ. ഇന്ന് മാലിന്യമായി കണക്കാക്കുന്ന വസ്തുക്കൾ നാളെയുടെ ജൈവ വളവും പോഷക സമൃദ്ധമായ മൃഗത്തീറ്റയുമായി മാറുന്നു. തീറ്റ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സുസ്ഥിര കൃഷിക്ക് പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ കൃഷി കർഷകർക്ക് ചെലവ് കുറയ്ക്കാനും ഫാമിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അധിക വരുമാനം നേടാനുമുള്ള ഒരു പ്രായോഗിക അവസരമാണ്. അതുകൊണ്ട് കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ കൃഷിക്കായി
ഇത്തരം നൂതന സാങ്കേതിക വിദ്യകൾ നമുക്ക് സ്വീകരിക്കാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ധ്യാനം ജീവിതത്തിന് ഗുണം ചെയ്യുന്നു. ശാന്തചിത്തനായി ഏകാഗ്രതയോടെ തന്നിലും സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന പരമമായ ചൈതന്യം ഒന്നുതന്നെയാണെന്നും അതിന്റെ സ്ഫുരണമാണ് തന്റെ ഹൃദയത്തിലും തിങ്ങി നിറഞ്ഞിരിക്കുന്നത് എന്നുമുള്ള ഉത്തമ ബോധത്തോടെ ഹൃദയോന്മുഖമായി നടത്തുന്ന ഉപാസനയാണ് ധ്യാനം. ജീവിതത്തിന് സമഗ്രമായ ഗുണം പ്രദാനം ചെയ്യുന്ന ക്രിയാമാർഗമാണ് ധ്യാനം. മനഃശാന്തി പ്രദാനം ചെയ്യുന്ന ധ്യാനം കാലപ്പഴക്കം കൊണ്ട് മനസ്സിലടിഞ്ഞിട്ടുള്ള മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത് മനസ്സംസ്കരണത്തിന് വഴിതെളിക്കുന്നു. കേവലം സംസ്കരണത്തിനുള്ള ഉപാധി എന്നതിലപ്പുറം മനുഷ്യജന്മത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ ജീവാത്മാ പരമാത്മാ ലയനം എന്ന മോക്ഷമാർഗത്തിലേക്ക് എത്തുന്നതിനുള്ള ആദ്യ സാധന എന്ന നിലയിലും ധ്യാനം പ്രാധാന്യമർഹിക്കുന്നു. ധ്യാനത്തിലൂടെ ലഭിക്കുന്ന ഫലസിദ്ധിയെ ആധുനിക ശാസ്ത്രം അംഗീകരിച്ചിട്ടുണ്ട്. മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി തുടങ്ങി ഹൃദയശുദ്ധി വരെ സമാർജിക്കാൻ ധ്യാനത്തോളം സഹായകരമായ മറ്റൊരു സാധനോപാധിയില്ല. മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു ബിന്ദുവിലോ ഹൃദയക്ഷേത്രത്തിലോ കേന്ദ്രീകരിക്കാൻ സാധിച്ചാൽ മറ്റെല്ലാ ചിന്തകളിൽ നിന്നും ചഞ്ചലതകളിൽ നിന്നും മോചിതമായി മനസ്സിനെ, പ്രാണനെ ഈശ്വരോന്മുഖമാക്കാൻ കഴിയും. ധ്യാനത്തിന്റെ അഗാധ തലങ്ങളിലെത്തുമ്പോൾ മസ്തിഷ്കത്തിലെ ബീറ്റ തരംഗങ്ങൾ ആൽഫ, ഡെൽറ്റ, ഗാമ, തീറ്റ തുടങ്ങിയ തരംഗങ്ങളായി പരിണമിക്കുന്നുവെന്ന് ആധുനിക ശാസ്ത്രം തെളിയിക്കുന്നു. ഇവയ്ക്ക് മസ്തിഷ്കത്തെ അനേകം മടങ്ങ് പ്രവർത്തന നിരതമാക്കാൻ കഴിയുമത്രേ. വിദേശ സർവകലാശാലകൾ തങ്ങളുടെ അംഗീകൃത മെഡിക്കൽ ഗ്രന്ഥങ്ങളിൽ ധ്യാനത്തിന് അർഹമായ സ്ഥാനം ഇപ്പോൾ നൽകി വരുന്നുണ്ട്. യുഗങ്ങൾ കൊണ്ട് മാത്രം നടക്കാനിടയുള്ള മനസ്സംസ്കരണം മുതൽ ജീവന്റെ ശുദ്ധീകരണം വരെ ത്വരിതപ്പെടുത്തി പരിണാമം സാക്ഷാത്കരിക്കാൻ ഉതകുന്ന സാധനോപാധിയായും ധ്യാനമാർഗത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്.
2: നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമെന്താണെന്നറിയണ്ടേ? ചോദ്യമിതായിരുന്നു, കൃഷിയിടത്തിൽ കീടനിയന്ത്രണത്തിന് ഫിറമോൺ കെണികൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഉത്തരം കേട്ടോളൂ. കൃഷിയിടത്തിലെ കീടനിയന്ത്രണത്തിന് പരിസ്ഥിതി സൌഹൃദവും ഫലപ്രദവുമായ ഒരു സാങ്കേതിക വിദ്യയാണ് ഫിറമോൺ കെണികൾ. ഫിറമോണുകൾ എന്നത് ഒരേ വർഗത്തിൽപ്പെട്ട പ്രാണികൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ്. പ്രത്യേകിച്ച് ഇണയെ ആകർഷിക്കുന്നതിനാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഫെറമോൺ കെണികളിൽ പെൺപ്രാണികൾ പുറപ്പെടുവിക്കുന്ന ലൈംഗിക ഹോർമോണിന്റെ കൃത്രിമ രൂപമാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഗന്ധം ആൺപ്രാണികളെ ആകർഷിച്ച് കെണിയിലേക്ക് എത്തിക്കുന്നു. കെണിയിൽ കുടുങ്ങുന്ന ആൺപ്രാണികൾ നശിക്കുന്നതിനാൽ ഇണചേരൽ കുറയുകയും അതുവഴി കീടങ്ങളുടെ എണ്ണം ക്രമേണ കുറയുകയും ചെയ്യുന്നു. ഫെറമോൺ കെണികൾ പ്രധാനമായും രണ്ട് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് കീടനിരീക്ഷണത്തിനാണ്. കെണിയിൽ എത്ര കീടങ്ങൾ കുടുങ്ങുന്നുവെന്ന് നിരീക്ഷിക്കുന്നതിലൂടെ ഒരു കീടബാധ ആരംഭിച്ചിട്ടുണ്ടോയെന്നും അതിന്റെ തീവ്രത എത്രയാണെന്നും കർഷകന് മനസ്സിലാക്കാൻ കഴിയും. ഇതുവഴി കീടനാശിനികൾ അനാവശ്യമായി പ്രയോഗിക്കുന്നത് ഒഴിവാക്കാം. രണ്ടാമത്തേത് കൂട്ടത്തോടെ കീടങ്ങളെ പിടികൂടി നിയന്ത്രിക്കുന്നതിനാണ്. ആവശ്യമായ എണ്ണത്തിൽ ഫെറമോൺ കെണികൾ സ്ഥാപിച്ചാൽ ആൺപ്രാണികളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. ചില സാഹചര്യങ്ങളിൽ ആൺ പെൺ പ്രാണികളുടെ ഇണചേരൽ തടസ്സപ്പെടുത്തി കീടങ്ങളുടെ പ്രജനനം തന്നെ കുറയ്ക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. പഴീച്ച, വഴുതനയിലെ തണ്ടുതുരപ്പൻ, കായ്തുരപ്പൻ, തെങ്ങിലെ കൊമ്പൻ ചെല്ലി, വിവിധ പുഴുക്കൾ തുടങ്ങി നിരവധി കീടങ്ങളുടെ നിയന്ത്രണത്തിനായി ഫെറമോൺ കെണികൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഫെറമോൺ കെണികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവ ഒരു പ്രത്യേക കീടവർഗത്തെ മാത്രമേ ആകർഷിക്കുകയുള്ളൂ എന്നതാണ്. അതിനാൽ പരാഗണം നടത്തുന്ന തേനീച്ചകൾ, പ്രകൃതിദത്ത ശത്രുക്കൾ തുടങ്ങിയ ഉപകാരപ്രദമായ ജീവികൾക്ക് യാതൊരു ദോഷവും ഉണ്ടാകില്ല. കൂടാതെ വിളകളിൽ കീടനാശിനി അവശിഷ്ടങ്ങൾ ഉണ്ടാകുകയുമില്ല. അതിനാൽ രാസ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും വിളകളുടെ ആരോഗ്യകരമായ ഉൽപാദനം ഉറപ്പാക്കാനും സഹായിക്കുന്ന സംയോജിത കീടനിയന്ത്രണ രീതിയിലെ ഒരു പ്രധാന ഉപാധിയാണ് ഫെറമോൺ കെണികൾ. ഇന്നത്തെ പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
3: സമാപിക്കുന്നു.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഈഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി FIB കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിള ബ്ലോക്കിന് കീഴിലുള്ള ആര്യങ്കോട്, ഒറ്റശേഖരമംഗലം, കള്ളിക്കാട്, അമ്പൂരി, വെള്ളറട, കുന്നത്തുകാൽ, പെരുങ്കടവിള, പെരുമ്പഴുതൂർ, കൊല്ലയിൽ എന്നീ കൃഷിഭവനുകളിൽ തെങ്ങിൻ തൈകൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. നാടൻ തെങ്ങിൻ തൈകൾ 50 രൂപ നിരക്കിലും സങ്കരയിനം തൈകൾ 125 രൂപ നിരക്കിലും വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ആര്യങ്കോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അഖില ജീവി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7907752899 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ഓണക്കാലത്ത് വിളവെടുക്കുന്നതിനായി ചെണ്ടുമല്ലി തൈകൾ പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിധിയിൽ വരുന്ന പത്തനാപുരം, പിറവന്തൂർ, വിളക്കുടി, തലവൂർ, പട്ടാഴി, പട്ടാഴി വടക്ക്, പുനലൂർ എന്നീ കൃഷിഭവനുകളിൽ നിന്ന് സൌജന്യമായി വിതരണം ചെയ്യുന്നതാണെന്ന് പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രതീഷ് പിആർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ്, ട്രൈക്കോഡർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യൂവേറിയ ബാസിയാന, ലക്കാനിസീലിയം ലക്കാനി, മെറ്റാറൈസിയം, പെസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറലം എന്നിവയും ജൈവകീട രോഗ നിയന്ത്രണ കോംബി പാക്കറ്റുകൾ, വേർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പറുകൾ 9747238532, മറ്റൊരു നമ്പർ 0487269907. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിനുശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസിംഗ് ആന്റ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന FPO, CLF, PACS തുടങ്ങിയ സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. വ്യക്തിഗത വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പദ്ധതി ചെലവിന്റെ കുറഞ്ഞത് 15% സ്വന്തം വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരും ആയിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, വനിതകൾ, മലനിര മേഖലകൾ, ആസ്പിറേഷണൽ ജില്ലകൾ, PMDDKY പദ്ധതിയിൽ ഉൾപ്പെട്ട കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കർഷകർക്കും ഗ്രൂപ്പുകൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ, പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. പൾസസ് മിഷൻ പദ്ധതിയിൽ ധനസഹായം ലഭിക്കാൻ ബാങ്ക് വായ്പ നിർബന്ധമായും എടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,600, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 27,000, കോട്ടയം 26,000, എറണാകുളം 22,000, ആലുവ 23,500. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,100, എറണാകുളം 12,900, വടക്കൻ പറവൂർ 13,000. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 20,000, കായംകുളം 19,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്കര 18,000, ചെങ്ങന്നൂർ 26,000, എറണാകുളം 23,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,900, കട്ടപ്പന 2,700. കുരുമുളക് അൺഗാർബൾ ക്വിന്റലിന് നെടുമങ്ങാട് 66,000, പാല 67,000. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2047-ഓടെ വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിനായി പ്രയത്നിക്കുകയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ പശ്ചിംബംഗാ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന്റെ അടിത്തറ കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: आज पीएम किसान सम्मान निधि के तहत देश भर के 9 करोड़ से अधिक किसानों के बैंक खातों में पैसे भेजे गए हैं और पश्चिम बंगाल के किसानों के लिए एक और खुशी की खबर है. आज से राज्य में पीएम फसल बीमा योजना शुरू की जा रही है. फसल बीमा योजना मुश्किल समय में किसान के परिवार को सहारा देगी. फसल को नुकसान होने पर किसान पर बोझ नहीं पड़ेगा.
1: പ്രധാനമന്ത്രി പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡുവും അദ്ദേഹം വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ പിഎം കിസാൻ ഉത്സവ് ദിവസ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷകക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പിഎം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക പുനരുജ്ജീവനം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. 75% തദ്ദേശീയ ഉള്ളടക്കമുള്ള കപ്പലുകളുടെ നിർമ്മാണത്തിൽ 200-ലധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാവികസേന അറിയിച്ചു.

0: ഇതിനെ തുടർന്നാണ് നടപടി. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരി, ആന്റിബയോട്ടിക് മരുന്നുകൾ തുടങ്ങിയവയാണ് നിരോധിച്ചത്. സുരക്ഷിതവും ഫലപ്രദവും ശാസ്ത്രീയ അടിത്തറയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ നടക്കും. ഇതിനു മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. രാജ്യത്തെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക അപേക്ഷയെ തുടർന്ന് പരീക്ഷാ കേന്ദ്രം അബുദാബിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് മാറ്റാൻ എൻടിഎ അനുമതി നൽകി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ വികസനം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: കഴിഞ്ഞ 3 ദിവസമായി ലക്ഷദ്വീപിൽ തുടരുന്ന കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ പ്രവേശനോത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് പഠന സഹായ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയ പ്രദേശമെന്ന അംഗീകാരം ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ അറിയിച്ചു. തുടർന്ന് കവരത്തി ദ്വീപിൽ പ്രവർത്തന പുരോഗതിയിലുള്ള സ്കൂൾ കെട്ടിട സമുച്ചയം, ഓട്ടെക് മാതൃകയിൽ പ്രവർത്തന സജ്ജമാക്കുന്ന ഡീസാലിനേഷൻ കുടിവെള്ള നിർമ്മാണ പ്ലാന്റ് എന്നിവ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. നാളെ അഗത്തിദ്വീപിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ യോഗാ ദിനാഘോഷ പരിപാടികളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്ലോവാക് റിപ്പബ്ലിക്കിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ എംബസി നിലവിൽ 2 പ്രതിദിന യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ് ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സ്ലോവാക് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലെ സിറ്റി സെന്ററിലായിരിക്കും ഇന്ത്യൻ എംബസിയുടെ പ്രധാന യോഗാദിന പരിപാടി. പ്രസിദ്ധമായ ബ്രാറ്റിസ്ലാവ കാസിലും യോഗാദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. 100 കണക്കിന് യോഗാ സ്റ്റുഡിയോകളാണ് നിലവിൽ സ്ലോവാക്കിയയിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ സ്ലോവാക്യൻ സന്ദർശനത്തിനിടെ ആയുഷ് ഒപ്പുവച്ച ധാരണാപത്രം സ്ലോവാക്യയിൽ യോഗയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാൻ സഹായിക്കും എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: യോഗാ ദിനത്തിന് മുന്നോടിയായി യുഎഇയിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ അൽ ഐൻ ഇന്ന് യോഗ പരിപാടി സംഘടിപ്പിച്ചു. നാളെ രാവിലെ 5:30 മുതൽ 6:30 വരെ ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബ്ബിൽ യോഗ സെഷൻ നടക്കും. അബുദാബിയിലെ ഇന്ത്യൻ എംബസി രാവിലെ 8 മുതൽ 9 വരെ യോഗ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 23 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സാസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസോവ ഇക്വഡോർ പോരാട്ടം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും. കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ഗോഫ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. 2026ലെ പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും.

കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35. ആകാശവാണി.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്. മൊഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ.

പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി ഒരു ഗോവൻ ട്രിപ്പ് നാടകം രണ്ടാം ഭാഗം. രചന അജിത് നമ്പ്യാർ. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, വിജു നീരാവിൽ, പാർവതി ജി ആർ. സംവിധാനം റൂബി ബാബു.
1: മാഡം, നിന്റെ ഹെസറേനു? Where are you from?
2: Sir, my name is Mangala Devi. We are from Kerala.
1: Mangala Deviya?
3: നിന്റെ പേര് കേട്ടിട്ട് എന്താ ഇൻസ്പെക്ടർ വാ വിളിക്കുന്നത്? ഈ പേര് ഇതുവരെയും കേട്ടിട്ടില്ലേ.
1: ദയവിട്ട് കുളുത്തുകൊള്ളി മാഡം. ഏ ബൊപ്പണ്ണ, ഇല്ലേ വരോ.
3: പോലീസ് സ്റ്റേഷനിൽ കുളിക്കാനൊക്കെ സൗകര്യമുണ്ടോ?
4: പൊട്ടി കുളിക്കാനല്ലടി ഇരിക്കാൻ പറഞ്ഞതാ.
5: എങ്കി നമുക്ക് ഇരിക്കാം.
6: അവര് സംസാരിക്കട്ടെ, അതിനിടയിൽ ഞാൻ മനീഷിനെ വിളിക്കാം.
4: അവൻ എപ്പോഴാണ് മരുത് പാണ്ഡ്യ എന്ന് അറിയണമല്ലോ.

0: എന്റെ ദൈവമേ, നാട്ടുകാര് മൊത്തം ഗോവയിൽ വന്ന് റൂമെടുത്തെന്നാ തോന്നുന്നേ. 10-12 ഹോട്ടലായി കയറി ഇറങ്ങുന്നു, ഒരിടത്തും മുറി ഒഴിവില്ല. ഇതേതാ ഹോട്ടല്? ആർക്കെയോ? ആ, ഇവിടെ കൂടി നോക്കാം. എക്സ്ക്യൂസ് മീ, കൻ ഐ ഗെറ്റ് എ റൂം?
1: സോറി സർ, ഓൾ ബുക്ക്ഡ്.
0: ഇവിടെയില്ല, വേറൊരാൾ കൂടെ വന്നല്ലോ. റൂം ആയിരിക്കും തിരക്കുന്നത്.
2: ഒരു ഡബിൾ റൂം.
1: സോറി, നോ റൂം സർ.
2: ശേടാ, ഇത് വലിയ കഷ്ടമായല്ലോ, ഒരിടത്തും റൂമില്ല.
0: ഹേ ബ്രോ, നിങ്ങൾ മലയാളിയാണോ?
2: അതെ, ഞാൻ പുലർച്ചെ മുതൽ മുറിയും തിരക്കി നടക്കുക, ഒരിടത്തും ഒഴിവില്ലാന്ന ഒരേ പല്ലവിയാ.
0: ഞാനും അതെ, ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു.
1: സർ, വൺ മിനിറ്റ്. ഇന്നലെ രാത്രി ചെക്ക് ഇൻ ചെയ്യേണ്ട ഒരു റൂമുണ്ട്, രണ്ട് ലേഡീസ് ബുക്ക് ചെയ്തതാണ്. അവർ ഇതുവരെ എത്തിയിട്ടില്ല. തൽക്കാലം നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഫ്രഷ് ആവാൻ ഞാൻ ആ റൂം തരട്ടെ.
2: വലിയ ഉപകാരം സുഹൃത്തേ. ബ്രോ,
0: ഓ,
2: നമ്മൾ ഒരുമിച്ച് റൂം എടുത്താ ഇവര് മുറി തരാന്ന്.
0: ആയിക്കോട്ടെ. അല്ല, ഇനി മുറി ബുക്ക് ചെയ്ത പെണ്ണുങ്ങൾ വന്നാലേ നമ്മളെ ഇറക്കി വിടുവോ?
2: അതപ്പം നോക്കാം. ട്രെയിനിൽ എന്റെ ഉറക്കം ഒട്ടും ശരിയായില്ല, പെട്ടെന്നായിരുന്നു ഗോവ യാത്ര പ്ലാൻ ചെയ്തതേ.
0: ഞാനും അതെ. എന്റെ ഭാര്യയെ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സമ്മേളനം പറഞ്ഞു പോയേക്കുവാ 4 ദിവസത്തേക്ക്. ആ ചാൻസിന് ഞാൻ ഗോവയ്ക്ക് ട്രെയിൻ കയറി.
2: കൊള്ളാലോ. എന്റെ കാര്യം ഏതാണ്ട് അങ്ങനെ തന്നെ. എന്റെ വൈഫ് അവളുടെ ഫ്രണ്ടിനെയും അമ്മായിയമ്മയും കൂട്ടി ചോറ്റാനിക്കര അമ്പലത്തിൽ ഭജനയിരിക്കാൻ പോയതാ.
0: ഹാ, അത് നന്നായി. അവർ നല്ലവണ്ണം പ്രാർത്ഥിച്ച് പുണ്യവും നേടി വരട്ടെ അല്ലേ. ബൈ ദ വേ, എന്റെ പേര് വിനോദ്.
2: ഞാൻ ദിലീപ്. റൂമിന്റെ താക്കോല് കിട്ടി, ബാഗ് എടുത്തോ, നമുക്ക് റൂമിലേക്ക് പോവാം.
0: ആ ശരി. ഫ്രഷായി പുറത്തിറങ്ങിയാലേ ആദ്യം പൂക്കളൊക്കെയുള്ള ഷർട്ട് കിട്ടുന്ന കടയിലേക്ക് പോണം.
2: അത് ശരിയാ, ഗോവയിൽ വന്ന ഒരു വൈബ് കിട്ടണമെങ്കിലേ പൂക്കളർ ഷർട്ട് തന്നെ ഇടണം.

0: ദയവിട്ടു കലകെ ഇല്ലില്ല മാഡം.
1: ശൈല ഇറങ്ങിക്കോളാം പറയുന്നു.
2: ആ
1: നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി.
2: ഓ
0: എല്ലാ അനനുകൂലയ ഗാനത്താനി നാനു വിഷാദി സുത്തേന.
1: ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം, താങ്ക് യു.
0: നാനു നിമകെ ടാക്സി വ്യവസ്ഥ മാഡം ബഹുദൈ.
1: നോ നോ, താങ്ക് യു, വിൽ ക്യാച്ച് എ ബസ്. താങ്ക് യു സർ.
0: ഓക്കെ ഓക്കെ, ബൈ മാഡം.
1: ബൈ ബൈ.
3: ദാ പോലീസ് ജീപ്പ് പോയി. ഗോവയിലേക്ക് കാറും എടുത്ത് വന്നിട്ട് ദാ ഇപ്പൊ കുന്താപുര ബസ് സ്റ്റാൻഡില് കുന്തം വിഴുങ്ങിയ പോലെ നിക്കുന്നു.
4: മൊത്തം കോമഡി ആയി എന്ന് പറഞ്ഞാ മതിയല്ല.
3: കോമഡിയോ? പോലീസ് സ്റ്റേഷനിൽ കയറിയതാണോ കോമഡി?
1: അല്ല, ഈ പോലീസ് സ്റ്റേഷനിൽ ശരിക്കും എന്താ സംഭവിച്ചത്?
3: നിന്റെ പേര് കേട്ടതോടെ കാറ് മോഷണം ആവിയായി പോയോ?
4: അത് പറയാം. ശരിക്കുവേ, എന്റെ അനിയൻ പറ്റിച്ച പണിയായത്. അവൻ വീട്ടിൽ കാറിട്ട് ചെന്നൈക്ക് തിരികെ പോയെന്ന് പറഞ്ഞില്ലേ?
1: ആ അതുകൊണ്ടല്ലേ നീ കാറും എടുത്തിറങ്ങിയത്?
4: അതെ, പക്ഷെ അവനെ ഓൺലൈനിൽ ആ കാറിന്റെ പടം ഇട്ട് ഓൾറെഡി വിറ്റിരുന്നു.
1: ഓ, അപ്പൊ ഈ കാറ് വാങ്ങിയ ആളായിരിക്കണം മരുതുപാണ്ടി.
4: അതെ, കാറിരിക്കുന്ന ലൊക്കേഷൻ അവൻ മരുതുപാണ്ടിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെയാണ് മരുതുപാണ്ടി കാറെടുക്കാൻ വന്നത്.
3: കാറ് കാണാതായപ്പോ അയാള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു.
1: ബെസ്റ്റ്,
3: പോലീസ് ആവട്ടെ കാറിലെ GPS വെച്ച് നമ്മളെ ട്രേസും ചെയ്തു.
1: നിന്റെ അനിയനാള് കൊള്ളാം, ഈ വിവരം നിന്നോടെങ്കിലും പറയണ്ടേ?
3: എടി, അവന് വേണ്ടത് ഞാൻ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്.
1: അല്ല, ഈ ഇൻസ്പെക്ടർക്ക് എന്താ പെട്ടെന്ന് ബഹുമാനം തോന്നാൻ കാരണം?
4: എടി, ഇൻസ്പെക്ടർക്കേ ഈ അടുത്താണ് കൊച്ചുണ്ടായത്.
1: ഓ,
4: അതും ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം. അയാളും ഭാര്യയും കൂടി മംഗലാപുരത്തെ മംഗളാദേവി ക്ഷേത്രത്തിൽ പോയി തൊഴുതതിനു ശേഷമാണത്രേ അയാൾക്കൊരു പെൺകുഞ്ഞുണ്ടായത്. പെട്ടെന്ന് എന്റെ പേര് കേട്ടപ്പോ അയാളങ്ങ് സെന്റിമെന്റലായി പോയി. പിന്നെ മനീഷിനെ വിളിച്ച് സംസാരിച്ചപ്പോ കാര്യങ്ങളെല്ലാം ക്ലിയറായി.
1: ഹാ, പക്ഷെ നമ്മുടെ ഒന്നര ദിവസം പോയി കിട്ടി. അല്ല, ഗോവയിലെ നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് നമ്മൾ ചെല്ലാത്തതിനാൽ ക്യാൻസൽ ആയി കാണത്തില്ലേ?
4: അത് ക്യാൻസൽ ആയി കാണും.
1: ഷോ, അപ്പൊ നമുക്ക് നിഷയുടെ വീട്ടിലേക്ക് വിട്ടാലോ?
4: ഓഹ്, മറന്നു. രാവിലെ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾക്കിടയിലെ നിഷയുടെ മെസ്സേജ് വന്നിരുന്നു.
1: മെസ്സേജോ? എന്താ അതിൽ പറയുന്നേ?
4: ദാ, ഇതാ മൊബൈല്, നീ തന്നെ വായിച്ചു നോക്ക്.
1: എവിടെ നോക്കട്ടെ? നമ്മൾ ഗോവയിലില്ല, നാട്ടിലേക്ക് പോയി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. അയ്യോ, നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അവള് നാട്ടിലേക്ക് വന്നോ? കഷ്ടായി. ശരിക്കും റോങ് ടൈമിലാണ് നമ്മൾ ഗോവ യാത്ര പ്ലാൻ ചെയ്തതെന്ന് തോന്നുന്നു.
4: എന്റെ ശൈലേ, നീ മെസ്സേജ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചു നോക്ക്.
1: ആ, നമ്മൾ ഗോവയിലില്ല, നാട്ടിലേക്ക് പോയി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. എന്താ കുഴപ്പം?
4: അപ്പൊ എന്താണെങ്കിലും അവള് ഗോവയിലെ വീട്ടിൽ തന്നെ ഉണ്ട്.
1: ഏ, അപ്പൊ ഈ മെസ്സേജോ?
4: ഗോവയിലില്ലാത്ത നാട്ടിലേക്ക് വന്ന ഒരാള് മെസ്സേജ് അയക്കുമ്പോൾ നാട്ടിലേക്ക് വന്നു എന്നാണ് ടൈപ്പ് ചെയ്യുക.
1: ഓ,
4: നാട്ടിലേക്ക് പോയി എന്നല്ല. പോവുക, പോവുന്നു, പോയി എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ എത്തിച്ചേർന്നിടത്ത് നിന്ന് പ്രയോഗിക്കില്ല.
1: ഓ, കൊള്ളാ. പക്ഷേ 10ാം ക്ലാസ് പഠിക്കുമ്പോ മലയാളത്തിൽ നിന്നേക്കാൾ മാർക്ക് നിഷയ്ക്കായിരുന്നു.
4: എടി.

0: നിനക്കില് വലിയ കാര്യമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അവളേക്കാൾ ജീവിതം കണ്ടത് ഞാനാണ്.
1: ആ, അത് നീ തന്നെ. അവൾ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടാവില്ല.
0: എന്റെ ശൈലേ,
1: ഓ,
0: പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് തെറ്റാണെന്നും മാനസിക സ്ഥിതി ആദ്യം മാറ്റണം. ആവശ്യം വന്നാൽ പോലീസ് സ്റ്റേഷനിലോ കളക്ടറുടെ ഓഫീസിലോ കയറണം. അല്ലാതെ എല്ലാത്തിനും അതിർവരം വിട്ട് മുട്ടിടിച്ചോണ്ടിരുന്ന ഈ കാലത്ത് പറ്റില്ല. ഇത് 2026 ആ.
1: ഓ, സമ്മതിച്ചു. 2026 നമ്മുടെ അടുത്ത പരിപാടി എന്താണാവോ? അത് പറ.
0: അത് പറയാനൊന്നുമില്ല, ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടരുക തന്നെ. കാറ് പോയെങ്കിലും കാൽനടയായി ഗോവയ്ക്ക് പോകാനൊക്കെ ഇല്ലല്ലോ.
1: അതില്ല.
0: നീ ഒരു കാര്യം ചെയ്, ആ എൻക്വയറി കൗണ്ടറിൽ ചെന്ന് ഗോവയ്ക്കുള്ള അടുത്ത ബസ്സിന്റെ ടൈം ചോദിക്കും.

0: കിട്ടിയതൊരു തുക്കട ലോഡ്ജായിരുന്നെങ്കിലും ഒന്ന് കുളിച്ച് ആഹാരവും കഴിച്ചപ്പോഴാണ് ശരിക്കും ഒന്ന് ഉഷാറായത്. പോലീസ് സ്റ്റേഷനിലെ കൊതുക് കടി ഇത്തിരി കടുപ്പമായിരുന്നല്ലോ.
1: അതൊക്കെ കഴിഞ്ഞില്ലേ? നമ്മളിപ്പതാ ലോക പ്രശസ്തമായ ഗോവയിലെ ബീച്ചിലെത്തിരിക്ക. ഇനി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ നടക്കാം. എന്താ
0: ഓ മംഗളെ, എന്തോരം ജനങ്ങളാ!
2: ആടി,
0: ഇത് ഉത്സവോ പൊങ്കാലയോ? ഈ ജനങ്ങളൊക്കെ വീട്ടിലിരിക്കാതെ ബീച്ചും തേടി നടക്കുകയാണോ?
1: അതാടി ട്രെൻഡ്. നാട്ടുകാരൊക്കെ ഇന്റർനാഷണൽ ടൂർ അടിക്കുന്ന സമയത്ത് നമ്മൾ ഇതെങ്കിലും ഒപ്പിച്ചല്ലോ.
0: അത് ശരിയാ. ഇവിടെ വന്ന് നേരിൽ കണ്ടപ്പോഴാണ് ഈ ബീച്ചിന്റെ ഭംഗി മനസ്സിലാക്കാൻ സാധിച്ചത്. താങ്ക് യു മംഗളെ.
2: നോ നോ നോ,
1: നീ നിന്നോട് തന്നെയാണ് നന്ദി പറയേണ്ടത്. നീ സ്വയം നിനക്കനുവദിച്ച ചെറുതെങ്കിലും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വെക്കേഷൻ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് സ്വയം നന്ദി പറഞ്ഞുകൊണ്ട് ഇതാ ദാ ഈ വേവിച്ച കടല കഴിക്ക്. സ്പൈസിയാണിത്.
0: കൊള്ളാം. തിരിച്ചു പോവാൻ നേരം കുറച്ച് വാങ്ങിച്ചാല് കുട്ടികൾക്കും കൊടുക്കായിരുന്നു.
1: ഷോ, അത് പിന്നെ ആലോചിക്കാം. ഇപ്പൊ വാ, ഈ തിരയിലിറങ്ങി കാലൊന്ന് നനച്ചാലോ. ദിനി നോക്കിയേ, ഒരു ഉഗ്രൻ തിര അടിച്ചു കയറി വരുന്നുണ്ട്.
0: ഇത് കൊള്ളാം.
1: ഏ, വെള്ളത്തിലോട്ട് അധികം ഇറങ്ങണ്ടാട്ടോ.
0: ഏ, എനിക്ക് നീന്തലൊക്കെ അറിയാം മോളെ.
1: ഇത് സൂക്ഷിച്ച്, ഇത് അമ്പലക്കുളമല്ല ഗോവ ബീച്ചാണ്.
2: എന്താ ശൈലി നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്?
0: അല്ല, നേരത്തെ കടല തിന്നുമ്പോ കുട്ടികളെ ഓർത്തോണ്ടാണോ എന്നറിയില്ല.
2: എന്തേ
0: ദാ, കൊറേ അപ്പുറത്ത് പൂക്കളൊക്കെ ഉള്ള ഷർട്ടിട്ട ഒരാള് ഒറ്റ നോട്ടത്തെ എന്റെ ഭർത്താവ് വിനോദേട്ടനെ പോലെ തന്നെ.
2: എവിടെ നോക്കട്ടെ?
0: ദാ അവിടെ കൊറേ സായിപ്പന്മാരും മദാമ്മമാരും മണലില് വെയില് കാഞ്ഞു കിടക്കുന്ന കണ്ടില്ലേ? അതിന്റെ അടുത്ത്.
2: കണ്ടു കണ്ടു. അത് നിന്റെ വിനോദേട്ടനാണോന്ന് എനിക്കറിയില്ല, പക്ഷേ ഒപ്പം നിന്ന് തിര വരുമ്പോ ചാടി കളിക്കുന്ന ആളെ എനിക്ക് നല്ലോണം അറിയാം.
0: ഏ, നിനക്കറിയാവുന്നോ?
2: ആ,
0: അതാരാ?
2: അതെ, എന്റെ ഭർത്താവ് ദിലീപേട്ടനാണ്.
0: ദിലീപേട്ടനോ? ഇവിടെയോ? അതെങ്ങനെ,
2: എങ്ങനെ എത്തിയെന്നത്? നമുക്കല്പം അങ്ങോട്ട് മാറി നിന്ന് ആലോചിക്കാം. ദാ, ഈ പാവുബാജി കടയുടെ മറവിലേക്ക് നിൽക്കും. അബദ്ധത്തിലെങ്ങാനും ഇങ്ങോട്ട് നോക്കിയാ അവരും നമ്മളെ കാണണ്ടല്ലോ.
0: ഇതിപ്പ കടുവേ കിടുവ പിടിച്ചു എന്ന് പറഞ്ഞ പോലെ ആയല്ലോ.
2: ഈ രണ്ട് കിടുവകളും തമ്മിൽ പരിചയം.

0: എന്തോന്ന്?
1: അതല്ല, നമ്മുടെ ഭർത്താക്കന്മാര് ഫ്രണ്ട്സ് ആണോന്ന്.
0: ഏയ്, ഒരു ചാൻസും ഇല്ല. മംഗളെ, നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോയാലോ? എനിക്ക് പേടിയാവുന്നു.
1: എന്തിനു തിരിച്ചു പോണം?
0: അതല്ല, അവരെങ്ങാനും നമ്മളെ ഇവിടെ വച്ച് കണ്ടാലോ? പിന്നെ തീർന്നു.
1: ഒന്നും തീരാൻ പോണില്ല. നമ്മളെ അവര് കണ്ടാൽ അവരെ നമ്മളും കാണില്ലേ?
0: പക്ഷെ അത് വ്യത്യാസമില്ലേ?
1: ഒരു വ്യത്യാസവും ഇല്ല.
0: നമ്മൾ കള്ളം പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്.
1: പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവരെ നമ്മൾ വീട് ഏൽപ്പിച്ചിട്ടല്ലേ ഇറങ്ങിയത്, അല്ലേ? അപ്പൊ അവര് കാണിച്ചതും കള്ളത്തരല്ലേ?
0: അയ്യോ, പക്ഷെ ആണുങ്ങൾക്ക് പല ന്യായങ്ങളും കാണും. നമ്മൾ അവിടെ ഇല്ലാത്തതിനാല് അവര് പുറത്തിറങ്ങിയെന്നോ യാത്ര പോയിന്നോ ഒക്കെ പറയും.
1: കൊള്ളാം. ശൈല ഇപ്പോൾ ചെയ്യുന്നത് ആണുങ്ങൾക്കുള്ള ന്യായീകരണങ്ങൾ ഒരു സ്ത്രീയായ ശൈല തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്ര കാലത്തിനിടയ്ക്ക് ആദ്യമായൊരു യാത്ര ചെയ്യാൻ തോന്നിയ ശൈലയ്ക്ക് ഉള്ളിൽ അത് തെറ്റാണെന്നൊരു കുറ്റബോധമാണ് ഉള്ളത്.
0: എന്റെ മംഗളെ, എനിക്ക് നിന്റെ അത്ര ധൈര്യമില്ലടി. സമ്മതിച്ചു.
1: എടി, അങ്ങനെ സമ്മതിച്ച് കീഴടങ്ങുകയല്ല വേണ്ടത്. ഒരു ചെറിയ കള്ളം പറഞ്ഞ് നീ ഒരു ട്രിപ്പ് അടിച്ചു, ശരി തന്നെ. അതൊരു തല പോകുന്ന കാര്യമൊന്നുമല്ല. അതാദ്യം സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്ത്.
0: എന്നെ കൊണ്ട് പറ്റുന്നില്ല. ദൈവമേ, ഇനി എന്തൊക്കെ പുകിലാണോ ഉണ്ടാവാൻ പോകുന്നത്?
1: പുകിലും പുക്കാറും ഒന്നും ഉണ്ടാവില്ല. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കെ.
0: ഷോ, നമുക്ക് വേഗം ലോഡ്ജിൽ പോയി ബാഗ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടാലോ? നാട്ടിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ ട്രെയിൻ പിടിക്കാം.

0: വിനോദേ, ഓ, നിങ്ങളുടെ ഭാര്യയ്ക്ക് സമ്മേളനത്തിനും എന്റെ ഭാര്യയ്ക്ക് അമ്പലത്തിലും പോകാൻ തോന്നിയത് നന്നായി അല്ലേ?
1: ശരിയാ ദിലീപേ, അല്ലെങ്കിൽ നമുക്കിവിടെ എത്താൻ പറ്റില്ലായിരുന്നല്ലോ. ഗോവ എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. എല്ലാ രാജ്യത്തുനിന്നും സന്ദർശകർ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട്.
0: അതെ, എല്ലാ കാഴ്ചയും കണ്ട് എൻജോയ് ചെയ്ത് പതുക്കെ തിരികെ പോയാൽ മതി നമുക്ക്.
1: അതെ അതെ. ഒരു മിനിറ്റേ, എന്റെ പോക്കറ്റിൽ കിടന്ന് മൊബൈൽ കുറെ നേരമായിട്ട് അടിക്കുന്നു, ആരാന്ന് നോക്കട്ടെ. ഓ, ഇത് ഭാര്യ. ഇവളിപ്പ എന്തിനാ വിളിക്കുന്നേ? ഞാൻ എടുക്കാനൊന്നും പോകുന്നില്ല.
0: എന്റെ ഫോണും അടിക്കുന്നല്ലോ, ആരാണാവോ? എന്നെയും വിളിക്കുന്ന ഭാര്യ. ഇതാ ഇവരുടെ കുഴപ്പം, ആവശ്യമില്ലാതെ ഇടയ്ക്കിടെ വിളിച്ചോണ്ടിരിക്കും. കട്ട് ചെയ്തേക്കാം.
1: അതന്നെ, ഓണത്തിനിടയിലാ പൊട്ടുകച്ചോടം. ഈ ഭാര്യമാരുടെ ഒരു കാര്യം.
0: വിനോദിനറിയോ, ഗോവയില് വേറെയും ബീച്ചുകളുണ്ട്. ഓരോന്ന് ഒന്നിനൊന്ന് മെച്ചമാണത്രേ.
1: ആണോ? നമുക്ക് എന്നാ എല്ലാ ബീച്ചും കാണാം. വന്ന സ്ഥിതിക്ക് സംഗതി അടിപൊളി ആവട്ടെ. എന്താ?
0: Agreed. എന്താ വാട്സാപ്പിന് മെസ്സേജ്? നോക്കട്ടെ.
1: എന്റെ ഫോണിലേക്കും ഭാര്യയുടെ വക മെസ്സേജ് ഉണ്ട്. നോക്കട്ടെ.
0: അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ബീച്ചിൽ നിൽക്കുന്ന ഫോട്ടോ ഇതാ എനിക്ക് ഭാര്യ വാട്സാപ്പിൽ അയച്ചിരിക്കുന്നു. അതെങ്ങനെ പറ്റും?
1: നമ്മൾ ഈ ഗോവ ബീച്ചിൽ നിൽക്കുന്നതോ? എവിടെ നോക്കട്ടെ.
0: ഇതാ നോക്ക്, ഇപ്പൊ എടുത്ത പോലെ ഉണ്ട്.
1: ശരിയാണല്ലോ, നമ്മൾ ഗോവ ബീച്ചിൽ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ നാട്ടിലുള്ള നിങ്ങളുടെ ഭാര്യയ്ക്ക് എങ്ങനെ കിട്ടി?
0: അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആട്ടെ, നിങ്ങൾക്ക് എന്താ മെസ്സേജ് ഒന്നും പറഞ്ഞില്ലേ? ഒന്ന് നോക്കിക്കേ.
1: ദൈവമേ, സെയിം ഫോട്ടോ ദേ എനിക്കും അയച്ചിരിക്കുന്നു, ഒപ്പം ഭാര്യയുടെ വോയിസ് മെസ്സേജും ഉണ്ട്.
0: എന്തുവാ?
2: വിനോദേട്ടാ, നിങ്ങൾ വീട്ടിലില്ലേ? നിങ്ങളും വേറൊരാളും ഏതോ ബീച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ദാ ഇപ്പൊ എന്റെ മൊബൈലിലേക്ക് ആരോ അയച്ചിരിക്കുന്നു. ശരിക്കും വിനോദേട്ട വീട്ടിലില്ലേ?
1: അയ്യോ, കുഴപ്പമായല്ലോ, ഇനി എന്ത് ചെയ്യും? നിങ്ങളുടെ ഫോണില് വോയിസ് വന്ന് വേണമല്ലോ.
0: നോക്കട്ടെ. ആ, ഉണ്ടുണ്ട്, ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട്, ഞാൻ പ്ലേ ചെയ്യാം.
2: ദിലീപേട്ടാ, നിങ്ങൾ ഇത് എവിടെയാ? ബീച്ചിലാ?
1: ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. നമ്മൾ എവിടെയുണ്ടെന്ന് അറിയുന്ന, നമ്മുടെ ഭാര്യമാരെ ശരിക്കറിയുന്ന ആരോ ആണ് ഈ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചിരിക്കുന്നത്. ആരായിരിക്കും അത്?
0: പരിചയമുള്ള ആരോ ആണ് പണി പറ്റിച്ചിരിക്കുന്നത്. ചുറ്റും നോക്കിയേ, നാട്ടുകാരെല്ലാം അടുത്തുണ്ടോ എന്ന്.
1: ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ആരെ എങ്ങനെ കണ്ടുപിടിക്കാനാ? എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ട്, എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുത്തോണ്ടിരിക്കുക.
0: വല്ലാത്ത ചതിയായി പോയല്ലോ.
1: ആ, ഒര൐ഡിയ ഉണ്ട്. AI ഉപയോഗിച്ചേ ആരോ ഫോട്ടോ കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് പറഞ്ഞാലോ?
0: അതേക്കൊന്ന് തോന്നുന്നില്ല. ഉറപ്പുവരുത്താനേ അവര് വീഡിയോ കോൾ ചെയ്യാൻ പറയും.
1: അയ്യോ, എങ്കിൽ നല്ല കോളാവും.
0: എന്തേലും ഒരു പോംവഴി കണ്ടുപിടിക്കണമല്ലോ, അല്ലെങ്കിൽ കള്ളി ഫുള്ള് വെളിച്ചത്താവും.
1: നല്ല രസമായിട്ട് വന്നതായിരുന്നു, എല്ലാം ആവിയായി പോയി.
0: നമുക്ക് അങ്ങോട്ട് മാറിയിരുന്ന് വല്ല ഐഡിയ ആലോചിക്കാം.

0: മംഗളെ, നിന്റെ ഐഡിയ വർക്കായ മട്ടുണ്ട്. രണ്ടു പേരും ഒന്ന് ഞെട്ടിതാ തോന്നുന്നേ.
1: ഞെട്ടണമല്ലോ, കാരണം ഐഡിയ എന്റേതല്ലേ.
2: അതെ, അവരെന്തെങ്കിലും പോം വഴി ആലോചിക്കുന്നതിന് മുമ്പ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. അത് ആലോചിക്ക്.
1: അത് ശരിയാ, നമ്മളെക്കാൾ മുന്നേ അവര് സ്റ്റെപ്പ് എടുത്ത നമ്മള് പൊളിയും. ഒരു കാര്യം ചെയ്യ്, നീ വേഗം വിനോദേട്ടനെ വിളിക്ക്.
2: വിളിച്ചാലും ഫോൺ എടുക്കില്ലല്ലോ, പിന്നെന്തിനാ?
1: എടി, നേരത്തെ ആയിരുന്നു എടുക്കാത്തത്. ഇനി ആദ്യം റിങ്ങി തന്നെ എടുക്കും. നീ വിളിക്ക്.
2: ശരി. ഇല്ല, പക്ഷെ വിളിച്ചിട്ട് ഞാൻ എന്താ പറയേണ്ടത്? നീ അതും കൂടെ പറഞ്ഞതാ.
3: ഒരു ഗോവൻ ട്രിപ്പ്, നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അജിത് നമ്പ്യാർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ശൈല ആരതി ലാൽ ബി, മംഗള സെവിൽ ജിഹാൻ, വിനോദ് അനീഷ് ദേവ്, രമേശ് ഗോവിന്ദ് ടി എ, ഇൻസ്പെക്ടർ രാച്ചയ്യ വിജു നീരാവിൽ, റിസപ്ഷനിസ്റ്റ് പാർവതി ജി ആർ. കന്നഡ ഭാഷാ സഹായം നയന കെ ചന്നസാന്ദ്ര. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി ഇപ്പോൾ സ്പൈസ് സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ. ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്ര എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ, ആന്റിബയോട്ടിക് മരുന്നുകൾ ഉൾപ്പെടെ 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ നടക്കും. 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് 13 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 75 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 13,187 പേർ ഇന്ന് പനി ബാധിച്ച് ചികിത്സ തേടിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോഴിക്കോട് നിപ്പ രോഗിയുടെ സമ്പർക്ക പട്ടികയിലുൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന 15 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. അതേസമയം നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. പകർച്ചവ്യാധി വ്യാപനം തടയുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് ഉന്നതാധികാര സമിതിയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പ്ലസ് 1 പ്രവേശനത്തിനുള്ള 2-ാം ഘട്ട അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 23 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. അലോട്ട്മെന്റ് വിവരങ്ങൾ hscap.kerala.gov.in ൽ ലഭ്യമാകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ലെബനനിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്നതായി ഇറാൻ. സംഘർഷം അവസാനിപ്പിക്കാനുള്ള നിബന്ധനകളിൽ US പരാജയപ്പെട്ടതായും ആക്രമണം തുടർന്നാൽ ഇറാൻ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നും സംയുക്ത സൈനിക കമാൻഡ് മുന്നറിയിപ്പ് നൽകി. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് ജയം. 28.4 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 224 റണ്ണെടുത്ത ഇന്ത്യ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത അഫ്ഗാനിസ്ഥാൻ 218 റണ്ണാണ് എടുത്തത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ബൊളീവിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വർദ്ധിക്കുന്ന ജീവിത ചെലവും സാമ്പത്തിക ഞെരുക്കവും മൂലം ആഴ്ചകളായി രാജ്യത്ത് സർക്കാർ വിരുദ്ധ പ്രതിഷേധം തുടരുകയാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, അവശ്യ സാധന വിതരണം തുടങ്ങിയ മേഖലകളെ ബാധിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ ബൊളീവിയൻ പ്രസിഡന്റ് അറിയിച്ചു. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺക്വ പ്രവിശ്യയിലുണ്ടായ ഇരട്ട സ്ഫോടനത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അന്ന എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ശിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

0: पुनर्परीक्षा कल, परीक्षा केंद्रों पर कड़े सुरक्षा प्रबंध और चेन्नई में तीसरे एक दिवसीय क्रिकेट मैच में भारत ने अफगानिस्तान को हराकर श्रृंखला 3-0 से जीती। इसके साथ ही समाचार संध्या का ये अंक समाप्त हुआ। नमस्कार।
1: गुड इवनिंग, दिस इज आकाशवाणी एंड आई एम वल्सा विलियम्स विद द न्यूज एट 9। द हेडलाइंस। President Draupadi Murmu says India has consistently emerged as voice of peace, dialogue and cooperation as it believes issues can only be resolved through mutual discussion and not war. Prime Minister Narendra Modi asserts tribal communities are emerging as active participants in India's development journey, launches development projects worth more than 47,000 crore rupees in Odisha. Prime Minister releases 23rd installment of PM Kisan Samman Nidhi scheme of over 18,000 crore rupees. Prime Minister to lead International Day of Yoga 2026 celebrations at Kolkata's historic Red Road tomorrow. NEET UG 2026 re-examination to take place tomorrow under strict vigil. Iran closes Strait of Hormuz over ceasefire violation. And in cricket, India clean sweep 3-match series against Afghanistan 3-0, defeating the visitors by 9 wickets in third ODI at Chennai. President Draupadi Murmu today lauded Prime Minister Narendra Modi's leadership, stating that he has significantly enhanced India's prestige and influence on the global stage through his visionary governance and constructive engagement with world leaders. Addressing a large public gathering at Rai Rangpur in Odisha's Mayurbhanj district, organized to mark the completion of 2 years of the Mohan Charan Majhi government, in the presence of Mr. Modi, the President said India has consistently emerged as a voice of peace, dialogue and cooperation under Prime Minister Modi's stewardship.
2: Since assuming the office, Prime Minister Narendra Modi has taken several steps in the national interest. This month, he set a record for the longest continuous tenure as an elected Prime Minister. On behalf of all citizens, I congratulate him on this historic achievement. I wish that he may continue to benefit the people of the country with his vision and lead the nation in realizing the resolve to transform India into Viksit Bharat by 2047.
1: Addressing the public gathering, Prime Minister Narendra Modi lauded Odisha's progress as the state completed 2 years under Chief Minister Mohan Charan Majhi, saying it is moving rapidly on the path of development and contributing significantly to the growth of eastern India. He said the centre's Purvodaya vision aims to drive India's growth through the rapid development of eastern India.
3: Odisha mein aarthik gatividhiyan, nivesh aur udyogon ko आकर्षित करने का सामर्थ्य आज नजर आ रहा है। केंद्र सरकार का विजन है पूर्वी भारत के विकास से भारत का विकास। इसलिए हम पूर्वोदय की नीति पर काम कर रहे हैं। जिस पूर्वी भारत को कांग्रेस के दौर में पिछड़ेपन का पर्याय बना दिया गया था, आज वो प्रगति का प्रवेश द्वार बन रहा है।
1: The Prime Minister today inaugurated and laid the foundation stones for development projects worth around 47,000 crore rupees across multiple sectors. He also extended birthday greetings to President Draupadi Murmu and said it was a privilege to visit her native village, Paharpur. Later, Prime Minister Narendra Modi took part in Pashchim Bango Divas celebrations at Tarakeshwar in Hooghly district of West Bengal. He also released the 23rd installment of PM Kisan scheme worth 18,880 crore rupees, benefiting over 9.44 crore farmers across the country. Mr. Modi also participated in a grand function to celebrate the state day along with Chief Minister Shubhendu Adhikari. He also launched dedicated and laid foundation stones for various development projects across railways, agriculture, rural development, fisheries and animal husbandry sectors. Speaking on the occasion, Prime Minister Modi said the BJP government has started working at a superfast pace for Bengal's development.
3: आज यहाँ सैकड़ों करोड़ रुपए की विकास परियोजनाओं का उद्घाटन और शिलान्यास हुआ है. रेल, रोड, कृषि, मछली पालन, इससे जुड़ी ये परियोजनाएं बंगाल के विकास को नई गति देगी. इन परियोजनाओं से यहाँ की ग्रामीण अर्थव्यवस्था को मजबूती मिलेगी. मैं बंगाल के लोगों को इन विकास परियोजनाओं की बधाई देता हूँ.
1: The National Eligibility Cum Entrance Test NEET UG 2026 re-examination is scheduled for tomorrow. The re-examination will be held across 551 cities in India and 14 cities abroad for over 22.79 lakh candidates. Ahead of the examination, the National Testing Agency NTA has conducted nationwide mock drills as part of preparations for the re-examination. The NTA said it is fully prepared for the smooth, fair and transparent conduct of the examination. More from our correspondent.
4: Over 2 lakh personnel, including observers, coordinators, police forces and administrators, have been deployed for the secure, transparent and smooth conduct of the examination. A multi-layered security framework has been put in place to ensure a fair and transparent examination. It includes CCTV surveillance, Aadhaar-based biometric verification, GPS-enabled vehicles with police escort for the movement of the examination material, and end-to-end secure handling of confidential materials to designated locations under sealed protocols. The NTA is also actively monitoring social media platforms to curb misinformation and prevent malpractice. The examination will be held from 2 p.m. to 5 p.m. tomorrow. Saklayan Akhtar for Akashwani News, Delhi.
1: Union Home Minister and Minister of Cooperation Amit Shah today inaugurated Sri Ambabai Temple Development Project in Kolhapur worth over 1,445 crore rupees. Maharashtra Chief Minister Devendra Fadnavis and other dignitaries were present on the occasion. Addressing a public gathering, Mr. Shah said the Sri Ambabai Temple, located in the historic city of Karvir, is a major center of faith for devotees from across the country. He said the development project will transform the temple precinct into a modern pilgrimage destination while preserving its historical, cultural and spiritual heritage. He added that the project will enhance facilities for devotees and strengthen Kolhapur's position as a prominent religious tourism centre. India has undergone a remarkable transformation driven by the principles of Sabka Saath, Sabka Vikas, Sabka Vishwas and Sabka Prayas under the visionary leadership of Prime Minister Narendra Modi in the last 12 years. Akashwani News brings you a special feature, 12 Saal Vishwas Ke, Vikas Ke, Jan Kalyan Ke. Today we focus on the government's transformative initiatives driving the vision of an empowered India.
5: Over the last 12 years, the government has driven a structural transformation in India's high-tech landscape. Two of the most significant pillars of empowered India are the development of a semiconductor ecosystem and the explosive growth of space startups. The India Semiconductor Mission was launched in December 2021 with a massive outlay of 76,000 crore rupees. By 2026, the government launched Semiconductor Mission 2.0 with a provision of 1,000 crore rupees. Speaking about the Semiconductor Mission 2.0, Electronics and IT Minister Ashwini Vaishnav highlighted that while Mission 1.0 successfully established the foundational building blocks for this complex industry, Mission 2.0 will focus on deepening the ecosystem.
6: The first mission was to start the industry in our country, and it's an extremely complex industry. We have now talent, more than 75,000 engineers are trained in this. More than 300 universities are teaching the students to design chips. 2 nanometer chips are designed in India, the most advanced chips in the world, including NVIDIA chips, including Intel chips. They are all designed in India now. The world today recognizes India as a country which will become a major semiconductor designing and manufacturing country in the coming years.
5: The Indian Space Policy 2023 enables and permits the private entities to carry out end-to-end space activities, including undertaking launches, satellite realization and operations, data acquisitions and dissemination, and ground station. Talking to Akashvani News, Anil Prakash, Director General of the Space Industry Association of India, said that the country is currently home to more than 400 space tech startups.
7: In the last 12 years, India's space sector has undergone significant changes. Under the leadership of Prime Minister Narendra Modi, the reform of the space sector, the establishment of a space base and the increase in the private participation has started a new revolution. Today, more than 400 space tech startups operate in India, which are innovating in areas such as satellite, launch vehicle, earth observation and data service. India's first space tech unicorns, Skyroot Aerospace, is a proof of this change.
5: Through the breakthrough of the semiconductor mission and a thriving private space sector, India's journey toward a developed nation is being realized today as an empowered India. Aman Yadav, Akashvani News, Delhi.
1: At least 5 devotees lost their lives and 40 to 50 others were injured after a portion of a temple structure collapsed in Manvad Taluka of Maharashtra's Parbhani district today. The incident occurred when a large number of devotees had gathered at the temple for darshan. Rescue teams rushed to the spot and launched relief operations immediately. Around 20 to 25 people were rescued from the debris, while nearly 15 injured devotees are undergoing treatment at a nearby hospital. Prime Minister Narendra Modi and Maharashtra Chief Minister Devendra Fadnavis have expressed their condolences to the families of the pilgrims who lost their lives in the accident. This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts, and for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back, here with us on the news at 9. International Yoga Day 2026, IDY 2026, will be celebrated tomorrow to mark the 12th International Day of Yoga, with the theme Yoga for Healthy Aging, which highlights the importance of adopting yoga as a lifelong practice for healthy, active and dignified aging. The main event of IDY 2026 will be held at the historic Red Road in Kolkata in West Bengal, where Prime Minister Narendra Modi will lead the nation in the practice of the common yoga protocol. More from our correspondent.
8: The Ministry of Culture is organizing special yoga celebrations across 100 iconic locations in the country, connecting India's rich cultural heritage, historical landmarks and yoga traditions. As part of this initiative, major celebrations will be held at 12 prominent locations, including Red Fort in New Delhi, Haridwar in Uttarakhand, Konark in Odisha, Hampi in Karnataka, Mahabalipuram in Tamil Nadu, Mumbai in Maharashtra, Nalanda in Bihar, Ahmedabad in Gujarat, Sarnath in Uttar Pradesh, Leh in Ladakh, Hyderabad in Telangana and Silchar in Assam. In coordination with the Indian Council for Cultural Relations, more than 210 Indian missions abroad will organize yoga events at nearly 2,500 locations across the world. In Delhi, yoga celebrations are being organized at prominent public locations including Lawn of Shanti Path, Kartavya Path, New Moti Bagh, CP Central Park, Talkatora Garden and Yamuna Sports Complex. Anand Kumar, Akashvani News, Delhi.
1: Iran's Joint Military Command announced today that the Strait of Hormuz has been closed once again, citing continued Israeli military operations in Lebanon and what it described as U.S. bad faith and a failure to uphold commitments aimed at ending the conflict. In a statement broadcast on state television, the command warned that further measures have been prepared if what it called aggression continues. In cricket, India completed a clean sweep of the 3-match one-day international series with a comprehensive 9-wicket win over Afghanistan in the final match at the M.A. Chidambaram Stadium in Chennai today, as Yashasvi Jaiswal smashed an unbeaten century. Chasing a modest 219-run target, India raced to victory in just 28.4 overs, losing 1 wicket. Jaiswal slammed an unbeaten 110 off 86 balls, while Rohit scored 79 off 69 deliveries. In the FIFA World Cup, The Netherlands will take on Sweden today at 10:30 p.m. IST. The match will be played at NRG Stadium in Houston, United States. The two sides have met 20 times in the past. Their most recent encounter was during the 2018 FIFA World Cup qualifiers in 2017. And now before we end the bulletin, the headlines once again. President Draupadi Murmu says India has consistently emerged as a voice of peace, dialogue and cooperation as it believes issues can only be resolved through mutual discussion and not war. Prime Minister Narendra Modi asserts tribal communities are emerging as active participants in India's development journey, launches development projects worth more than 47,000 crore rupees in Odisha. Prime Minister releases 23rd installment of PM Kisan Samman Nidhi scheme of over 18,000 crore rupees. Prime Minister to lead International Day of Yoga 2026 celebrations at Kolkata's historic Red Road tomorrow. NEET UG 2026 re-examination to take place tomorrow under strict vigil. That is all in the news at 9. Good night.
9: Agashavani.
10: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രജു കോലിയക്കോട് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
11: എല്ലാ ശ്രോതാക്കൾക്കും കായിക ലോകത്തിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്കോഷ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 19 വനിതാ വിഭാഗം കിരീടം നേടിയ സുഭദ്ര കെ സോണിയാണ് ഇന്ന് കായിക ലോകത്തിൽ നമ്മോടൊപ്പം ഉള്ളത്. സുഭദ്ര, സ്വാഗതം.
12: നമസ്കാരം.
11: മുൻ ചാമ്പ്യൻ നിഖിതയെ അട്ടിമറിച്ചാണ് സുഭദ്രയുടെ ഈ അണ്ടർ 19 കിരീട നേട്ടം. ഈ കിരീട നേട്ടത്തിന്റെ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ?
12: ഞാൻ സ്ക്വാഷ് ഇവിടെ തുടങ്ങിയ കാലം മുതൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും തുടങ്ങിയതാണ്. അപ്പോൾ കുറെ കാലങ്ങളായിട്ട് ഞാനും നിഖിതയും തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ പല സമയം എനിക്ക് അങ്ങനെ അവളെ അട്ടിമറിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 2015 മുതൽ ഞാൻ എപ്പോഴാണോ കളിച്ചു തുടങ്ങിയത് അന്ന് മുതൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അണ്ടർ 11 മുതലേ കളിച്ചു തുടങ്ങി വന്നവരാണ്. അപ്പോൾ സ്റ്റേറ്റിന് എപ്പോഴും ഞങ്ങൾ തമ്മിലായിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. പിന്നെ വളർന്നു വന്നൊരിപ്പോൾ അണ്ടർ 11, പിന്നെ അണ്ടർ 13, അണ്ടർ 15, അണ്ടർ 17, അണ്ടർ 19 ഒക്കെ ഞങ്ങൾ തന്നെയായിരുന്നു ഫൈനൽസ് എപ്പോഴും കളിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് പക്ഷെ പ്രഷർ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം നിഖിത എന്റെ വളരെ അടുത്തൊരു കൂട്ടുകാരിയാണ്. അപ്പോൾ പിന്നെ അവളായിട്ട് ആ ഒരു കൂട്ടുകാരുടെ ഇതിനകത്ത് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു കോമ്പറ്റീഷൻ ആ ഒരു കളിക്കുന്ന മൈൻഡ് അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ ആ ഒരു ബ്ലോക്ക് അങ്ങ് മാറ്റാൻ തുടങ്ങി, ആ ഒരു കാര്യം മാറ്റാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്റെ കളി മാത്രം കളിക്കുന്ന എങ്ങനെയാന്ന് ഫോക്കസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ആയപ്പോഴാണ് പിന്നെ ഇതിന് ശേഷം ഞാനും നിഖിതയും കാറ്റഗറി മാറി കളിച്ചു. ഞാൻ അണ്ടർ 19 കളിക്കുകയും നിഖിത വനിതാ വിഭാഗം കയറി കളിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്കൊരു നിഖിതയായിട്ട് 2 വർഷത്തെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ അണ്ടർ 19 2 വട്ടം ജയിച്ചു, നിഖിത 2 വട്ടം വനിതാ വിഭാഗം ജയിച്ചു. കഴിഞ്ഞ വർഷം ആയപ്പോഴാണ് ഞാനും നിഖിതയും പിന്നെയും കണ്ടുമുട്ടുന്നത് വനിതാ വിഭാഗം സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഫൈനൽസിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോ നിഖിതയ്ക്ക് അന്ന് അത്ര പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല, അതൊരു ഘടകമായിരുന്നു. പിന്നെ എനിക്ക് ഞാനാണെങ്കിൽ LNCP ആയതുകൊണ്ട് എനിക്ക് അതിന്റേതായ ഒരു ഫിറ്റ്നസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കോളേജിൽ നിന്ന് പെർമിഷൻ മേടിച്ച് ഞാൻ ജസ്റ്റ് പ്രാക്ടീസിന് വരാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു മുൻകൈ എനിക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് അതൊരു ബെനിഫിറ്റായി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് നിഖിതേനെ അട്ടിമറിക്കുന്നില്ല, അവളെ തോൽപ്പിക്കാൻ പറ്റിയത്.
11: അപ്പോൾ അതിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിഖിത അല്ലാതെ വേറെ ആരെങ്കിലും വെല്ലുവിളി ഉയർത്തുന്ന താരങ്ങൾ ഉണ്ടായിരുന്നു?
12: ആ ചാമ്പ്യൻഷിപ്പിൽ സെമി ഫൈനലിൽ നിഖിതയുടെ കൂടെ കളിച്ച ശ്രേയ BS ജൂനിയർ ആണ് ഇപ്പോ. അപ്പോ പുള്ളിക്കാരി ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ നിഖിത ആ വെല്ലുവിളിനെ അട്ടിമറിച്ചാണ് ഫൈനൽസ് വന്നത്.
11: അപ്പൊ ഈ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ട് ഇപ്പൊ LNCP ആണെന്ന് പറഞ്ഞു, ഈ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു? നമ്മൾ വലിയ ടൂർണമെന്റുകളൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ, അതായത് പതിവിൽ കവിഞ്ഞ് ഒരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ, എന്തെങ്കിലും പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു?
12: അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഒന്നാമത് ഞാൻ LNCP ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അനുവാദം ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ കോളേജിൽ നിന്ന് അനുവാദം എടുത്താണ് വന്നത്. അങ്ങനെ ഒരാഴ്ച ഞാൻ എന്നും പണ്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്യണ പോലെ തന്നെയായിരുന്നു ഈ ഒരാഴ്ചയും പ്രാക്ടീസ് ചെയ്തത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല.
11: കേരള സർവകലാശാല ഇന്റർ കോളേജ് സ്കോഷ് ചാമ്പ്യൻഷിപ്പ് LNCP വേണ്ടിയിട്ട് കിരീടം നേടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കൂടി ഒന്ന് പറയാമോ?
12: ഒന്നാമത്തെ കാര്യം, എൽ എൻ സി പിയിലെ റാക്കറ്റ് ഗെയിംസ് ഇല്ലതാ, ഒട്ടും ഇല്ല. അപ്പോൾ സ്ക്വാഷ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് സ്ക്വാഷ് എന്നുള്ളൊരു ഗെയിം ഉണ്ടെന്ന് തന്നെ അവിടുത്തെ അധ്യാപകർക്കാണേലും സ്റ്റുഡൻസിനാണേലും അറിയുന്നത്. അപ്പോൾ സ്ക്വാഷ്, എൽ എൻ സി പിയിൽ സ്ക്വാഷ് ടീം കൊണ്ടുവരാൻ ഇച്ചിരി പാടായിരുന്നു. ഇതിനു മുമ്പ് റാക്കറ്റ് ഗെയിംസ് വരെ കളിച്ചിട്ടുള്ള പിള്ളേരെ കൊണ്ടാണ് സ്ക്വാഷ് കളിപ്പിച്ചിരുന്നത്. ഇതിനു മുമ്പ് ഞാൻ എന്റെ ഒന്നാം വർഷത്തിൽ ഞാൻ ഇതുപോലെ ടീം കൊണ്ടുപോയിരുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ സെക്കൻഡ് ആയിരുന്നു അന്ന് ഞങ്ങള്. പക്ഷെ അപ്പോഴാണ് എല്ലാരും ഇങ്ങനെ സ്ക്വാഷ് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത് തന്നെ എൽ എൻ സി പിയിൽ. അന്നൊരു തട്ടിക്കൂട്ടിയ ടീമായിരുന്നു, ഞങ്ങള് രണ്ട് ദിവസം മുമ്പൊക്കെ തട്ടിക്കൂട്ടി എടുത്ത ടീമായിരുന്നു. ഇതിനു മുമ്പ് എന്റെ കോളേജ് ശിവരഞ്ജനി എന്ന് പറഞ്ഞ കൊച്ചുണ്ടായിരുന്നു, പുള്ളിക്കാരി നേരത്തെ ടെന്നീസ് കളിച്ച് പിന്നെ സ്ക്വാഷ് ഇതുപോലെ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിനൊക്കെ പോയതാണ്. അപ്പൊ പുള്ളിക്കാരിയും ഞാനും കൂടിയാണ് ടീമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് കൊണ്ടുപോയത്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ നേരെ കളിക്കാൻ അറിയുള്ളായിരുന്നു. പിന്നെ അതിനുശേഷം ആ ടീമിലുണ്ടായിരുന്ന കുറച്ച് പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ എന്റെ രണ്ടാം വർഷം വന്നപ്പോഴത്തേക്കും ആർക്കും അങ്ങനെ വലിയ താല്പര്യം കാണിച്ചില്ല. അപ്പൊ ഞാനും വേറൊരു കൊച്ച് ആസാമിനാണ്, എൽ എൻ സി പി നാഷണൽ കോളേജ് ആയിക്കൊണ്ട് ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻസും ഉണ്ട് പിള്ളേർ. അങ്ങനെ അതിൽ നിന്നൊരു നോർത്ത് ഇന്ത്യൻ കൊച്ചും ഞങ്ങളുടെ എന്റെ കൂടെ വന്നായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ടീം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓപ്പൺ സെലക്ഷൻസിന് മാത്രമാണ് ഇറങ്ങിയത്. അപ്പോ പക്ഷെ എന്റെ കൂടെ കളിച്ച കൊച്ചിന് പേര് സാഗരിക എന്നാണ്. പക്ഷെ ആ കൊച്ചിന് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ പിന്നെ ഓൾറെഡി കളിക്കുന്നത് കൊണ്ടായതുകൊണ്ട് എനിക്ക് അത് കിട്ടി. പിന്നെ മൂന്നാമത്തെ വർഷം ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു നല്ലൊരു ടീം റെഡിയാക്കി എടുത്ത് ജയിക്കാൻ തന്നെ എല്ലാരെയും സെലക്ഷൻ കിട്ടണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആ വർഷം വേറെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അങ്ങനെ വെല്ലുവിളിക്കുന്ന കുട്ടികൾ കുറവായിരുന്നു. അപ്പൊ ഞങ്ങള് നേരത്തെ ഒരു ടീമൊക്കെ റെഡിയാക്കി എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നേരത്തെ രണ്ടു മൂന്ന് പിള്ളേർക്ക് സ്ക്വാഷ് കളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ നാട്ടിൽ വെച്ച്. അപ്പൊ അങ്ങനെ അവരെയൊക്കെ വെച്ച് ഞങ്ങളെല്ലാം സെറ്റാക്കി ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ നിന്ന് പെർമിഷൻ മേടിച്ച് ഒരു ഉച്ചയ്ക്ക് രണ്ടു മണി തൊട്ട് ഒരു മൂന്നര വരെ ഞങ്ങൾ ഗ്രീൻഫീൽഡിൽ സ്ക്വാഷ് കൊട്ടി പ്രാക്ടീസ് ചെയ്യുന്നു ഇന്റർ കോളേജിന് വേണ്ടി. അങ്ങനെ ഞങ്ങളത് ഒരു മാസത്തോളം ഞങ്ങൾ അവിടെ ഗ്രീൻഫീൽഡിൽ കോർട്ടിന്റെ ഫീസും കൊടുത്ത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ ഞങ്ങൾ പാളയത്ത് പോയി ജസ്റ്റ് ഒന്ന് കോർട്ടായിട്ടൊന്ന് പരിചയമാകാൻ വേണ്ടി അവിടെയും പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഞങ്ങള് എന്തായാലും തയ്യാറെടുപ്പ് നടത്തിയത്.
11: എൽ എൻ സി പി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോ ഈ പരിചയ സമ്പന്നത കുറഞ്ഞ ആൾക്കാരാണ് കൂടെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞു. അപ്പോ അതൊരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിട്ടത്?
12: എനിക്ക് ശരിക്കും അവിടെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് നേരത്തെ കളിക്കാൻ അറിയായിരുന്നു സ്ക്വാഷ് എന്താണെന്നും. കുറച്ചെങ്കിലും കളിച്ചിട്ടുള്ള കുട്ടികളായിരുന്നു. അതിന്ന് ഒരു കുട്ടി രണ്ടു വർഷത്തോളം കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി ഞാൻ പറഞ്ഞ ശിവരഞ്ജനി, പുള്ളിക്കാരി നേരത്തെ ടീമിലൊക്കെ ഉണ്ടായിരുന്നതാ. പിന്നെ സാഗരിക എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടായിരുന്നു, അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കളിക്കാൻ. അപ്പോ പിന്നെ വേറൊരു കൊച്ച് ബാഡ്മിന്റൺ കളിക്കുന്ന കൊച്ചായിരുന്നു. അപ്പൊ അവർക്ക് റാക്കറ്റ് ഗെയിംസ് ആയിട്ട് പരിചയ സമ്പത്തുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അത്ര പാടുപെടേണ്ടി വന്നില്ല. അതൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവരെ ഞാൻ കളിക്കുന്നത് കണ്ടിട്ടുമുണ്ട്. അപ്പൊ പിന്നെ അവർക്ക് അങ്ങനെ സ്ക്വാഷ് എന്താന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കോളേജുകളിൽ നിന്ന് വന്ന ടീമുകൾക്ക് അത്രയ്ക്ക് സ്ക്വാഷ് എന്താന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവര് അത്ര കളി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു.
11: ദേശീയ തലത്തിലൊക്കെ സ്ക്വാഷിൽ സുഭദ്ര മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ നേട്ടങ്ങൾ മറ്റു നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
12: ഞാൻ നാഷണൽസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ക്വാർട്ടർ വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് എനിക്കങ്ങനെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോ അതിന്റെ എനിക്ക് കുറച്ച് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കേരളത്തിൽ സ്ക്വാഷ് എന്ന് പറയുന്നൊരു സ്ക്വാഷ് അങ്ങനെ ഭയങ്കര പരിചയമുള്ളൊരു ഗെയിം അല്ല. അപ്പോ അതിന്റെ ഓരോ വെല്ലുവിളികളുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നല്ലൊരു കോച്ചുണ്ട്. പക്ഷെ ഒരു ഇപ്പൊ നമ്മൾ ദേശീയതലത്തിൽ കൺസിസ്റ്റന്റ്ലി പോകുന്ന പിള്ളേരാണ്. അപ്പോ ഞങ്ങൾക്ക് കുറച്ചും കൂടി പരിചയ സമ്പത്തുള്ള കോച്ചും അങ്ങനത്തെ കുറച്ച് ഇതിനേക്കാൾ നല്ല ട്രെയിനിങ്ങും ആവശ്യമാണ്. എന്നാൽ നമുക്കൊക്കെ ഒരു ദേശീയതലത്ത് മുന്നേറ്റം കാണും.
11: സ്ക്വാഷിലേക്ക് വന്ന് കളിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് റോൾ മോഡൽ ഇപ്പൊ ആരെങ്കിലും നമ്മൾ മാതൃകയാക്കിയിട്ടുണ്ടോ സ്ക്വാഷിൽ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
12: എനിക്ക് സ്ക്വാഷ് അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഞാൻ കളിച്ചു തുടങ്ങുമ്പോ ഇങ്ങനെ കളികളൊക്കെ കാണുമായിരുന്നു. അപ്പൊ മിക്കവരും ഈജിപ്തിൽ നിന്നുള്ള പ്ലേയേഴ്സ് ആണ് എപ്പോഴും ടോപ്പിൽ നിൽക്കണേ. അപ്പൊ അവരുടെയൊക്കെ കളി ഞാൻ കാണുമായിരുന്നു. അല്ല, റോൾ മോഡല് എനിക്കങ്ങനെ സ്ക്വാഷിൽ നിന്ന് റോൾ മോഡലായിട്ട് ആരുമില്ല.
11: എങ്ങനെയാണ് സ്ക്വാഷ് എന്നൊരു കായിക ഇനത്തിലേക്ക് വന്നത്? നമ്മൾ പൊതുവെ നമ്മളിപ്പോ ക്രിക്കറ്റ്, ഫുട്ബോള് അല്ലെങ്കിൽ അത്ലറ്റിക്സ് അതിലൊക്കെയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, താല്പര്യമുള്ള ആൾക്കാർ പോകുന്നത്. എങ്ങനെയാണ് സ്ക്വാഷിലേക്ക് വന്നത്?
12: ഞാൻ സത്യം പറഞ്ഞ കായികത്തിലേക്ക് താല്പര്യം കാണിച്ച ഒരു കുട്ടിയല്ല, അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോ 2015 ഇവിടെ ദേശീയ ഗെയിംസ് നടക്കുന്ന സമയത്ത്, കേരളത്തിൽ വെച്ചായിരുന്നല്ലോ ദേശീയ ഗെയിംസ് നടന്നിരുന്നത്, ആ സമയത്ത് ഇവിടെ സ്ക്വാഷ്
11: വയസ്സുണ്ടായിരുന്നു.
12: അന്ന് എനിക്ക് 9 വയസ്സായിരുന്നു. അപ്പോ ആ സമയത്ത് തന്നെ ഇവിടെ സ്ക്വാഷ് ഇവിടെ ആദ്യമായിട്ടാണ് കേരളത്തിൽ സ്ക്വാഷ് കോർട്ട് വന്നത്. ആ സമയത്ത് കുറച്ച് പുതിയ പുതിയ ഗെയിംസ് ആദ്യമായിട്ടായിരുന്നല്ലോ കേരളത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഒരു ഗെയിം ആയിരുന്നു സ്ക്വാഷ്. അപ്പോൾ അത് എന്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിലുണ്ടായിരുന്നത്. പാളയം സന്ദർശന നായ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു സ്ക്വാഷ് നടന്നിരുന്നത്. ഞാൻ ദേശീയ ഗെയിംസിൽ സ്ക്വാഷ് കാണാൻ പോയിട്ടില്ല, കാരണം എനിക്ക് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു മേഖലയായിട്ട് അങ്ങനെ അടുപ്പം കാണിച്ചിട്ടില്ല. പക്ഷെ പിന്നെ ദേശീയ ഗെയിംസ് അന്ന് ഫെബ്രുവരിയിലായിരുന്നു. പിന്നെ അന്ന് പിന്നെ വെക്കേഷൻ ആയിരുന്നു നമുക്ക്, 4 തൊട്ട് ഞാൻ 5-ാം ക്ലാസ്സിൽ പോണ വെക്കേഷൻ ആയിരുന്നു. ആ സമയത്ത് എന്റെ അച്ഛനാണ് ഇങ്ങനെ പറഞ്ഞത്, നമുക്കൊന്ന് ജസ്റ്റ് കളിക്കാൻ പോയി നോക്കാം. പക്ഷെ എനിക്കത് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, താല്പര്യം ഞാൻ കാണിച്ചില്ല. പക്ഷെ പിന്നെ അച്ഛൻ കൊണ്ട് ഞങ്ങൾ അവിടെ കോട്ടി പോയി, ഞാൻ എന്റെ അമ്മ അനിയൻ ഞങ്ങളെല്ലാവരും കോട്ടി പോയി നോക്കിയപ്പോഴും എനിക്കങ്ങനെ വലിയ താല്പര്യം തോന്നില്ല. എനിക്കിങ്ങനെ എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷെ പിന്നെ എന്നെ അച്ഛൻ കുറച്ച് നിർബന്ധം എന്നല്ല, പക്ഷെ ഞാൻ പോലും അറിയാതെ അച്ഛൻ അങ്ങ് പറഞ്ഞ് എന്നെ അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ പിന്നെ റാക്കറ്റൊക്കെ മേടിച്ചു, പിന്നെ ഒരു ഷൂ ഒക്കെ മേടിച്ചു. പിന്നെ ഞാൻ അങ്ങ് 2 ദിവസം കളിച്ചു തുടങ്ങി. അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പോ എന്റെ അച്ഛനാണ് ശരിക്കും എന്നെ ഈ കളി അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചു തന്നത്, അല്ലാണ്ട് എന്റെ താല്പര്യം ആയിരുന്നില്ല.
11: അപ്പൊ അത് ഒന്ന് ബന്ധപ്പെടുത്തി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പോ അച്ഛൻ

0: ഒരു കായിക മാധ്യമ പ്രവർത്തകനാണ്. അപ്പൊ അച്ഛന്റെയും വീട്ടുകാരുടെയും ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ്, ഒരു പിന്തുണ എങ്ങനെയാണ്?
1: ആദ്യം കളിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും വെറുതെ കളിക്കില്ല, ഇപ്പൊ ബാക്കി പിള്ളേർ ഓരോ ഗെയിംസ് വെറുതെ കളിക്കുമല്ലോ, അതുപോലെ അങ്ങ് വെറുതെ ഇതാക്കിയെന്നുള്ളൂ. പിന്നെ 2015 or 2016 ആയിരുന്നു, അവിടെ സീനിയർ നാഷണൽസ് വന്നു. അപ്പൊ സീനിയർ നാഷണൽസ് എന്ന് വെച്ചാൽ എല്ലാ വർഷവും നടക്കും. ആ സമയത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള പ്ലെയേഴ്സൊക്കെ വരുമായിരുന്നു കളിക്കാൻ. അപ്പോ ഞാനെപ്പോഴും അവിടെ നിന്ന് എന്റെ അച്ഛനായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഞാനെപ്പോഴും കോട്ടി തന്നെ രാവിലെ മുതൽ കളികളൊക്കെ തീരും വരെ അവിടെയായിരുന്നു. അപ്പോ അങ്ങനെ കണ്ടപ്പോ ഇങ്ങനെയാണല്ലേ കളിക്കുന്നത്, ശരിക്കും ഇതാണല്ലേ സ്ക്വാഷ് എന്നുള്ള ഒരു ഇത് വന്ന ഒരു ഐഡിയ വന്നത്. അപ്പോ എനിക്ക് അങ്ങനെയാണ് കളി പിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. പിന്നെ ആ വർഷം തന്നെ അച്ഛൻ എന്നെ ഒരു ടൂർണമെന്റ് കളിക്കാൻ കൊണ്ടുപോയി കൊൽക്കത്തയിൽ വെച്ചായിരുന്നു, അത് ജൂനിയർ നാഷണൽസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ എനിക്കൊരു താല്പര്യം വന്നു, എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് കളിക്കണം എന്നുള്ളത്. അപ്പൊ ഞാനിതിങ്ങനെ വീട്ടിലത് അവതരിപ്പിച്ചു, എനിക്കിങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ട് കളി എടുക്കണം എന്നുണ്ട്. അപ്പൊ പിന്നെ അമ്മയ്ക്ക് ആദ്യം ഒരു ടെൻഷനായിരുന്നു, ചിലപ്പോ പഠിത്തവും കളിയും കൂടി എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും എന്നുള്ളൊരു ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അച്ഛൻ സപ്പോർട്ടായിരുന്നു, കളിക്കണ കാലം വരെ ഞാൻ കളിച്ചോട്ടെ എന്ന രീതിയിൽ. അപ്പോ അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ അമ്മയ്ക്കും അത് ഓക്കെ, അച്ഛനും പിന്തുണ നിന്നു തുടങ്ങി. അങ്ങനെ പിന്നെ ഒരു 8th class മുതൽ ഞാൻ പിന്നെ അത് സീരിയസ് ആക്കി തന്നെ എടുത്തു. പിന്നെ അങ്ങ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ടൂർണമെന്റുകളൊക്കെ പോയി കളിച്ചു തുടങ്ങി. അപ്പോ വീട്ടുകാർ എനിക്ക് പിന്തുണയാണ്, കളിക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല പിന്തുണ തന്നിട്ടുണ്ട്.
0: പഠിത്തവും കളിയും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു, ഇപ്പൊ ഒരു കോഴ്സ് ചെയ്യാണ്, ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ?
1: ഞാനിപ്പോ ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ LNCP കാര്യവട്ടത്താണ് പഠിക്കുന്നത്. എല്ലാവർക്കും LNCP എന്ന് പറഞ്ഞാലാണ് കൂടുതൽ അറിയാവുന്നത്. അവിടെ ഞാനിപ്പോ ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ BPED എന്ന കോഴ്സ് ആണ് പഠിക്കുന്നത്. 4 വർഷത്തെ കോഴ്സാണത്. പക്ഷെ അത് സ്ക്വാഷ് ആയിട്ട് ഒരു ബന്ധം ഇല്ല ഈ കോഴ്സിന്. ഈ കോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ അല്ലാണ്ട് കോമൺ ആയിട്ട് കളിക്കുന്ന കുറെ ഇനങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി പഠിക്കുക. പിന്നെ സ്പോർട്സിന്റെ തന്നെ എന്താ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോമെക്കാനിക്സ്, ഫിസിയോളജി, സൈക്കോളജി അങ്ങനത്തെ കുറെ സബ്ജക്റ്റുകൾ പഠിക്കുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ LNCP ചേർന്നത് പിന്നെ എനിക്ക് സ്ക്വാഷ് അങ്ങനെ കൊണ്ടുപോകാൻ ഇച്ചിരി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് പ്രാക്ടീസ് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു ഇതില്ല. അപ്പോ അതുവരെ ഞാൻ സ്കൂൾ ടൈമിലൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ല, അത് മാനേജ് ചെയ്യുന്നു. പക്ഷെ ഇപ്പോ ഇത് LNCP റെസിഡൻഷ്യലും കൂടി ആയതുകൊണ്ട് അത് എനിക്കിപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകാൻ.
2: സ്ക്വാഷ് താരം സുഭദ്ര കെ സോണിയുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം സമാപിക്കുന്നു. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.